0: You're listening to Home 92.2 FM. Home is a feeling.
1: ഘടകടിയന്മാർ

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുലരിക്കുന്നം പൊന്നിൽ മുക്കിയതാരാണ്?
2: ആ ഇത് കൊള്ളാം.
1: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
2: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന്
2: ലിസ്ണേഴ്സ്,
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, ശുഭദിനം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. ഹോം 92.2 FM-ന്റെ ഒന്നാം ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഒരുപാട് സ്നേഹം തന്നതിന് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് മത്സരങ്ങളാണ് ഇനി വരുന്ന ഷോസിലെല്ലാം. രാവിലെ 7 മണി മുതൽ 11 മണി വരെ സാൻഡ് ഡ്യൂൺസ് എന്ന മോർണിംഗ് പ്രൈം ഷോയുമായിട്ട് നിങ്ങളുടെ പ്രിയ ആർ ജെ അക്ഷയ് ഉണ്ടാവും. ഓരോ മണിക്കൂറുകളിലും കോൺടെസ്റ്റുകളാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ മിഡ് മോർണിംഗ് എന്ന് പാടിക്കൊണ്ട് 11 മണി മുതൽ 1 മണി വരെ നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെ നിത്യ നിങ്ങളെ സ്വാഗതം ചെയ്യും. അത് കഴിഞ്ഞാൽ 2 മണി മുതൽ 4 മണി വരെ മലയാളിടാ. അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ പറയാൻ, ഷീബെ കാണുമ്പോ തന്നെ നമ്മുടെ ലിസ്ണേഴ്സൊക്കെ മലയാളിടാ എന്ന് പറയാറുണ്ട്. ആ പാട്ട് പാടിയിരിക്കുന്നത് ഷീബയുടെ വോയിസിലാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അതങ്ങനെ 2 to 4 പാട്ടും തമാശകളും റിക്വസ്റ്റുമായി പോകുമ്പോൾ 4 to 5 നല്ല ചൂട് ചൂട് ടോപ്പിക്കുമായിട്ട് ഹോട്ട് സീറ്റിൽ മിനി പത്മ ചടു ചടുലം നിങ്ങളോട് സംവദിക്കാൻ എത്തുന്ന ഒരു ടൈമാണ്. അത് കഴിഞ്ഞാൽ വൈകിട്ട് ബാക്ക് ടു ഹോമിന്റെ ടൈമാണ്. 5 to 9 വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ ആ സീറ്റിൽ ഇരിക്കുന്നത് നമ്മുടെ പ്രിയ ശബ്ദം, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം, ആർ ജെ ആസിഫ്. ആസിഫിന്റെ ആ ഒരു ടൈം ബാൻഡിൽ ഒരുപാട് പേര് പറയാറുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ പ്രത്യേക നാക്കാണല്ലോ. ഈവൻ ക്ലയൻസ് പോലും പറയും ആസിഫ് ആർ ജെ മെൻഷൻസ് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ കാറിലിരുന്ന് കൈയടിച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് ടു എവ്രി വൺ, ദ ഹോൾ ടീം. അവരുടെ ഒരു സ്നേഹവും സന്തോഷവും ആ ഒരു പിൻബലവുമാണ് ഈ ഹോം 92.2 FM എന്ന ഈ കൊച്ചു സ്റ്റേഷന് ഒരു വയസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
9: You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: യു ആർ വാട്ട് യു ഈറ്റ് കേട്ടിട്ടില്ലേ? ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കൽ രൂപം കാണുമ്പോൾ ആ ഒരു ഭക്ഷണ രീതി, റുട്ടീൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ നമുക്ക് ഞൊടിയിടയിൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആണോ, സ്മാർട്ടാണോ, എനർജറ്റിക് ആണോ എന്നത് ആ ഭക്ഷണ രീതിയിലാണ് അതിന്റെ പകുതി ക്രെഡിറ്റും കൊടുക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും സത്യസന്ധമായ കാര്യം. നമ്മൾ പറയാറുണ്ട് മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടറിസ്റ്റിക്സ്, ദ വേർഡ്സ് വി ടോക്ക്, ഹൗ വി ട്രീറ്റ് പീപ്പിൾ, ഇതെല്ലാം പുറമേ കാണുന്ന ബാഹ്യമായ കാര്യങ്ങളാണെങ്കിലും ഉള്ളിലെ മനക്കരുത്ത് അല്ലെങ്കിൽ ശാരീരിക ബലം അല്ലെങ്കിൽ ആ ഫിസിക്, ഇതെല്ലാം എക്സസൈസ്, ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, റുട്ടീൻ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾക്കൊണ്ടിരിക്കുമെന്നത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ഒരു പരിധിവരെ നാമായി മാറ്റുന്നത്. ശരീരത്തിന് എന്താണോ നാം നൽകുന്നത് എന്നതിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധാലുക്കളാണ്, നമ്മുടെ മനസ്സിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിലും വേണം ശ്രദ്ധ. അശാന്തി നിറഞ്ഞ വാർത്തകൾ, അപ്രിയമായ കാര്യങ്ങൾ, നെഗറ്റീവായ തോട്ട്സ്, മറ്റുള്ളവരെ കുറിച്ചുള്ള ഗോസിപ്പുകൾ, ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ഡാർക്ക്, ഇതെന്താ ഡാർക്ക് എന്ന് ഞാൻ ആലോചിച്ചു, പിന്നെയാണ് മനസ്സിലായത് നെഗറ്റീവ് കാര്യങ്ങളെയാണ് ഓ ഡാർക്ക് എന്ന് പറയുന്നത്. ആ ന്യൂജൻ ഭാഷയിലെ ഡാർക്ക്, പിന്നെയുള്ള ഗോസിപ്സ്, ഇതെല്ലാം ഇത്തരം ചിന്തകൾ, ഭയം, ആശങ്ക, ആങ്സൈറ്റി, ഇതെല്ലാം തന്നെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ബാഡ് ഫുഡ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് മാറ്റി നിർത്താൻ, ഫുഡ് ലിസ്റ്റിൽ മാറ്റി നിർത്തേണ്ട ചില ഫുഡുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിന് അതേസമയം ആരോഗ്യകരമായ ഭക്ഷണം നൽകുന്നത് പോലെ മനസ്സിനും കൊടുക്കണം നല്ല ഫുഡ്. പോസിറ്റിവിറ്റി, സമാധാനം, അറിവ്, സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. ശരീരത്തിന് ആരോഗ്യകരമായ ഭക്ഷണം പോലെ മനസ്സിന് നല്ല ചിന്തകൾ കൊണ്ട് അത് നിറയ്ക്കുക. കാരണം നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നത് നിങ്ങൾ എങ്ങനെ മാറ്റുന്നുവോ, അതുപോലെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതും നിങ്ങൾ ആരായി മാറുന്നു എന്നതിനെ നിർണയിക്കും എന്നത് നിസ്സംശയം പറയാം. ട്രീറ്റ് യുവർ മൈൻഡ് ലൈക്ക് യുവർ സ്റ്റമക്ക്. സ്റ്റോപ്പ് ഫീഡിംഗ് ഇറ്റ് വിത്ത് ജങ്ക് ഫുഡ്സ് ലൈക്ക് ഗോസിപ്സ്, നെഗറ്റിവിറ്റി ആൻഡ് ഫിയർ. ഫീഡ് ഇറ്റ് പോസിറ്റീവ്. ഫുഡ് ഇസ് പോസിറ്റീവ്, ഫീഡ് ഇറ്റ് പോസിറ്റീവ്ലി. ഫീഡ് ഇറ്റ് വിത്ത് പീസ്, ഫീഡ് ഇറ്റ് വിത്ത് വിസ്ഡം, ഗ്രാറ്റിറ്റ്യൂഡ്. ബിക്കോസ് എന്താണോ കഴിക്കുന്നത് അത് നിങ്ങളായി മാറുന്നത് പോലെ വാട്ട് യു കൺസ്യൂം ഇസ് വാട്ട് യു ബിക്കം.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന്
4: ലിസ്ണേഴ്സ്,
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
8: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: ബി ലൈക്ക് എ ക്ലൗഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു മേഘത്തെ പോലെ ആകണം. എന്താണ് മേഘം നമുക്ക് നൽകുന്നത്? കാറ്റത്തിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ പറന്ന് പറന്ന് പറന്ന് സ്വതന്ത്രമായി പാറി നടക്കുമ്പോൾ ഒരു ടെൻഷൻസും ഇല്ലാതെ നടക്കുന്ന ഒരു പഞ്ഞി പോലെ ആകണം മനസ്സ് അല്ലെങ്കിൽ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം, കവിത രചിക്കാൻ കൊള്ളാം. പക്ഷേ സത്യത്തിൽ അതാണോ? നമ്മുടെ എത്രയോ നല്ല മേഘം വെച്ചുള്ള പാട്ടുകൾ, എസ്പെഷ്യലി നമ്മുടെ തൂവാനത്തുമ്പുകളിലെ മേഘം പൂത്തു തുടങ്ങിയൊക്കെ സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ്. മേഘം വെച്ചുള്ള ഒരു ഈറൻ മേഘം, ആ പാട്ടുകളൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ നൊസ്റ്റാൾജിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മള് കുറച്ച് ഈ പറഞ്ഞ പോലെ ആലങ്കാരികതയൊക്കെ മാറ്റി നിർത്തിയിട്ട് റിയാലിറ്റിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ആകാശത്ത് ഇങ്ങനെ പഞ്ഞി പോലെ ഒഴുകി നടക്കുന്ന മേഘങ്ങൾക്ക് ഒരു ഭാരവുമില്ലെന്ന് കരുതിയാണ് നമ്മൾ ഈ ഒരു സ്വപ്നജാലകം തുറക്കുന്നത്, ആ ഒരു സങ്കല്പം തുറക്കുന്നത്. എന്നാൽ ശരാശരി വലിപ്പമുള്ള ഒരു സാധാരണ വെളുത്ത മേഘം ഇനി ആകാശത്തൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, ഏകദേശം 500,000 kg ഭാരമുണ്ടത്ര. 500,000 kg എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? 500 ടൺ വരുമല്ലോ. ഇത് ഏതാണ്ടൊരു എത്ര ആനകളെ ചേർത്ത് നിർത്തിയാലായിരിക്കും ആ ഒരു ഭാരം? ഒരു 100 ആനകൾ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വലിയൊരു വിമാനത്തെ പോലെ ഭീകരമായിട്ടുള്ളൊരു വെയിറ്റ് ആയിരിക്കും അതിന്. ഇതാ, എന്നാൽ നമ്മൾ താഴെ ഭൂമിയിൽ നിന്ന് ചെറിയൊരു കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് ഒരു ഭാരവുമില്ലാതെ അതിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതായിട്ടുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ സയൻറ്റിഫിക്കലി ചിന്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഒരു സാന്ദ്രതയേക്കാൾ കുറവായതുകൊണ്ടാണ് ഇത്രയും ഭാരമുണ്ടായിട്ടും അത് താഴോട്ട് വീഴാതെ അത് പറന്നിങ്ങനെ നടക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും മനസ്സിലെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു പഴയ സുഹൃത്തിനെ കാണുമ്പോൾ നമുക്ക് ഈ സാങ്കല്പികത ഒരുപാട് ആശ്വാസം തരാറുണ്ട്. സുഖമാണോ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പഴയ സുഹൃത്ത് നിങ്ങളോട് വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ ചോദിക്കുന്നത്, എത്ര മനോഹരമായിരുന്നു നമ്മൾ അന്ന് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയം, ആ കഥകളാണ് മനസ്സിലേക്ക് ഇരമ്പി വരുന്നത്. അതുപോലെ ഈ ഒരു സങ്കല്പ ലോകം നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരും, ജീവിതത്തോടൊരു പ്രണയം തോന്നിക്കും, അതാണ് വേണ്ടത്. അതുകൊണ്ട് മേഘത്തെ പോലെ ഒഴുകി നടക്കണമെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. നമുക്കതിൻ്റെ കാൽക്കുലേഷനും ഇതിന് എത്ര ടൺ ഭാരമുണ്ടെന്നൊന്നും അവിടെ ഒരു നറേറ്റീവ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ചില സങ്കല്പങ്ങൾ നമ്മുടെ റിയാലിറ്റിയെക്കാട്ടും മനോഹരമാണ്. കരാട്ടെ ചാമ്പ്യൻഷിപ്പുണ്ട്, ജൂഡോ ചാമ്പ്യൻഷിപ്പുണ്ട്, കുങ്ഫു ഉണ്ട്, കളരി ചാമ്പ്യൻഷിപ്പ് വരെയുണ്ട്. നമ്മൾ തമ്മിൽ തന്നെ ജയിച്ച് സമ്മാനം നേടാൻ എന്തെല്ലാം മത്സരങ്ങൾ ഭൂമിയിൽ നടത്തുന്നു. പക്ഷേ സ്നേഹിച്ച് സ്വപ്നം കണ്ട് ജയിച്ച് സമ്മാനം നേടാൻ ഒരു ചാമ്പ്യൻഷിപ്പും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം സ്നേഹത്തിൻ്റെ നിയമത്തിൽ തോൽപ്പിക്കലല്ലോ, തോൽക്കാൻ മനസ്സുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
8: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
9: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
10: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
13: Joy Alukas, world's favorite jeweler.
12: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓപ്പറേഷൻ തൂഫാൻ പ്രവാസി സമൂഹം നൽകുന്ന പിന്തുണ വലുതെന്ന് ആഭ്യന്തരമന്ത്രി. സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ISRO. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്ത് US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പ്രവാസി സമൂഹം നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനാൽ നാട്ടിലെ സ്കൂളുകളിലെ കോളേജ് ക്യാമ്പസുകളും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് യാതൊരു ഭയവും കൂടാതെ മക്കളെ പഠനാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് അയക്കാമെന്നും മന്ത്രി. അജ്മാനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള നടപടികളുടെ പുരോഗതിയും ഫലവും സർക്കാർ വിശദമായി വിലയിരുത്തും. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രവാസികൾ സജീവമായി പങ്കാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ചിറയൻ കീഴിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെതിരെ നടപടി വേണമെന്ന് സംഘർഷമുണ്ടായ വീടിന്റെ ഉടമയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സജ്ജാദ്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല. എല്ലാ കാര്യവും അന്വേഷണ സമിതിയെ അറിയിച്ചിട്ടും തന്നെ സസ്പെൻഡ് ചെയ്തെന്നും സജ്ജാദ്. നടപടിയിൽ വിഷമമുണ്ട്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ തുടരും. രമ്യ ഹരിദാസിനെതിരെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. MLA കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സജ്ജാദ്. തിരുവനന്തപുരം ചിറയൻകീഴിലുണ്ടായ സംഘർഷത്തിൽ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ചിറയൻകീഴ് MLA മാതൃക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ നേരിട്ടത് മാതൃകയാക്കുകയാണ് ചിറയൻകീഴ് MLA എന്നും 102 MLA ഭൂരിപക്ഷം UDFനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നും ജയരാജൻ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ UDFിലുണ്ടായി. ശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ജയരാജൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. വിശാല സംസ്ഥാന സമിതിയിൽ വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വം. നേതൃത്വത്തിനെതിരെ കടന്നാക്രമണത്തിന് സാധ്യതയുള്ള

0: മേഖലയിലെ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം സമവായ നീക്കങ്ങൾ നടത്തുന്നത്. ISROയെ സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചരണം തെറ്റെന്ന് ISROയുടെ വിശദീകരണം. ISROയുടെ പ്രാധാന്യം ഒരിക്കലും കുറയില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ISRO നേതൃത്വം നൽകുന്ന ദേശീയ ബഹിരാകാശ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ISRO വലിയ ദൌത്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഡൽഹിയിലെ സുരക്ഷിതമല്ലാത്ത PG ഹോസ്റ്റലുകളുടെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ദുരന്തമെന്ന് ഖാർഗെ. തീരുമാനങ്ങളിൽ പരാതിയും പരിഭവവും ഉണ്ടെങ്കിലും CPMകാർ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. വലിയ പണ്ഡിതനാണ് കാന്തപുരമെന്നും ഫാത്തിമ തെഹ്ലിയ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ നിലവിലുള്ള നിലപാട് കേരളം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ ബാറിലെ പ്രമുഖ അംഗമായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ജനറൽ പാസാക്കിയ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. പരമ്പരാഗത മെർക്കറ്റ് രീതിയിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വലുപ്പം കാണിക്കുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ അതിർത്തിപരമായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. അമേരിക്ക ഇറാൻ സംഘർഷം 24 മണിക്കൂറിനകം 9 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ 3 കപ്പലുകൾ US ആക്രമിച്ചപ്പോൾ തിരിച്ചടിയായി 6 കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. US ആക്രമിച്ച് തകർത്ത ഇറാന്റെ 3 എണ്ണ ടാങ്കറുകളിൽ ഒന്ന് പൂർണ്ണമായി മുങ്ങി. 2 US പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളെ ഉൾപ്പെടെ 6 കപ്പലുകളെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. യമനിൽ കരയുദ്ധം വീണ്ടും ശക്തമാകുന്നതായി റിപ്പോർട്ട്. സഖ്യസേനയുടെയും സർക്കാർ അനുകൂല സൈന്യത്തിന്റെയും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം കടുപ്പിച്ചതോടെയാണ് യമനിൽ സംഘർഷം ശക്തമായത്. സംഘർഷത്തിൽ 60 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യമന്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പിടിമുറുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വലിയ രീതിയിൽ സാധാരണക്കാർ ആക്രമണത്തിനിരയായത്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിലാണ് പ്രധാന മുൻനിര പോരാട്ട മേഖലകളിൽ വീണ്ടും രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഏഷ്യാകപ്പ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദയനീയമായി തോറ്റതിനു പിന്നാലെ വിചിത്ര പ്രസ്താവനയുമായി പാകിസ്ഥാൻ ടീം. പരിശീലകൻ വഹാബ് റിയാസ്. നിലവിലുള്ള വനിതാ ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ പാകിസ്ഥാൻ തന്നെയാണ് ഏറ്റവും മികച്ച ടീമെന്ന് താൻ വിശ്വസിക്കുന്നതായി മത്സരശേഷം വഹാബ് റിയാസിന്റെ പ്രതികരണം. ഇന്ത്യക്കെതിരെ 55 റൺസിന് പാകിസ്ഥാൻ പുറത്തായിരുന്നു. ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും 8.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കണ്ടു. ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ ചരിത്രമെഴുതി മേഴ്സ്ഡസിന്റെ കിമി ആന്റോണെല്ലി. 1966 ശേഷം ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവാകുന്ന ആദ്യ ഇറ്റാലിയൻ താരമാണ് കിമി. 19 ഗ്രിഡിൽ മത്സരിച്ചാണ് കിമി 1 സ്ഥാനത്തേക്ക് കുതിച്ചത്. ഒന്നര 2 കിലോമീറ്ററോളം നീണ്ട ഗതാഗത കുരുക്കിൽ യാത്രക്കാർ വലഞ്ഞതോടെയാണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ താൻ നേരിട്ട് ടോൾ പ്ലാസയിൽ ഇറങ്ങി ഗേറ്റുകൾ തുറപ്പിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 15 മിനിറ്റ് കൊണ്ട് റോഡിലെ വലിയൊരു കുരുക്കഴിക്കാൻ ഇതിലൂടെ സാധിച്ചു. യാത്രക്കാർ നന്ദിയോടെയാണ് കടന്നുപോയതെന്നും സുരേഷ് ഗോപി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
2: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലിപ്പോ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്.
3: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Temperature ഒക്കെ നല്ലപോലെ കുറഞ്ഞു തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സമയത്ത് ദുബായിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
3: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Good morning, welcome back home. 92.2 FM like a swagatham. Brand new day, brand new morning. It's a Monday, September 7th, 2026. Samayam 7 minute kazhinju 18 minute. Big thanks. Ajmanil vare ningalethi aa oru program color aaki nammada Thrissur okke chernattulla nammada onam aayirunnu eenathinte onam ennu parayunnathu adinathu Mahavali Thamburanmarude malsaravum karyangalum ഒക്കെ ആയിട്ട് ഗംഭീരമായിരുന്നു. ഒരു എന്താ പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ടൈമിലാണ് ഇത്തരത്തിലുള്ള ഒരു ഓണ പ്രോഗ്രാം ഞാൻ എന്താ പറയുന്നത് വിറ്റ്നസ് ചെയ്യുന്നത്. എന്തായാലും ഗംഭീര ഓണ പരിപാടി, അതുമാത്രമല്ല ഒരുപാട് അസോസിയേഷൻസിൻ്റെ പരിപാടി കഴിഞ്ഞ ദിവസം യു എയിൽ എമ്പാടും നടന്നതായിട്ട് നമുക്കറിയായിരുന്നു. അപ്പോൾ എന്താണേലും എല്ലാവർക്കും ഒരു ബിഗ് ഓണാശംസകൾ വൺസ് അഗൈൻ നേരത്തെ തീരുന്നില്ല. ഇനി അടുത്ത ആഴ്ച അതിൻ്റെ അങ്ങനെ ആഴ്ച ഒക്ടോബറിൽ വരെ സ്കെഡ്യൂൾ ഞാൻ പലയിടത്തെ ഓണത്തിന് കണ്ടിട്ടുണ്ട്. എല്ലാവരും ആഘോഷിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണേലും രാവിലത്തെ മോർണിംഗ്സ് ഒക്കെ നല്ല അടിപൊളി, നമ്മുടെ ക്ലൗഡൊക്കെ മാറി. നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ പക്ഷേ രാവിലെ എൻ്റെ ബാൽക്കണിയിൽ എണ്ണീറ്റ് ഞാനൊരു 2 മിനിറ്റെങ്കിലും രാവിലെ നിൽക്കാറുണ്ട്. ആ ചൂടാണെങ്കിലും ഞാൻ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രഷ് എയർ നമുക്ക് കൊള്ളാമെന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ സമയത്ത് ക്ലൗഡിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് ആകാശത്ത് കാണാം. വിൻ്റർ ക്ലൗഡ്സ് ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനുണ്ട്. പക്ഷേ എന്നാലും ഉച്ചക്കൊക്കെ നല്ല ചൂടാണ്, കുഴപ്പമില്ല. എന്തായാലും ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ മിനിപത്മ ഇല്ല, മിനിപത്മ നാട്ടിലാണ്. നാട്ടിലൊരു ഷോർട്ട് ബ്രേക്കിന് വേണ്ടി പോയേക്കാണ്. നാട്ടിൽ നിന്നാണ് മിനിപത്മ എന്നും നിങ്ങൾക്ക് വേണ്ടി ന്യൂസ് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് വേണ്ടി വായിച്ചത്. അപ്പോൾ എന്താണേലും മിനിപത്മ ഇല്ലാതുകൊണ്ട് പത്രങ്ങൾ അത്ര കാര്യമായിട്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല. എന്നാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കലീസ് ടൈംസിൽ ഇന്ന് ആദ്യത്തെ ഇറാൻ സേസ് വിൽ ഡിക്ലെയർ പ്രൊഹിബിറ്റഡ് സോൺ നിയർ ഹോർമൂസ് സ്ട്രെയ്റ്റ് ഇൻ കമ്മിങ് ഡേയ്സ് എന്നുള്ളൊരു കാര്യം കലീസ് ടൈംസിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. 9 ഡേയ് സ്കൂൾ ബ്രേക്ക് ഇൻ യു എ എസ് ദുബായ് സ്കൂൾസ് റിവൈസ് ഒക്ടോബർ ഹാഫ് ടേം ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ദുബായ് ജക്കാത്ത എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് ഡിസ്പ്യൂട്ട് ആഫ്റ്റർ എയർപോർട്ട് ക്ലോഷർ ഓവർ വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നൊരു കൊടുത്തിട്ടുണ്ട്. പ്ലാൻ ഫോർ 2027 ഏർലി ലുക്ക് അറ്റ് യു എ പബ്ലിക് ഹോളിഡേ നെക്സ്റ്റ് ഇയർ പോസിബിൾ 6 ഡേ ബ്രേക്ക് എന്നുള്ളൊരു കാര്യം കലീസ് ടൈംസിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മനോരമയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പത്രങ്ങളുടെ ഏറ്റവും തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഗൾഫിനെയും ചേർത്ത് ഇറാൻ്റെ പുതിയ നിരോധന മേഖല, വൻ പ്രഖ്യാപനം ക്രൂഡ് ഓയിൽ 97 ഓഹരിപ്പേടി സ്വർണം ഇടിവിൽ എന്ന് പറയുന്ന ആദ്യത്തെ വാർത്ത മമ്മൂട്ടിയുടെ മനസ്സിലുള്ളതെന്ന്. മമ്മൂക്ക ഇന്ന് 75-ാമത്തെ പിറന്നാളാണ് മമ്മൂക്ക ഇന്ന് ആഘോഷിക്കുന്നത്. അതിൻ്റെ ആഘോഷങ്ങൾ എനിക്കൊന്ന് കേരളക്കര മുഴുവൻ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആരാധകർ തടിച്ചുകൂടി. അവിടെ മമ്മൂക്ക എല്ലാ വട്ടവും ചെയ്യുന്ന പോലെ ഒരു റിച്വൽ, അദ്ദേഹം വീടിൻ്റെ ബാൽക്കണിയിൽ വന്ന എല്ലാവർക്കും എന്താ പറയുന്നത് കൈകൊണ്ട് ആശംസകൾ കാണിച്ച് അദ്ദേഹം അടങ്ങുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ തന്നെ നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം ഗന്ധർവ സ്വരം വീണ്ടും മുഴങ്ങി എന്ന് പറയുന്ന ഒരു തലക്കെട്ട്, ദാസേട്ടൻ്റെ പാട്ട് വീണ്ടും കേൾക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു തലക്കെട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മറ്റ് വാർത്തകൾ എനിക്ക് പ്രധാന ഹെഡ്ലൈനായിട്ട് പറയത്തക്ക ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ ഇതിൽ കൊടുത്തത്. പശ്ചിമേഷ്യയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിലായിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും വരുന്ന മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ ഉണ്ടാവും. ഇനി പൊതുവെ നിങ്ങളിലേക്ക് ന്യൂസും കാര്യങ്ങളും അതാത് മണിക്കൂറിലും എത്തിക്കുന്നതാണ്. കീപ് ലിസണിംഗ് ഹോം 92.2 എഫ്എം. ഒരു ഗംഭീര സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എൻജോയ്. പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഉണ്ടാവും. അൻ്റിൽ 11 o'clock വിത്ത് യു. ദിസ് ഇസ് യുവർ ഹോം. 92.2 എഫ്എം അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
3: പിസ്റ്റൾ നമ്പർ 1634 7279.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോധ്.
5: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
6: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
7: ഞാൻ കാത്തിരിക്കും.
8: ചാടണ്ട കുതിര.
9: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
0: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
7: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
9: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
10: പുതുമയുടെ നേരത്ത്
11: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
12: പഴമയുടെ തീരത്ത്
11: കഴിഞ്ഞ 365 ദിവസങ്ങൾ
10: പുതുമഴയിലോരത്ത്
11: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
12: 50 മില്യണിലധികം
11: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
13: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
14: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
15: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
16: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
17: Joy Alukas, world's favorite jeweler.
16: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
18: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
16: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
19: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: വെൽക്കം ബാക്ക് ഹോം 92.2 FM ലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോ കേട്ടതുപോലെ ആൻഡ് ഇറ്റ്സ് ദ 1 ഇയർ ഫോർ ഹോം FM.

ഓ മൈ ഗാഡ്, ഹോം എഫ്എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു യാത്ര കഴിഞ്ഞ തിരുവോണത്തിന് സെപ്റ്റംബർ 5 യുവയുടെ എയർ വേവ്സിലൂടെ ഞങ്ങളുടെ സ്വരങ്ങൾ ഓരോന്നും വീണ്ടും ഹോം 92.2 FM സഞ്ചരിച്ചു തുടങ്ങിയ സമയത്ത് ഒരുപാട് സന്തോഷവും, പക്ഷെ നിങ്ങൾ തന്നേക്കുന്ന ആ ഒരു സപ്പോർട്ട്, നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ച രീതികൾ, നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാ രീതികളിലും ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലായിക്കോട്ടെ, ഓൺഎയറിലായിക്കോട്ടെ, വെബ്സൈറ്റിലായിക്കോട്ടെ, നമ്മുടെ പരിപാടികളിലായിക്കോട്ടെ, ഈ ഒരു ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തേക്കുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ്, അതൊരിക്കലും ഞങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം അതിനകത്ത്. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ റീച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ലിസണേഴ്സിന് വരുന്ന മെസ്സേജ് ആണെങ്കിലും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് തന്നെ പങ്കുവയ്ക്കാനുള്ളത്. അപ്പം എന്താണേലും ഈ ഒരു സന്തോഷവീളയിൽ, അതായത് ഹോം 92.2 FM ഒരു വർഷമായതിനെ തുടർന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ആ കൈനിറയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതുമാത്രമല്ല, ഓരോ മാസവും ഇനി നമ്മുടെ ആഘോഷങ്ങളായിരിക്കും. ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഓരോ മാസവുമായിരിക്കും നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഐഫോൺ കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എയർ ടിക്കറ്റ് കിട്ടാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡ് കോയിൻ 9 to 2 9 grams 22 carat ഗോൾഡ് കോയിൻ കിട്ടാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്കിപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള റെൻ്റ് എ കാർ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ ഉള്ള ഒരു കാര്യമുണ്ട്. ഗ്രാൻഡ് സർപ്രൈസ് ആണ് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ എന്താണേലും ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വഴി അറിയാവുന്നതാണ്. കേൾക്കുക, കീപ് ലിസണിങ് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്താണല്ലോ ഈ ഒരു വർഷത്തെ ഗംഭീര യാത്ര ഇനി അങ്ങോട്ട് തുടങ്ങും. ഒരു യുവയിലെ ഒരു റേഡിയോ സ്റ്റേഷൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ അതിൽ ഒരു വർഷം നിങ്ങൾ ഞങ്ങളെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ ദിവസം രാവിലെ പലപ്പോഴും നിങ്ങളൊക്കെ എന്താ പറയുന്നത് ഈ 10 മണിക്കൊക്കെ കേൾക്കുന്നവരോട് പറയും, ഞങ്ങൾക്ക് 5:30 നമ്മൾ എണ്ണീറ്റ് അല്ലെങ്കിൽ എന്നെക്കാട്ടിൽ മുന്നേ എണ്ണിക്കുന്നവരുണ്ടാവും, പക്ഷേ ആ ഒരു 7 മണി സമയത്തേക്ക് രാവിലെ എണ്ണീറ്റ് പോകുന്നവരുടെ ഒപ്പം തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന യു എയിൽ രാവിലെ എണ്ണീക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ദുബായ് എന്ന് പറയാൻ എനിക്ക് പറയുന്നത് ദൈവം എനിക്ക് തന്നേക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. അപ്പം എന്താണേലും ഒരുപാട് ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും ഇനിയും സെലിബ്രേഷൻ അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടെ എത്തിയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതാണ്. എന്തായാലും അടുത്തൊരു എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് കൂടെയാണ് നമ്മുടെ ഒരു ആനിവേഴ്സറി അടിച്ചു വിളിക്കാനായിട്ട്. ലെറ്റ്സ് എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി മിന്നാരം ഒരുവെല്ലാം പൊന്നും ഭൂം. ആൻഡ് ദിസ് ഇസ് യുവർ ഓൺ അക്ഷയ് ഉത്തമൻ. അറ്റ് 11 o'clock ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേ.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Traffic update.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ലോങ് സ്ട്രെച്ച് ട്രാഫിക്, ചില ഏരിയകളിലൊക്കെ ടു വേസ് ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ആക്സിഡൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ മാത്രമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഖേൽ റോഡിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ജെ വി സിയുടെ ഔട്ടോ സർക്കിൾസിനും ട്രാഫിക് ഉണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് മാത്രമാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത്. എമിറേറ്റ്സ് റോഡിന്റെ അവസ്ഥ ഒരു ചെറിയ രീതിയിലുള്ള സ്ലോ മൂവിംഗ് ട്രാഫിക് അവിടെ ഇവിടെ ഇങ്ങനെയായിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അജ്മാനിൽ നിന്ന് ഉമൽഖോനിൽ നിന്ന് കണക്ട് ചെയ്താണ് നമ്മൾ കയറി വരുന്നതെങ്കിൽ ബെറ്റർ എനിക്ക് തോന്നുന്നു എമിറേറ്റ്സ് റോഡ് തന്നെ എടുക്കുന്നതാണ്. കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അതുപോലെ തന്നെ അലിത്തേറ്റ് ഓൾ റോഡും പാക്ഡ് ആണ്. അവിടുന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ഊദ്മേത്ത റോഡൊക്കെ എടുത്ത് നിങ്ങൾ അൽഖേൽ റോഡിലേക്ക് പോകാനാണെങ്കിൽ അവിടെയും പാക്ഡ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ വാച്ചി സ്ക്വയറും ദെയ്ത് റോഡ്, ആ ദെയ്ത് റോഡ് കണക്ട് ചെയ്ത് വരുന്ന നമ്മുടെ എക്സിറ്റ്സ് ഒക്കെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അലിത്തേറ്റ് ഓൾ റോഡ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പാക്ഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ നിങ്ങൾ എമിറേറ്റ്സ് റോഡ് എടുത്ത് പോകുന്നതായിരിക്കാം നല്ലത്. ഇനിയും അബുദാബിയിലൊക്കെ ഒക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നാദൽ ഷുബ വരെയാണ് ഏകദേശം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ ആ ഒരു കൺജഷൻ ഉള്ളത്. അത് കഴിഞ്ഞ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ ട്രാഫിക് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം ആണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങളും കാണുകയാണെന്നുണ്ടെങ്കിൽ പറയാം, രാവിലെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ആക്സിഡൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും എവിടെയെങ്കിലുമൊക്കെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
11: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
12: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
11: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
12: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
13: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
14: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗരൂദ്. കോൾ 04-232-7111.
15: You are listening to Home 92.2 FM. Home is a feeling.
16: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
17: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
18: അയ്യോ, എവിടെ നിന്നൊക്കെയാണ് മെസ്സേജുകൾ വരുന്നതെന്നറിയോ? എനിക്ക് ഖത്തറിൽ നിന്നൊക്കെ നമ്മളെ കേൾക്കുന്നവരുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഖത്തറ കേൾക്കുന്നത്? നമ്മുടെ ഓൺലൈൻ വഴിയാണോ? ആപ്ലിക്കേഷനോ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയായിരിക്കാം ഓൺലൈനിൽ. എനിക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് കേൾക്കുന്നവരുണ്ട്, യു എയിൽ നിന്ന് ഒരുപാട് ഒരുപാട്. എനിക്ക് എത്രയോ മെസ്സേജുകൾ രാവിലെ ഹോം ഓഫിന്റെ ആനിവേഴ്സറി ആയിട്ട് എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് ഞാൻ കുറച്ച് കേൾപ്പിക്കാവേ.
19: ഒരു ദിവസം ഒരു 5 പേരോടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹോം റേഡിയോയെ കുറിച്ച്, 92.2 FM. ഇത് അത് കേട്ടിട്ട് പലരും അത് ട്യൂൺ ചെയ്തെടുത്ത് വണ്ടിയിൽ കേൾക്കുന്നതും അതിന്റെ സന്തോഷം എന്നോട് പങ്കിടുന്നതും ഞാനിപ്പോൾ ഓർക്കുക. റൂമിലായിരിക്കുമ്പോൾ ഓൺലൈനിൽ ഫോണിൽ ഞാൻ റേഡിയോ കേൾക്കുന്നുണ്ട്.
18: ഷിഹാസ് പറയുന്നത് റാസൽ ഖേമയിൽ സത്യം പറഞ്ഞാല് ക്ലാരിറ്റിയോടെ FM കേൾക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്റെ മറ്റൊരു മെസ്സേജ് എനിക്ക്, അദ്ദേഹം ഇവിടെ എത്തിയിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ.
8: ഹലോ, ഗുഡ് മോർണിംഗ് ഹോം FM. ഞാൻ അബ്ദുൽഹൈ ആണ്, ഷാർജയിൽ നിന്ന്. ഇന്ന് ഹോം FM തുടങ്ങിയിട്ട് 1 വർഷമായി നല്ല സന്തോഷം നൽകുന്നു. അതോടൊപ്പം സന്തോഷവാർത്ത എന്തെങ്കിലും, എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ 2025 സെപ്റ്റംബർ 7 യു എയിലെത്തിയത്. അപ്പൊ അതും കൂടി സന്തോഷം നൽകുന്ന കാര്യമാണ് പറയണമെന്ന് തോന്നി. താങ്ക് യു വെരി മച്ച്.
18: തീർച്ചയായിട്ടും, താങ്ക് യു സോ മച്ച്. അങ്ങനെ മറ്റൊരാൾ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഈണത്തിന്റെ പ്രോഗ്രാമിൽ വരാൻ പറ്റിയ നിങ്ങളുടെ 1 വർഷത്തിന്റെ ആഘോഷം അവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, സദ്യ ഒരുമിച്ച് കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്ന് അനു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൂവിക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഖലീഫ ആദ്യമായിട്ട് എനിക്ക് നമ്മുടെ റേഡിയോയിൽ നിന്നവിടെ മൂവി കിട്ടിയതിനകത്ത് ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ഞാനിത് പറയാൻ വിട്ടുപോയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ അയച്ചത്, പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് അറിയിക്കാനുള്ളൊരു സമയമാണ്. മെസ്സേജ് അയക്കാം 0585829220. ഞാൻ ആ എല്ലാ മെസ്സേജും ഞാൻ കേൾക്കും, ഞാൻ ഗ്യാരണ്ടി, ഞാൻ ഇന്ന് എല്ലാ മെസ്സേജും കേട്ടിരിക്കും. നിങ്ങൾക്ക് അയക്കാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈയും തരും. നല്ല നല്ല മെസ്സേജുകളൊക്കെ തന്നെ ഞാൻ ലെങ്തി അല്ലാതെ നിങ്ങൾ ഷോർട്ടായിട്ട് അയക്കുന്ന മെസ്സേജൊക്കെ തന്നെ ഞാൻ റേഡിയോയിൽ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എൻജോയ് ആ ബാഷ് തന്നെ തുടങ്ങാം. നെക്സ്റ്റ് എൻ്റെ ഇവിടെ അടിപൊളി സോങ് തന്നെയാണ് എനിക്കിവിടെ ഷീബ സ്കെഡ്യൂൾ ചെയ്തിട്ടേക്കുന്നത്. ആൻഡ് രാവിലെ അല്ല ജിൽ ജില്ലായിട്ട് പോകാൻ പറ്റുന്ന ഒരു മോർണിംഗ് ആവട്ടെ. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. ആ ബീറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഒരു പഞ്ചാബി ഹൗസ്. ആൻഡ് ഉദിച്ച ചന്ദ്രൻ്റെ ഇത് പറയുന്ന സോങ് എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ഇൻ ഹോം 92.2 FM. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആൻറ്റിൽ 11 o'clock. അല്ല അടിപൊളി പോസിറ്റീവ് മൺഡേ ആവട്ടെ വിത്ത് ഹോം 92.2 FM.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: നമ്മുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള ഗോൾഡ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. 22 ക്യാരറ്റിൻ്റെ 9 ഗ്രാം സ്വർണമാണ് നിങ്ങളിലേക്ക് സമ്മാനമായി എത്താൻ പോകുന്നത്. പക്ഷേ അതിനൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ആ ചോദ്യം വരുന്നതെന്ന് ഞങ്ങൾ ആരും പറയില്ല. എല്ലാ ഷോയിലും നിങ്ങൾക്ക് കേൾക്കാം, എൻ്റെ ഷോയിലും കേൾക്കാം. 11 മണിക്കുള്ളിൽ ഞാൻ ഒരു സമയത്തായിരിക്കും, ഒരേ ഒരു സമയത്തായിരിക്കും ഒരു ദിവസം ഞാൻ ആ ചോദ്യം തരുന്ന റൈറ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർ ഷോർട്ട് ലിസ്റ്റ് ആകും. ആ എന്നിട്ടായിരിക്കാം ആ ഒരു സ്വർണം നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇത് മാത്രമല്ല, ഐഫോൺ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോം 92.2 ഓഫൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും സ്വർണം വേണ്ടവരാണെങ്കിൽ കീപ് ലിസ്ണിംഗ് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾ
2: പറയുന്നുള്ളൂ.
3: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
12: You are listening to Home 92.2 FM. Home is a feeling.
3: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഓപ്പറേഷൻ തൂഫാൻ പ്രവാസി സമൂഹം നൽകുന്ന പിന്തുണ വലുതെന്ന് ആഭ്യന്തരമന്ത്രി. സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ISRO. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്ത് US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി. സമൂഹം നൽകുന്ന പിന്തുണ വലുതെന്ന് ആഭ്യന്തരമന്ത്രി. സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ISRO. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്ത് US.

കൂടാതെ മക്കളെ പഠനാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് അയക്കാമെന്നും മന്ത്രി. അജ്മാനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള നടപടികളുടെ പുരോഗതിയും ഫലവും സർക്കാർ വിശദമായി വിലയിരുത്തും. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രവാസികൾ സജീവമായി പങ്കാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ചിറയൻ കീഴിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെതിരെ നടപടി വേണമെന്ന് സംഘർഷമുണ്ടായ വീടിന്റെ ഉടമയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സജാദ്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല. എല്ലാ കാര്യവും അന്വേഷണ സമിതിയെ അറിയിച്ചിട്ടും തന്നെ സസ്പെൻഡ് ചെയ്തെന്നും സജാദ്. നടപടിയിൽ വിഷമമുണ്ട്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ തുടരും. രമ്യ ഹരിദാസിനെതിരെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. എംഎൽഎക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സജാദ്. തിരുവനന്തപുരം ചിറയൻ കീഴിലുണ്ടായ സംഘർഷത്തിൽ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ. ചിറയൻ കീഴ് എംഎൽഎയ്ക്ക് മാതൃക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ നേരിട്ടത് മാതൃകയാക്കുകയാണ് ചിറയൻ കീഴ് എംഎൽഎ എന്നും 102 എംഎൽഎമാരുടെ ഭൂരിപക്ഷം യുഡിഎഫിനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നും ജയരാജൻ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ യുഡിഎഫിലുണ്ടായി. ശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ജയരാജൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. വിശാല സംസ്ഥാന സമിതിയിൽ വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വം. നേതൃത്വത്തിനെതിരെ കടന്നാക്രമണത്തിന് സാധ്യതയുള്ള ജില്ലകളിലെ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം സമവായ നീക്കങ്ങൾ നടത്തുന്നത്. ഐഎസ്ആർഒയെ സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചാരണം തെറ്റെന്ന് ഐഎസ്ആർഒയുടെ വിശദീകരണം. ഐഎസ്ആർഒയുടെ പ്രാധാന്യം ഒരിക്കലും കുറയില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ഐഎസ്ആർഒ നേതൃത്വം നൽകുന്ന ദേശീയ ബഹിരാകാശ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ഐഎസ്ആർഒ വലിയ ദൌത്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഡൽഹിയിലെ സുരക്ഷിതമല്ലാത്ത പി ജി ഹോസ്റ്റലുകളുടെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ദുരന്തമെന്ന് ഖാർഗെ. തീരുമാനങ്ങളിൽ പരാതിയും പരിഭവവും ഉണ്ടെങ്കിലും സിപിഎമ്മുകാർ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തുടർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പേരാമ്പ്ര എം എൽ എ ഫാത്തിമ തെഹ്ലിയ. അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണത്തിനുവേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. വലിയ പണ്ഡിതനാണ് കാന്തപുരമെന്നും ഫാത്തിമ തെഹ്ലിയ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാൻ എം എൽ എ തയ്യാറായില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ നിലവിലുള്ള നിലപാട് കേരളം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ബാറിലെ പ്രമുഖ അംഗമായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ജനറൽ പാസാക്കിയ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. പരമ്പരാഗത മെർക്കറ്റ് രീതിയിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വലുപ്പം കാണിക്കുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ അതിർത്തിപരമായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. അമേരിക്ക ഇറാൻ സംഘർഷം 24 മണിക്കൂറിനകം 9 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ 3 കപ്പലുകൾ യു എസ് ആക്രമിച്ചപ്പോൾ തിരിച്ചടിയായി 6 കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. യു എസ് ആക്രമിച്ച് തകർത്ത ഇറാന്റെ 3 എണ്ണ ടാങ്കറുകളിൽ ഒന്ന് പൂർണ്ണമായും മുങ്ങി. 2 യു എസ് പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളെ ഉൾപ്പെടെ 6 കപ്പലുകളെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്.
യമനിൽ കരയുദ്ധം വീണ്ടും ശക്തമാകുന്നതായി റിപ്പോർട്ട്. സഖ്യസേനയുടെയും സർക്കാർ അനുകൂല സൈന്യത്തിന്റെയും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം കടുപ്പിച്ചതോടെയാണ് യമനിൽ സംഘർഷം ശക്തമായത്. സംഘർഷത്തിൽ 60 60 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യമന്റെ

0: പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പിടിമുറുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വലിയ രീതിയിൽ സാധാരണക്കാർ ആക്രമണത്തിനിരയായത്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിലാണ് പ്രധാന മുൻനിര പോരാട്ട മേഖലകളിൽ വീണ്ടും രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഏഷ്യാകപ്പ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദയനീയമായി തോറ്റതിനു പിന്നാലെ വിചിത്ര പ്രസ്താവനയുമായി പാകിസ്ഥാൻ ടീം പരിശീലകൻ വഹാബ് റിയാസ്. നിലവിലുള്ള വനിതാ ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ പാകിസ്ഥാൻ തന്നെയാണ് ഏറ്റവും മികച്ച ടീമെന്ന് താൻ വിശ്വസിക്കുന്നതായി മത്സരശേഷം വഹാബ് റിയാസിന്റെ പ്രതികരണം. ഇന്ത്യക്കെതിരെ 55 റൺസിന് പാകിസ്ഥാൻ പുറത്തായിരുന്നു. ചെറിയ വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും 8.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കണ്ടു. ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ ചരിത്രമെഴുതി മേഴ്സിഡസിന്റെ കിമി ആന്റോണെല്ലി. 1966 ശേഷം ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവാകുന്ന ആദ്യ ഇറ്റാലിയൻ താരമാണ് കിമി. 19 ഗ്രിഡിൽ മത്സരിച്ചാണ് കിമി 1 സ്ഥാനത്തേക്ക് കുതിച്ചത്. ഒന്നര 2 കിലോമീറ്ററോളം നീണ്ട ഗതാഗത കുരുക്കിൽ യാത്രക്കാർ വലഞ്ഞതോടെയാണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ താൻ നേരിട്ട് ടോൾ പ്ലാസയിൽ ഇറങ്ങി ഗേറ്റുകൾ തുറപ്പിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 15 മിനിറ്റ് കൊണ്ട് റോഡിലെ വലിയൊരു കുരുക്കഴിക്കാൻ ഇതിലൂടെ സാധിച്ചു. യാത്രക്കാർ നന്ദിയോടെയാണ് കടന്നുപോയതെന്നും സുരേഷ് ഗോപി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. The time is 8:10.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai-le ippozhathe temperature 34 degrees Celsius aanu rekhapeduthirikkunnu.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning. Welcome back home. 92.2 FM. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആൻഡ് ഇറ്റ്സ് എ മൺഡേ, സെപ്റ്റംബർ 7. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം നേർന്നുകൊള്ളുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ് അല്ലേ. വീക്കെൻഡൊക്കെ നല്ല അടിച്ചു പൊളിച്ചാണ് നമ്മൾ വന്നിരുന്നത്. രാവിലെ ഞാൻ പറഞ്ഞ പോലെ ഹോം എഫ് എമ്മിന്റെ 1 വർഷം പിന്നിട്ട് നമ്മൾ ജൈത്രയാത്ര സക്സസ്ഫുൾ ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ തന്നിരിക്കുന്ന സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് സന്തോഷമായിട്ട് ഓരോ ദിവസവും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ വൈകുന്നേരം ഭയങ്കര സ്ട്രെസ്സായിരിക്കാം, ഭയങ്കര ടയർഡായിരിക്കാം. പക്ഷെ രാവിലെ ഞാൻ ഈ സ്റ്റുഡിയോ തുറന്ന് ഈ എൻ്റെ ഈ ഹോട്ട് സീറ്റിലേക്ക്, ഞാൻ എപ്പോഴും ഇതൊരു ഹോട്ട് സീറ്റ് എന്നാണ് പറയുക, കാരണം ഈ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നതിൻ്റെ ഭാഗ്യം, അതിൻ്റെ വില അറിഞ്ഞ് ഞാൻ ഈ ഒരു ആർജി ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നും ഇതൊരു ഹോട്ട് സീറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് നിങ്ങളോട് രാവിലെ സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്ക് അത്രമാത്രം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് ഒരു പ്രവാസിയായി ഞാനിവിടെ തുടർന്ന് വന്നെങ്കിലും അതിനുശേഷം എനിക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോട് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞാൻ ഇന്നും റേഡിയോയിൽ രാവിലെ, അന്ന് തൊട്ട് ഇന്ന് വരെ രാവിലെ തന്നെ റേഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും ഇതിൻ്റെ കുറേ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് തന്നെ പോകാം. നമ്മൾ പ്രത്യേകിച്ച് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സ്കൂൾ തുറന്നല്ലോ, ഇപ്പോൾ നമ്മളെ 31-ാം തീയതി സ്കൂൾ തുറന്ന്, നമ്മുടെ റോഡിലൊക്കെ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. നമ്മുടെ ഈ വട്ടത്തെ സ്കൂൾ കലണ്ടർ ഇച്ചിരി ഒന്ന് മാറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ വട്ടത്തെ അല്ലെ നമ്മൾ ഇത്രയും നാളും ഫോളോ ചെയ്ത് വന്നേക്കുന്ന ആ കലണ്ടറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഇച്ചിരി മാറ്റമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു മിഡ് ബ്രേക്ക് വരുമല്ലോ, ഈ ഒക്ടോബർ മാസത്തിൽ ഒരു ചെറിയൊരു മിഡ് ബ്രേക്ക് വരും. അപ്പോൾ ആ മിഡ് ബ്രേക്ക് ഈ വട്ടം ഇച്ചിരി നേരത്തെയാണ്. എല്ലാ വർഷവും ഈ ഒക്ടോബർ ഒരു 19-23 വരെ ആ ഒരു രീതിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വട്ടം ഈ മിഡ് ബ്രേക്ക് അസൈൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ തിങ്കളാഴ്ച, അതായത് ഒക്ടോബർ 12 തൊട്ട് ഒക്ടോബർ 16 വരെ എന്നുള്ളൊരു കാലത്തിൽ ഒരു 5 ദിവസത്തെ ബ്രേക്കാണ്. വിച്ച് മീൻസ് ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 10-ാം തീയതി തൊട്ട് ഒക്ടോബർ 18, ആ സാറ്റർഡേ സൺഡേ കൂടെ കൂട്ടി, അത്രയും ദിവസമായിരിക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്ന വരുന്നത്. അപ്പോൾ ആ ഒരു സമയമായിരിക്കും ഈ വട്ടത്തെ ഷോർട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം റെസ്യൂം ചെയ്യും. നവംബർ വരെയുള്ള ഫസ്റ്റ് ടൈം പോവും, അതിനുശേഷം എക്സാംസ് വരും, കുട്ടികൾ ഡിസംബറിലേക്ക് വിന്റർ ബ്രേക്കിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ KHDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള കലണ്ടേഴ്സ് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും എല്ലാവരും പുതിയ രീതിയിൽ, അപ്പോൾ എന്താണ് ഇനിയും അടുത്ത ലോങ് വീക്കെൻഡ് വരുന്നത് നമുക്കറിയാം, ഡിസംബർ തന്നെയാണ്. ഡിസംബർ 1, 2, 3 ആ ഒരു ഡേറ്റ്സ് ആകുമ്പോഴാണ് നാഷണൽ ഡേ ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ലീവ് വരുന്നത്. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പുതിയ കലണ്ടേഴ്സ് ഓൾറെഡി KHD അപ്രൂവ് ചെയ്ത്, കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത രാവിലെ കലീസ് ടൈംസിൽ ഞാൻ വായിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, കഴിഞ്ഞ വർഷം സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, കാരണം അടുത്ത വർഷത്തെ സ്കൂൾ കലണ്ടർ ഡേറ്റ്സിലൊക്കെ ഇച്ചിരി മാറ്റം വരും, ടേംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറ്റം വരും. അപ്പോൾ അതൊക്കെ പാരൻസ് ശ്രദ്ധിക്കുക. ഇനിയും പാരൻസ് രാവിലെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്ന തിരക്കായിരിക്കും, വിട്ടവരുണ്ടായിരിക്കാം കുട്ടികളെ. എന്താണേലും ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു പാരൻ്റ് അവരോടും പറയും, ഈ വട്ടം ഇച്ചിരി നേരത്തെയാണ് പുതിയ അപ്രൂവ്ഡ് KHD അപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ഒരു കലണ്ടർ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണേലും ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ. നിങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾക്ക്, എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ മെസ്സേജ് കേൾപ്പിക്കാം. നല്ല കുറേ മെസ്സേജുകൾ, എന്തുകൊണ്ടാണ് ഹോം എഫ് എമ്മിനെ ഞങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടതെന്നുള്ള ഒരാൾ ഒരു ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഹോം എഫ് എം കഴിഞ്ഞ 1 വർഷം, ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി നിന്നത്, എത്രത്തോളം നിങ്ങളെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തു. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസമൊക്കെ പരിപാടിക്ക് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമുക്കിങ്ങനെ രോമാഞ്ചം വരില്ലേ, അതുപോലത്തെ എന്താ പറയുന്നത് റിവ്യൂസാണ് എനിക്ക് കുറേയധികം ആളുകൾ പറഞ്ഞത്. നമ്മളെ അറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, സ്ഥിരം നമ്മൾ മെസ്സേജ് അയക്കുന്നവരൊക്കെ നമുക്കറിയാം, പക്ഷെ എന്നാൽ അത് കാണാത്ത ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരിട്ട് കണ്ട സമയത്ത് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു സന്തോഷം നിങ്ങൾ പകർന്നു തന്നില്ലാത്ത ഒരുപാട് നന്ദി. എന്തായാലും മെസ്സേജ് അയക്കുക, 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇന്നത്തെ സ്വർണം കിട്ടാനുള്ള അവസരം, അതായത് 9 ഗ്രാമിൻ്റെ 22-ക്യാരറ്റ് ഗോൾഡ് കിട്ടാനുള്ള അവസരത്തിൻ്റെ ചോദ്യം, അത് സർപ്രൈസ് ആണ്, എപ്പോഴാണ് ഞാൻ പറയില്ല. കീപ് ലിസണിംഗ് ഹോം 92.2 FM. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അൻ്റിൽ 11 o'clock ഒരു അടിപൊളി ട്രെൻഡിങ് സോങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: 1. Pistol number 1634729.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning once again, Home 92.2 FM ലേക്ക് സ്വാഗതം. ട്രെൻഡിങ് റീൽസിന്റെ സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ട്രെൻഡിങ് ഞാൻ ഇന്ന് വോയിസ് ഒന്നും അല്ല കേൾപ്പിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് പല വീഡിയോസിലും നമുക്കിപ്പം ഒരുപാട് സെലിബ്രിറ്റീസ്, ഇപ്പം കഴിഞ്ഞ ദിവസം PV സിന്ധു അദ്ദേഹം ബാഡ്മിന്റൺ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ നെറ്റിയുടെ സൈഡിലായിട്ട് ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു ചെറിയൊരു ഡിവൈസാണ്, ഒരു എന്താ പറയുന്നത്, ഒരു ഒരു ഒരു ഒരു ഒരു സിൽവർ കളറിലെ ഒരു സംഭവമാണ്. ടെമ്പിൾ എന്നാണ് ആ ഒരു ഡിവൈസിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വീഡിയോസ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്ശമാനി ഒരു പോഡ്കാസ്റ്റിൻ്റെ സമയത്ത് അദ്ദേഹവും ഇത് ധരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. അപ്പം എന്താണ് ഈ ടെമ്പിൾ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പുറയിലുള്ള ഒരു ഹിസ്റ്ററിയാണ് ഞാൻ തിരക്കിപ്പോയത്. ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് സത്യം പറഞ്ഞാൽ സൊമാറ്റോയുടെ ഓണറായിട്ടുള്ള, ഫൗണ്ടറായിട്ടുള്ള അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചേക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിനെ, അതിൻ്റെ അളവിനെ കാണാനും അത് എത്രത്തോളമാണ് അത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഇൻവെൻറ്റ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇന്ത്യൻ എലോൺ മസ്ക് എന്നാണ് അദ്ദേഹത്തെ തന്നെ അറിയപ്പെടുന്നത് ആക്ച്വലി. അപ്പം ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് എന്തൊക്കെയാണ് പ്രയോജനം കിട്ടുന്നത്, അപ്പം എന്തുകൊണ്ടാണ് PV സിന്ധു പോലെയുള്ള ആളുകൾ ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ടെക്നോളജിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിനകത്ത് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ PV സിന്ധു ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒപ്പോണൻ്റ് പ്ലെയറിൻ്റെ ആ ഷോട്ടിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പിന്നീട് ഇവർക്ക് റിയൽ ടൈമായിട്ട് നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിലാണ് ഇത് ഡീകോഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്ന എന്താ പറയുന്നത് ബ്ലഡ് ഫ്ലോയുടെ കാര്യം, നമുക്ക് ഏത് വശത്ത് കിടക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ഉറക്കം കിട്ടുന്നത്, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഒരു കംപ്ലീറ്റ് ബ്രെയിൻ അനാലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ഡിവൈസ്. സത്യത്തിൽ ഇത് നമുക്കറിയാം, നേരത്തെ വൂപ്പ് എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് ഇന്നും നമ്മൾ പലരും യൂസ് ചെയ്യുന്ന ഒരു ബാൻഡായിരുന്നു വൂപ്പ് എന്ന് പറയുന്നത്. അതൊരു എന്താ പറയുന്നത് വൂപ്പ് ലൈഫ്, വൂപ്പ് ഏജ്, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്ത് പരമായിട്ട് നടക്കുന്നത്. പക്ഷേ ഈ ബ്രെയിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ ജന്മത്തിൽ തന്നെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത് കുറേ നാളായിട്ട് കണ്ടു, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പലരുടെയും വന്ന സമയത്ത് ഇതിനെപ്പറ്റിയിട്ടല്ല, ഇവരിത് യൂസ് ചെയ്യുന്ന കണ്ട സമയത്താണ് ഞാൻ അതിനെ റിസർച്ച് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ടെമ്പിൾ എന്നാണ് ഈ ഒരു ഡിവൈസിൻ്റെ പേരെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായത് കേട്ടോ. എങ്ങനെയും ഹെൽത്ത് ഫ്രീക്കായിട്ടും അല്ലെങ്കിൽ ഏത് ടെക്നോളജി വന്നാലും അതിനെ അറിയാനും യൂസ് ചെയ്യാനും താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, യൂസ് ചെയ്ത് നോക്കാനും എനിക്ക് അതിനെപ്പറ്റി അറിയാനും ഒക്കെ ഭയങ്കര എനിക്ക് താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ട് റിസർച്ച് ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. എന്താണ് പുതിയൊരു ടെക്നോളജി മാർക്കറ്റ് വന്നത് നമ്മളോട് അറിഞ്ഞിരിക്കുക. ദാറ്റ്സ് ഇറ്റ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: Tamil Song of the Year was brought to you by Aru Ayurveda RS Agathir Building Alvankol Parthubai.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ദീദ് റോഡ് നല്ല രീതിയിൽ താണ്ട് ട്രാഫിക്ക് കൂടി കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഹ റോഡ് അപ് ടു നാദൽ ഷിബ ടിൽ നാദൽ ഷിബ വരെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ നമുക്ക് അവിടെ കാണാം. നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷനും പൈലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നാദൽ ഷിബ ആ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഷെയ്ഖ് സായ റോഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് അത്യാവശ്യം ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളത്. ഇന്ന് സർപ്രൈസിംഗ്ലി അലൈൻ ദുബായ് റോഡിൽ നല്ല രീതിയിൽ കൺജഷനാണ്. എന്താണ് ആ റോഡ് ഇതുവരെ ഞാൻ പറയേണ്ട വന്നിട്ടില്ല. എനിക്കൊന്നൊരു മാസങ്ങളായിട്ട് അങ്ങനെ ഒരു ട്രാഫിക് സിറ്റുവേഷനെ പറ്റി ഇതുവരെ പറയേണ്ട വന്നിട്ടില്ല. പക്ഷേ ഇന്ന് അലൈൻ ദുബായ് റോഡ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടിൽ ദുബായ് സിലിക്കണയസിസ് അവിടം വരെ എത്തുന്ന ഒരു കഞ്ചഷൻ, ആരെങ്കിലുമൊക്കെ അതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം എന്താണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ്റെ കാര്യം. എനിക്കൊന്ന് കരാമയെന്നൊക്കെ നമ്മൾ എടുത്ത് വന്ന് പോകുന്ന ഒരു യൂഷ്വൽ റൂട്ടാണിത്. എന്താണ് അവിടുത്തെ ഒരു ട്രാഫിക് സിറ്റുവേഷന് കാരണം എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. അൽക്കിൽ റോഡും അത്യാവശ്യം നല്ല ബിസിയാണ്, നമ്മുടെ ഊദ്മേധ റോഡും ബിസിയാണ്, എല്ലാം എനിക്ക് തോന്നും ഈ എന്താ പറയുന്നത് അലിത്തിയ ടോൾ റോഡിൽ നിന്ന് നമ്മൾ കയറി വന്ന് നമ്മുടെ ബ്രിഡ്ജ് അൽമക്തം ബ്രിഡ്ജും ഒക്കെ എടുത്ത് നമ്മൾ കയറി വരുന്ന എൻറ്റയർ സ്ട്രെച്ചിലും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് കേട്ടോ. സർപ്രൈസിംഗ്ലി എമിറേറ്റ്സ് റോഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടും പോകുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829922 വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCCയിൽ റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
9: I'm on it.
2: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
9: ശ്രദ്ധിക്കാണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടാ,
11: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
12: അണ്ണ ശ്രദ്ധിക്ക,
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
8: You are listening to Home 92.2 FM. Home is a feeling.
7: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
14: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: All right, and that's the time for gold jewel. നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാനായിട്ട് ഗോൾഡ് സമ്മാനമായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ആ ഒരു 9 ഗ്രാമിന്റെ സ്വർണം 22 ക്യാരറ്റിൽ, ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത്. സോ ഇതിന് നിങ്ങൾ, ഞാൻ കുറേ നേരമായിട്ട് പറയും, നിങ്ങളെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ എടുത്ത് വെച്ചു, റെഡി ആയിക്കോ, ഇതിന് വേണ്ടി ഇപ്പം തന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടി റെഡി ആയിക്കോ. ആൻഡ് ഈ ഒരു ചോദ്യം എല്ലാവരും കാത്തിരിക്കുന്നതാണ്, ഏത് സമയത്താണെന്ന് ഞാൻ പലപ്പോഴും പറയാറില്ല. ആൻഡ് ഈ ഒരു ചോദ്യത്തിന് വേണ്ടി എല്ലാ ഇരിക്കും നാട്ടിൽ നിന്ന് തൊട്ട് ആളുകൾ ഇതിനെ കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവാം. ഓൾറൈറ്റ്, എന്താണെങ്കിലും ഇതിന് ഇസ് നമ്മുടെ പല ഇതെല്ലാ റൗണ്ടുകളിലും എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾക്കൊരു ചോദ്യം ചോദിക്കും. ഇവിടെ ഒരുപാട് പേര് രാവിലെ തൊട്ടേ ഈ ഫോർമാറ്റുകൾ അയക്കുന്നുണ്ട്. ഫോർമാറ്റുകളല്ല കേട്ടോ, നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരങ്ങളാണ് അയക്കേണ്ടത്. ഇന്നത്തെ എൻ്റെ ചോദ്യം വളരെ ഡിഫറെൻ്റ് ആണ്. റെഡിയല്ലേ നിങ്ങളല്ലേ? സി, എനിക്ക് ആദ്യമേ ഇവിടെ വരണം, അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം തരുന്നത് നിങ്ങൾക്ക്. എനിക്ക് ആദ്യമേ നിങ്ങൾ ഇവിടെ ഉത്തരവ് അറിയിക്കണം. ഫോൺ എടുത്ത് വെച്ചു, 0585829220, ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇതിലേക്കാണ് നിങ്ങൾ മെസ്സേജുകൾ അയക്കേണ്ടത്. ഓൾറൈറ്റ്, മെസ്സേജ് അയക്കേണ്ട. ഫോർമാറ്റ് എന്ന് പറയുന്നത് 922 space right answer space നിങ്ങളുടെ പേര്. ഓക്കെ, 922 space right answer space നിങ്ങളുടെ പേര്. ഈ ഇതായിരിക്കണം ഫോർമാറ്റ്. ഈ ഫോർമാറ്റിൽ മാത്രം മെസ്സേജ് വന്നാൽ മാത്രമേ ഇതിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ വിനീതമായിട്ട് പറയുന്നു. ഓൾറൈറ്റ്, ചോദ്യം ഇതാണ്. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒരു ഒയാസിസ് നമ്മുടെ UAE-യിലുണ്ട്. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു ഒയാസിസ് UAE-യിലുണ്ട്. UAE-യിൽ പല ഒയാസിസുകളും ഉണ്ട്. അത് ഏത് എമിറേറ്റ്സിലാണെന്നുള്ള ഞാൻ ക്ലൂ തരുന്നില്ല. പക്ഷെ ആ ഒരു ഒയാസിസ് പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒയാസിസാണ്. ഏതാണ് ആ ഒരു ഒയാസിസ് എന്നുള്ള ചോദ്യം വേഗം തന്നെ മെസ്സേജ് അയക്കുക. അയക്കുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലെറ്റ് സീ ആരാണ് ആ ഒരു വ്യക്തി എന്ന്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
7: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: Operation Tufan, Pravasi Sanghangalkkunna Pinthuna Valudennu Abhyantara Mantri. Swakarya Valkarikkillennu ISRO. Paschimeshya Ashantham, Irante Enna Kappalukal Takarthu US. Namaskaram, Home 92.2 FM, Vartakalumayi Mini Padma. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പ്രവാസി സമൂഹം നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനാൽ നാട്ടിലെ സ്കൂളുകളിലെ കോളേജ് ക്യാമ്പസുകളും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് യാതൊരു ഭയവും കൂടാതെ മക്കളെ പഠനാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് അയക്കാമെന്നും മന്ത്രി. അജ്മാനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള നടപടികളുടെ പുരോഗതിയും ഫലവും സർക്കാർ വിശദമായി വിലയിരുത്തും. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രവാസികൾ സജീവമായി പങ്കാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ചിറയൻകീഴിലെ കയ്യാങ്കളിയിൽ രമ്യഹരിദാസിനെതിരെ നടപടി വേണമെന്ന് സംഘർഷമുണ്ടായ വീടിന്റെ ഉടമയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സജാദ്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല. എല്ലാ കാര്യവും അന്വേഷണ സമിതിയെ അറിയിച്ചിട്ടും തന്നെ സസ്പെൻഡ് ചെയ്തെന്നും സജാദ്. നടപടിയിൽ വിഷമമുണ്ട്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ തുടരും. രമ്യഹരിദാസിനെതിരെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. എംഎൽഎക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സജാദ്. തിരുവനന്തപുരം ചിറയൻകീഴിലുണ്ടായ സംഘർഷത്തിൽ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ചിറയൻകീഴ് MLA മാതൃക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ നേരിട്ടത് മാതൃകയാക്കുകയാണ് ചിറയൻകീഴ് MLA എന്നും 102 MLA ഭൂരിപക്ഷം UDFനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നും ജയരാജൻ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ UDFിലുണ്ടായി. ശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ജയരാജൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. വിശാല സംസ്ഥാന സമിതിയിൽ വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വം. നേതൃത്വത്തിനെതിരെ കടന്നാക്രമണത്തിന് സാധ്യതയുള്ള ജില്ലകളിലെ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം സമവായ നീക്കങ്ങൾ നടത്തുന്നത്. ISROയെ സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചാരണം തെറ്റെന്ന് ISROയുടെ വിശദീകരണം. ISROയുടെ പ്രാധാന്യം ഒരിക്കലും കുറയില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ISRO നേതൃത്വം നൽകുന്ന ദേശീയ ബഹിരാകാശ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ISRO വലിയ ദൌത്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഡൽഹിയിലെ സുരക്ഷിതമല്ലാത്ത PG ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ.

0: പിന്തുണച്ചുകൊണ്ടായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്നത് ശരിയല്ലെന്ന് പേരാമ്പ്ര എം എൽ എ ഫാത്തിമ തെഹ്ലിയ. അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. വലിയ പണ്ഡിതനാണ് കാന്തപുരമെന്നും ഫാത്തിമ തെഹ്ലിയ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാൻ എം എൽ എ തയ്യാറായില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ നിലവിലുള്ള നിലപാട് കേരളം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ബാറിലെ പ്രമുഖ അംഗമായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ജനറൽ പാസാക്കിയ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. പരമ്പരാഗത മെർക്കറ്റ് രീതിയിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വലുപ്പം കാണിക്കുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ അതിർത്തിപരമായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. അമേരിക്ക ഇറാൻ സംഘർഷം 24 മണിക്കൂറിനകം 9 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ 3 കപ്പലുകൾ യു എസ് ആക്രമിച്ചപ്പോൾ തിരിച്ചടിയായി 6 കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. യു എസ് ആക്രമിച്ച് തകർത്ത ഇറാന്റെ 3 എണ്ണ ടാങ്കറുകളിൽ ഒന്ന് പൂർണ്ണമായും മുങ്ങി. 2 യു എസ് പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളെ ഉൾപ്പെടെ 6 കപ്പലുകളെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. യമനിൽ കരയുദ്ധം വീണ്ടും ശക്തമാകുന്നതായി റിപ്പോർട്ട്. സഖ്യസേനയുടെയും സർക്കാർ അനുകൂല സൈന്യത്തിന്റെയും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം കടുപ്പിച്ചതോടെയാണ് യമനിൽ സംഘർഷം ശക്തമായത്. സംഘർഷത്തിൽ 60 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യമന്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പിടിമുറുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വലിയ രീതിയിൽ സാധാരണക്കാർ ആക്രമണത്തിനിരയായത്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിലാണ് പ്രധാന മുൻനിര പോരാട്ട മേഖലകളിൽ വീണ്ടും രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഏഷ്യാകപ്പ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദയനീയമായി തോറ്റതിന് പിന്നാലെ വിചിത്ര പ്രസ്താവനയുമായി പാകിസ്ഥാൻ ടീം. പരിശീലകൻ വഹാബ് റിയാസ്. നിലവിലുള്ള വനിതാ ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ പാകിസ്ഥാൻ തന്നെയാണ് ഏറ്റവും മികച്ച ടീമെന്ന് താൻ വിശ്വസിക്കുന്നതായി മത്സരശേഷം വഹാബ് റിയാസിന്റെ പ്രതികരണം. ഇന്ത്യക്കെതിരെ 55 റൺസിന് പാകിസ്ഥാൻ പുറത്തായിരുന്നു. ചെറിയ വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും 8.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കണ്ടു. ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ ചരിത്രമെഴുതി മേഴ്സ്ഡസിന്റെ കിമി ആന്റോണെല്ലി. 1966 ശേഷം ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവാകുന്ന ആദ്യ ഇറ്റാലിയൻ താരമാണ് കിമി. 19 ഗ്രിഡിൽ മത്സരിച്ചാണ് കിമി 1 സ്ഥാനത്തേക്ക് കുതിച്ചത്. ഒന്നര 2 കിലോമീറ്ററോളം നീണ്ട ഗതാഗത കുരുക്കിൽ യാത്രക്കാർ വലഞ്ഞതോടെയാണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ താൻ നേരിട്ട് ടോൾ പ്ലാസയിൽ ഇറങ്ങി ഗേറ്റുകൾ തുറപ്പിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 15 മിനിറ്റ് കൊണ്ട് റോഡിലെ വലിയൊരു കുരുക്കഴിക്കാൻ ഇതിലൂടെ സാധിച്ചു. യാത്രക്കാർ നന്ദിയോടെയാണ് കടന്നുപോയതെന്നും സുരേഷ് ഗോപി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning, Dubai. ഇപ്പോ സമയം 9:08 ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home. നേരത്തെ പാർട്ട് 2 ഓഫ് ലൈക്ക് സ്വാഗതം. അങ്ങനെ സെപ്റ്റംബർ 7 തിങ്കളാഴ്ചയിൽ എത്തി നിൽക്കുന്നു. ഹേയ് നമസ്കാരം, അക്ഷയ്ക്കാണ്. എന്റെ കൂടെ ഒരു ഗസ്റ്റും ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഗസ്റ്റ് സംതിങ് സ്പെഷ്യൽ ആണ്. ഇത് യു എയിൽ തന്നെ മലയാളി നേടിയ ഒരു നേട്ടത്തിൻ്റെ ഒരു പ്രതീതമായിട്ടാണ് ആ ഒരു വ്യക്തി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ മലയാളക്കരയുടെ ഒക്കെ തന്നെ സ്വകാര്യ അഹങ്കാരം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ബർത്ത്ഡേ കൂടിയാണ്. ആ ഒരു ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ എല്ലാ അവിടത്തും ആഘോഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. സോ നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് ഹോം 92.2 എഫ്എമ്മിൻ്റെ ബർത്ത്ഡേ ആശംസകളാണ് ഞങ്ങൾ നേർന്നു കൊള്ളുന്നത്. ഞങ്ങളെ ഇത്രത്തോളം നമ്മുടെ ഒരു വലിയേട്ടനായി ഇന്നും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഒരുപാട് സന്തോഷം. ഒരു പക്ഷേ ഞാനൊക്കെ 90s കാലത്തിൽ ജനിച്ച കാലത്തൊട്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം ഞാൻ മമ്മൂക്കയുടെ ഫസ്റ്റ് പടം കാണുന്നത് ഹരികൃഷ്ണൻസ് ആണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് അതിന് മുന്നേ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ സ്കൂളിൽ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഹരികൃഷ്ണൻസ് കാണുന്നത്. മമ്മൂക്കയും മോഹൻലാലിനെയും ഒക്കെ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആയിക്കുന്ന ഫസ്റ്റ് സിനിമ അതാണ്. അതിന് മുന്നേ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അതാണ്. എനിവേസ് ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു നല്ലൊരു ട്രിബ്യൂട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ലിൻഡോ കുര്യൻ എന്ന് പറയുന്ന ഒരാളാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പല എന്തോ ട്രിബ്യൂട്ട് കുറേ മ്യൂസിക്കും ഇതൊക്കെ ഇട്ടാണെങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ട്രിബ്യൂട്ട് വീഡിയോ ആണ്. ലെറ്റ്സ് സീ ദാറ്റ്.
2: 1st തീയതിയാണ് ഞാൻ ആ സ്പോട്ടിന് പോകുന്നത്. ഒരു മനുഷ്യൻ അവിടെ ദൂരെ ഇരുന്ന് കാലിൻ്റെ മോള് കാലോട്ട് ഒരു ബീഡി വലിച്ചോണ്ട്. ഞാൻ ചോദിച്ചു ആരാധന, അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്.
3: മമ്മൂട്ടി ഇന്ത്യയിൽ തന്നെ വലിയൊരു ആക്ടർ എന്നുള്ള പേര് ഒഴിഞ്ഞിട്ട് ആ നടൻ്റെ പിന്നിൽ ഒറ്റ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. അത് മമ്മൂട്ടി വാങ്ങും.

0: മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ പേര് പറഞ്ഞാൽ തിയേറ്ററിൽ കൂവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ പോലും ആൾക്കാർ മടിക്കുന്ന ലെവലിലേക്ക്. ഞങ്ങളുടെ പടങ്ങൾ മാത്രമല്ല മമ്മൂട്ടിയുടെ മറ്റു സിനിമകളും പരാജയപ്പെടാൻ തുടങ്ങി. മോഹൻലാൽ അതിനെതിരെ സക്സസ് ആയിട്ട് നിൽക്കുന്നു. മമ്മൂട്ടിയുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന പല വമ്പൻ പ്രൊഡ്യൂസർമാരും മമ്മൂട്ടിയെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലത്ത് ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു കഥാഭിഷേകം പറയുന്നു. ന്യൂഡൽഹി റിലീസിന് മുമ്പ് കണ്ട ഏക മനുഷ്യൻ പ്രിയദർശന.
1: പ്രിയദർശന
0: സിനിമ കണ്ടു എന്ന് മാത്രമല്ല, പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്ത് മോഹൻലാലിനെ വിളിച്ച് പറയുകയാണ്,
1: എന്റെ പൊന്നോ
0: മമ്മൂട്ടി വീണ്ടും തിരിച്ചു വരാൻ പോകുന്നു.
2: Once a king is always a king.
3: നല്ല ഇടിയാണല്ലേ, കണ്ടവര് പറഞ്ഞതാ.
4: അവന്റെ ഓരോ ഇടിയും ഒരു ഒന്നര കിൻഡൽ വരും.
1: My god, what an actor.

മൈ ഗോഡ്, വാട്ട് എ മാൻ അല്ലേ. മലയാളക്കരയുടെ എക്കാലത്തെയും അഹങ്കാരം എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മനുഷ്യനെ വെക്കാം. ആ ഒരു പറച്ചിൽ കേട്ടില്ല മമ്മൂക്കയുടെ ആ ഒരു എന്താ പറയുന്നത്, സിനിമകളൊക്കെ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു 86 ആണെന്ന് തോന്നുന്നു, എന്താ പറയുന്നത് ആ ഒരു സമയത്ത് ആ പല സിനിമകളും പരാജയപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു കംബാക്ക്, ന്യൂഡൽഹി എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ ഉണ്ടായിരുന്ന ആ ഒരു കംബാക്ക്, അത് പ്രിയദർശൻ കണ്ടിട്ട് ലാലേട്ടനെ വിളിച്ച് പറയുന്ന ആ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാര്യമാണെങ്കിൽ പോലും ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോക്കുകയാണ് ഈ 95 പോലും നോക്കുകയാണെങ്കിൽ എത്രയോ സിനിമകൾ നമുക്കൊരു അഭിഭാഷകൻ്റെ കേസ് ഡയറി തൊട്ട് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് തൊട്ട് ദ കിങ് പിന്നെ അതുപോലെ തന്നെ 96 വിടുകയാണെങ്കിൽ അഴകിയ രാവണൻ, ഹിറ്റ്ലർ, ഇന്ദ്രപ്രസ്ഥം അങ്ങനെ തുടങ്ങി ഒട്ടേറെ സിനിമകൾ 97 വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മറുപത്തൂർക്കരവ് നമ്മൾ ഇന്നും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കൊതിക്കുന്ന ഒരു സിനിമയാണ്. അതിനുശേഷം 98 ഞാൻ പറഞ്ഞ പോലെ ഹരികൃഷ്ണൻസ് ദ ട്രൂത്ത്, ഈ മറുപത്തൂർക്കരവ് അതൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അത് തന്നെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്, ഹരിശ്രൻസും ട്രൂത്തും. 99 ദ ഗോഡ് മാനും മേഘം, പല്ലാവൂർ ദേവനാരായണൻ തുടങ്ങിയിട്ട് എത്രയെത്ര സിനിമ, പിന്നെ ദാദാസാഹബ് ആയിക്കോട്ടെ, ദുബായ് ആയിക്കോട്ടെ, പ്രജയായിക്കോട്ടെ, നമ്മുടെ എന്താ പറയണേ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക എടുത്തേക്കുന്ന ഓരോ സ്ക്രിപ്റ്റുകളും ഓരോ സിനിമകളും ഓരോ പുതുമുഖ എന്താ പറയുന്നത് നടന്മാർക്ക് കൊടുത്തേക്കുന്ന, സോറി, ഡയറക്ടേഴ്സിന് കൊടുത്തേക്കുന്ന അവസരങ്ങളൊക്കെ തന്നെ മമ്മൂക്ക എടുത്തു പറയാം. പ്രജയല്ല കേട്ടോ, പ്രജാപതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓരോ സിനിമകളും അദ്ദേഹം നൽകിയേക്കുന്ന പലരെയും അദ്ദേഹം എന്താ പറയുന്നത് സഹായിച്ചിട്ടുള്ള രീതിയിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ സഹായിച്ചിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്തായാലും ആ ഒരു അഭിനയ പ്രതിഭയ്ക്ക് തന്നെ എല്ലാവിധ ബർത്ത് ഡേ വിഷസും ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഹോം 92.2 FM ഭാഗത്തു നിന്നും ഞങ്ങൾ നൽകിക്കൊള്ളുന്നു.

0: യമുനയിലെ മധുവിലെ കളിമയേ. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
2: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
1: ഞാൻ കാത്തിരിക്കും.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: ഉള്ളിക്കൽ തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
7: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
8: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
7: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
9: പുതുമയുടെ നേരത്ത്
10: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
11: പഴമയുടെ തീരത്ത്
10: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
9: പുതുമഴയിലോരത്ത്
10: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
11: പൊലിമയുടെ ചാരത്ത്
10: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
13: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
14: Joy Alukas presents Home 92.2 FM, first anniversary birthday bash.
15: Joy Alukas, world's favorite jeweler,
14: supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
16: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
17: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
18: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
19: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: Sand Dunes with Akshay on Home 92.2 FM, brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
13: Very good.
20: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ എന്റെ കൂടെ ഒരു വ്യക്തിയോടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്നതാണ്. ദുബായിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നേക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ഫ്ലെയിം ട്രീയുടെ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിൽ ഒരുപാട് പേര് പങ്കെടുത്തു. ആ പങ്കെടുത്തവരിൽ നിന്ന് ദുബായ് ഗവൺമെന്റ് തെരഞ്ഞെടുത്തേക്കുന്ന ദ ഫസ്റ്റ് പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഏക ഒരു മലയാളിയാണ് എന്റെ കൂടെ ഉള്ളത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ജസീർ, കൺഗ്രാറ്റുലേഷൻ. ജസീലാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നമസ്കാരം.
21: നമസ്കാരം.
20: കൺഗ്രാറ്റുലേഷൻസ്. അത് ഞങ്ങളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രൗഡ് മോമെന്റ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുക, മലയാളികൾ ഒരുപാട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് പ്രൈസ് ഒരു മലയാളിക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് അതാണ് അതിന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. പറയൂ ചേച്ചി, നാട്ടിൽ എവിടെയാണ്?
21: നാട്ടില് കോഴിക്കോടാണ്.
20: കോഴിക്കോടാണ്,
21: പന്തിരകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
20: ശരി, ഈ ഫോട്ടോഗ്രാഫിയോടുള്ള പാഷൻ എങ്ങനെ, എവിടുന്ന് തുടങ്ങി?
21: ഫോട്ടോഗ്രാഫിനോടുള്ള പാഷനെക്കാട്ടിലും എനിക്ക് ഇലക്ട്രോണിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഗാഡ്ജറ്റ്സ്, ടെക്, ഇങ്ങനെ റാൻഡംലി ഞാൻ എത്തിപ്പെട്ട ഒരു സാധനമാണ്.
20: ക്യാമറ,
21: ഫസ്റ്റ് ക്യാമറ വാങ്ങി.
20: ശരി, ഏതാണ് മേടിച്ചേ?
21: നിക്കോണിന്റെ ഒരു D5 III, ഒരു ബേസ് ക്യാമറ. ലൈക്ക് നമ്മള് ഗാഡ്ജറ്റ്സ് വാങ്ങുന്ന ഒരു ഇഷ്ടത്തില് വാങ്ങിയ ക്യാമറ ആയിരുന്നു. അങ്ങനെ അത് വാങ്ങി, പിന്നെ ജസ്റ്റ് നോർമലി വെറുതെ ഈ നമ്മളെന്താ ചെറിയ ചെറിയ സാധനം, പൂവ്, പക്ഷി,
20: അതൊക്കെ
21: അങ്ങനെ കൊറേ ഫോട്ടോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് കൊറേ മെന്റേഴ്സ് വന്നു, ലൈക് റാൻഡംലി കൊറേ ആൾക്കാർ വന്നിട്ട് ഓരോന്ന് പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി, ഓക്കെ ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും തുടങ്ങി.
20: ശരി,
21: അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഫോട്ടോഗ്രാഫി.
20: ഓക്കെ, നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയത്?
21: ആ, നാട്ടിൽ തന്നെയാണ് തുടങ്ങിയത്.
20: ഓ ശരി. അപ്പൊ യു എയിൽ വന്നിട്ട് എത്ര വർഷമായി?
21: യു എയിൽ വന്നിട്ട് ഒരു കൊല്ലം, ജസ്റ്റ് 1 ഇയർ ആയിട്ടുള്ളൂ.
20: ഒരു കൊല്ലേ ആയുള്ളൂ?
21: അതെ,
20: ഒരു കൊല്ലത്തിലാണ് ഭാഗ്യം. അതായത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15,000 ദിർഹംസ് ആണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതായത് ഒരു ക്യാമറ കൊണ്ട് ഒരു ക്യാമറ മേടിക്കാനുള്ള പൈസയാണ് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നു ഈ ഒരു ക്യാമ്പയിൻ? സത്യം, ഫ്ലെയിം ട്രീ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ പറ്റി കേട്ട സമയത്ത് എങ്ങനെയായിരുന്നു മനസ്സിൽ? ഏത് വിഷ്വൽ എങ്ങനെ ഇതെടുക്കാം, എന്തായിരുന്നു അതിന്റെ തോട്ട് വന്നത്?
21: ശരിക്കും ഇത് തന്നെയായിരുന്നു എന്റെ വിഷൻ. ലൈക്ക് അല്ലെങ്കിൽ ഞാൻ ആ ഒരു കോണ്ടസ്റ്റിനെ പറ്റി അനൗൺസ് ചെയ്തപ്പം ഈ ഒരു ഫോട്ടോ എടുക്കണം തന്നെയായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ഇപ്പം ആ ഞാൻ എടുത്ത ആ ഫോട്ടോ വന്നത്, അത് തന്നെയായിരുന്നു എന്റെ മൈൻഡ്.
20: എന്തായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ടില്, എന്താ അതിന്റെ തീം? എന്തായിരുന്നു
21: തീം? ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ യു എ അത്രത്തോളം എന്താണ് വുമൻസിനും ഒക്കെ അത്രയും ഇത് കൊടുക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ് ത്രൂ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ദുബായിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾ ഈ ഫോട്ടോന്റെ ഫ്രെയിമിലാക്കുന്നതിനെക്കാട്ടിലും അതിലെന്തെങ്കിലും ഒരു എലമെന്റ് കൊടുക്കുക എന്നുള്ള ഒരു തോട്ടിന് മുകളിലാണ്. അപ്പൊ പിന്നെ അതിലുള്ള മോഡൽ ഹാദിയ ഫ്രീ സ്റ്റൈൽ, എന്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പം അത് എനിക്കൊരു ഇതായിരുന്നു, ലൈക്ക് ഇത് ചെയ്യാം, ലൈക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ചെയ്യാം. അപ്പം അതായിരുന്നു, അങ്ങനെയാണ് ആ കോൺസെപ്റ്റിൽ എത്തിയത്. അപ്പം ഈ ഇതുണ്ടല്ലോ നമ്മളെ ആ ഫ്ലെയിം ട്രീന്റെ സ്റ്റെം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹാദിയ വരുന്ന രീതിക്കാണ് ആ ഫ്രെയിം ഞാൻ പ്ലേസ് ചെയ്തിട്ട്.
20: ഓ ശരി. അപ്പം ഈ ആക്ച്വലി നിങ്ങൾ പലപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ കാണാം ആ ഒരു മനോഹരമായിട്ടുള്ള ചിത്രം. ഇപ്പോൾ ജസീൽ പറഞ്ഞ പോലെ പലരും നമുക്ക് പല മോണുമെന്റ്സിന്റെ ഇടയിലൂടെയുള്ള ഫോട്ടോസും അതുപോലെ തന്നെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു വുമൺ എംപവർമെന്റ് കൂടെ കാണിക്കത്തക്ക രീതിയിൽ ആദ്യ ആ എയറിൽ ഇങ്ങനെ ചാടി നിന്നിട്ട് ആ ഫ്ലെയിം ട്രീയുടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ കാക്ടസ് പാർക്കിന്റെ അടുത്തുള്ള സ്ഥലമല്ലേ എവിടെ? ആ ഫോട്ടോ ഒന്ന് കാണിക്കുമോ? എവിടെ കയ്യിലുണ്ടോ? അതിന് ജസീലിന്റെ ആ സ്വന്തം ക്യാമറയിൽ നിന്ന് എടുത്ത് നമ്മൾ പത്രങ്ങളിലും ടിവിയിലും ഒക്കെ കണ്ടിരുന്ന ആ പിക്ചർ ദാ ഇതാ. ഓ മൈ ഗോഡ്, എന്താ അതിന്റെ ഭംഗി! ഇതാണ് നമ്മുടെ ഇന്ന് കണ്ടിട്ട് നമ്മുടെ ആ ഒരു ചിത്രം എത്ര മനോഹരമായിട്ടാണ് വിത്ത് എ ഫുട്ബോൾ അല്ലെ ഈ രാജ്യം എല്ലാ. ഇതിനകത്ത് ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ഒരുപാട് മീനിങ് തരുന്ന ഒരു സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഫ്രീഡം ആയിക്കോട്ടെ എല്ലാം അതിനകത്ത് ഒത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പം പറഞ്ഞിരുന്നോ ഫസീലിനടുത്ത് പറഞ്ഞിരുന്നോ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? ഓക്കെ, പറഞ്ഞു, എന്ത് പറഞ്ഞു വന്നിരോ?
21: എല്ലാരും എക്സൈറ്റ്മെന്റ് ആണ്. കാരണം നമ്മള് ഞാനും ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നത്. അത് ഫസ്റ്റ് കോണ്ടസ്റ്റ് ആണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് കിട്ടിയപ്പോ തന്നെ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫ്രണ്ട്സ് ആണെങ്കിലും
20: നമുക്ക് ആദ്യം ഒന്ന് വിളിച്ചാലോ, സർപ്രൈസ് കൊടുത്താലോ,
21: അറിയില്ല,
20: നമുക്കൊന്ന് ട്രൈ നോക്കാം. എന്തായാലും ഞങ്ങളൊരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹദീനെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നതാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം. ഒരു ഷോർട്ട് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഒരു വമ്പൻ ക്യാമറ എന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ലൈഫ് ജേർണി, ആക്ച്വലി ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ എന്താണ് അറിയാം ജസ്റ്റ് ഇല്ല, നമ്മളെ കേൾക്കുന്ന കുറേയധികം ആളുകളും ഇന്നും പ്രവാസികളായിട്ട് അവർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് അവർക്കുള്ള ഇഷ്ടം, ക്യാമറയോടുള്ള ഇഷ്ടം, അത് ഒരുപാട് പേരുണ്ട്. പലർക്കും സാഹചര്യം കിട്ടാനില്ലായിരിക്കാം, പക്ഷെ മേടിച്ച്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഷംജിത് ഭായ് എന്നാണ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഗരാജാണ്, ഒരു ചെറിയ ഗരാജാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ നിക്കോണാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് കാര്യം. അത് അദ്ദേഹം പറയുന്നത് എനിക്കെൻ്റെ പാഷനാണ്, എനിക്കിത് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഒരു ക്യാമറ വേണമെന്നില്ല, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അത് മതി. ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് ഒരുപാട് പേരാണ് നമ്മുടെ പ്രവാസികളായിട്ടുള്ളത് അല്ലേ. നല്ലൊരു ചെറിയ പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഓടി തിരിച്ചു വരുന്നതാണ് സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM. എൻ്റെ കൂടെ ജെസിലും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു അവറിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ്.
18: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ രാവിലെ തുടങ്ങിയ ട്രാഫിക് സിറ്റുവേഷൻ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അലിത്തിയ ടോൾ റോഡിലെ അവസ്ഥ ഇത് തന്നെയാണ്. മല്ലിക സ്ട്രീറ്റിൽ ഇതാണ് ഇപ്പം ട്രാഫിക് സിറ്റുവേഷൻ വരുന്നുണ്ട്. ദേവ് റോഡിൽ രാവിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡിൽ നമ്മുടെ ട്രേഡ് സെൻ്ററിന് അവിടുന്ന് കണക്ട് ചെയ്യുന്ന അവിടുത്തെ ചെറിയൊരു ട്രാഫിക് സിറ്റുവേഷൻ ടു വേ ട്രാഫിക് സിറ്റുവേഷൻ തന്നെയായിട്ട് തുടങ്ങുന്നുണ്ട്. ബാക്കി എൻ്റെ ഷെയ്ഖ് സയ്യിദ് റോഡ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ അലൈൻ ദുബായ് റോഡിലുള്ള ട്രാഫിക് സിറ്റുവേഷനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റാസർകോർ നമ്മുടെ അൽക്കേൽ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ട്രാഫിക് സിറ്റുവേഷനും അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്കിലി എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. അജ്മാൻ ടു അബുദാബി ആർക്കെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു ആൻഡ് ഫ്രോ അത് കംപ്ലീറ്റ്ലി എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
2: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
6: മതി
7: കുതിരയത്ത് പിന്നെ ചാടിക്കാം, ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
8: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
9: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
8: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
10: ട്യൂൺ ചെയ്യല്ലയോ?
11: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
4: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
12: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് 5 ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
13: പുതുമയുടെ നേരത്ത്
12: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
13: പഴമയുടെ തീരത്ത്
12: കഴിഞ്ഞ 365 ദിവസങ്ങൾ
13: പുതുമഴയിലോരത്ത്
12: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
13: 50 മില്യണിലധികം
12: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
14: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
12: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
14: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Home 92.2 FM first anniversary birthday bash.
15: Joya Lucas, world's favorite jeweler.
4: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
16: Ammone, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
17: ശ്രദ്ധിക്കണ്ട.
16: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
17: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
16: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
17: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
19: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ജസീൽ എന്റെ കൂടെ ഉണ്ട്. ആൻഡ് ആ ഒരു ഫോട്ടോയില് ജസീലിന്റെ ഒപ്പം തന്നെ പോസ് ചെയ്തേക്കുന്ന ആ ഫ്രീ സ്റ്റൈൽ നമ്മുടെ ആ സ്വന്തം ആദ്യ ഫ്രം ആബുദാബി. ഗുഡ് മോർണിംഗ് ആദ്യ, നമസ്കാരം.
2: ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
5: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആക്ച്വലി അതിന് വിളിച്ചപ്പോ ഉറങ്ങാണെന്നൊക്കെയാണ് പറഞ്ഞത്. മണി 9:30 ഇതുവരെ
2: ചെറുതായിട്ട്
5: ഞങ്ങൾ വിളിക്കുകയും ചെയ്തല്ലേ. ഒരുപാട് പേര് ആക്ച്വലി എന്റെ ഒരു യു ഐ ഇപ്പൊ ആദ്യം കേട്ടോണ്ടിരിക്കുകയാണ്. എന്താണ് ആദ്യം ഇങ്ങനെ ഒരു കോണ്ടസ്റ്റില് പങ്കെടുക്കുന്ന സമയത്ത് ആ അതും ജസീലിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനത്തെ ഒരു പോസ് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും യു ഐ ഇങ്ങനെ ഒരു അംഗീകാരം തരുമെന്ന്?
2: ഒരിക്കലല്ല. അതായത് ഇത് നമ്മളിങ്ങനെ ന്യൂസ് കേട്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഷോക്കായി. ഇത്രയധികം പാർട്ടിസിപ്പൻസിന്റെ ഇടയില് നമ്മള് ജയിച്ചു എന്ന് കേട്ടപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഫൺ എക്സ്പീരിയൻസ് പോലെയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ ഒരു കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
5: ശരി ശരി. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടിയിട്ട് അബുദാബിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ദുബായിൽ വന്ന് ഫോട്ടോ എടുത്തല്ലേ?
2: അതെ.
5: ഞാൻ ചോദിക്കട്ടെ, ജസീൽ നിങ്ങൾ ആരായിരുന്നു ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാമെന്ന്? എന്തായിരുന്നു ജസീൽ?
3: ഞാൻ തന്നെ പറഞ്ഞു, ലൈക്ക് എന്തായാലും അബുദാബി ദുബായ് വരുന്നുണ്ട് പറഞ്ഞ, നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാറുണ്ട്, ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് ഉണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ
5: റെഡി
3: എപ്പോഴും
2: എല്ലാം ജസീലിന്റെ വിഷ്വലൈസേഷൻ ആണ് ഫോട്ടോ മുഴുവൻ. ഞാന് അവിടെ പോയി ഫ്രീ സ്റ്റൈൽ ചെയ്ത്, പക്ഷെ ആ ഒരു കോൺസെപ്റ്റും എല്ലാം ജസീലിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ്.
5: ശരി ശരി. ഓക്കെ, എന്താണ് എന്താണ് ജസീലിന്റെ ഫോട്ടോഗ്രാഫിയെ പറ്റി ഹാദിയുടെ അഭിപ്രായം? എന്താണ്?
2: പിന്നെ ഞാൻ തന്നെ ഈ ഫോട്ടോ എന്താ ഒരു ഷോർട്ട് വേണ്ട സമയത്ത് ഭയങ്കര അമേസ്ഡ് ആയിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാല് ശരിക്കും കുറെ കാര്യങ്ങള് കുറെ മീനിങ്സ് ഉള്ള ഒരു ഫോട്ടോ വരില്ലേ. അതുപോലെ തന്നെ അല്ലാണ്ട് തന്നെ ജസീല് കുറെ കാലങ്ങളായിട്ട് ഉള്ള ഒരു എന്താ അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ്, കുറെ കാലമായിട്ട് അറിയാം.
5: ാണ് ഇപ്പൊ നമ്മളോട് ലൈനിലുള്ളത്. അത് മലയാളികളെ സംബന്ധിച്ചും ഹാദിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഹാദിക്ക് ഒരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ റേഡിയോ നയിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ആദ്യക്ക് ഞാൻ തീർച്ചയായിട്ടും ഒരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ കൊണ്ടുവരുന്നതാണ് നമുക്ക് റേഡിയോയിൽ ഇവിടെ. ഹാദിയുടെ വിശേഷം അന്തരം നമുക്കറിയാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഹാദിയ, അബുദാബിന്ന് രാവിലെ കോൾ കണക്ട് ചെയ്തതിന് സംസാരിച്ച ഒരുപാട് നന്ദി കേട്ടോ. ഞാൻ ബാക്കി ജസീലോട്ട് സംസാരിക്കട്ടെ. അപ്പൊ എന്താണേലും ഹാദിയായിരുന്നു ആ ഒരു കോളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ഫോട്ടോഗ്രാഫി ഒരു ബിസിനസ്സും റൺ ചെയ്യുന്നുണ്ട് ജസീൽ അല്ലേ, ഒരു ലോജിസ്റ്റിക് കമ്പനി. ഓൾറൈറ്റ്, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത് ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി എടുത്തേക്കുന്ന, മമ്മൂക്ക അറിയാതെ എടുത്തേക്കുന്ന ഒരു കാൻഡിഡ് ഫോട്ടോ ജസീൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയും മമ്മൂക്ക മമ്മൂക്കയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, എവിടെ വെച്ചായിരുന്നു ആ ഒരു സംഭവം?
3: 2021 അപ്പൊ നമ്മളെ കോവിഡ് ഇതൊക്കെ കഴിഞ്ഞ് മമ്മൂക്ക ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ.
5: ശരി.
3: അപ്പം ഞാൻ എന്റെ ഒരു കമ്പനിയാണ് അതിന്റെ സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ റാൻഡംലി അന്ന് ഞാൻ ഈ ക്യാമറ വാങ്ങിയിട്ടുള്ളൂ.
5: ശരി.
3: ഫസ്റ്റ് ക്യാമറ വാങ്ങി, അപ്പം നമുക്ക് ആക്സസ് ഉണ്ട്. അപ്പം അങ്ങനെ എടുത്തൊരു ഫോട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് എടുത്തു ആ ഒരു എക്സൈറ്റ്മെന്റ്, കാരണം നമ്മൾ അത്രയും കാലമായിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു കാലമായിട്ട് അറിയുന്നൊരു ഇത്. ആ ഫോട്ടോ എടുത്തു അന്ന് ഈവനിങ് റാൻഡംലി ഞാൻ ജസ്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു. അപ്പം ഭയങ്കര റീച്ച്, സ്റ്റോറിക്കൊക്കെ ഭയങ്കര റീച്ച് ആയിട്ട് പോയി. ലൈക്ക് ഓക്കെ, കുറച്ച് എനിക്ക് കോളുകൾ വരാൻ തുടങ്ങി, ഓരോ ഫാൻ പേജ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഓക്കെ, എല്ലാവർക്കും ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒരു കോള് വന്ന്, മമ്മൂക്കാന്റെ പേജിലിടാൻ വേണ്ടിട്ടാണ് ഫോട്ടോ തരാവത്. ഞാൻ ലൈക്ക് ഓക്കെ, റാൻഡംലി ഓക്കെ, ഫാൻ പേജ് അങ്ങനെ എന്തേലും. ഞാൻ കോള് കട്ടയെന്ന് മുമ്പ് ഒന്നുകൂടി, അല്ല ഏത് പേജിലാ, അല്ല മമ്മൂക്കാന്റെ ഒഫീഷ്യൽ പേജിൽ. മമ്മൂക്ക പറഞ്ഞു മമ്മൂക്കാന്റെ സോഷ്യൽ മീഡിയ മാനേജർ വിഷ്ണു എന്ന് പറഞ്ഞു.
5: ആ വിഷ്ണു ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റിട്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പം മമ്മൂക്ക ഈ പടം കണ്ടോ?
3: അതാണ് അതിന്റെ അപ്പൊ ഞാൻ ഫോട്ടോ കൊടുത്തു, കാരണം ഞാൻ ഇപ്പൊ ഒരു ഫോട്ടോ എന്ത് എഡിറ്റ് ചെയ്തുള്ളൂ, സ്പോട്ടിൽ ഇരുന്ന് ഫുൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഫുൾ അയച്ചു കൊടുത്തു. ഏതായ എല്ലാം പറഞ്ഞത്. അപ്പൊ കുറച്ച് കഴിച്ചിട്ട് വിഷ്ണുക്ക് റിപ്ലൈ തന്നത് നമുക്ക് ആ വാട്സാപ്പിന്റെ ഡി പി ആക്കി പറഞ്ഞിട്ട് അത് ആ ഒരു സാധനം. പിന്നെ കുറച്ച് ഒരു ഈവനിങ് രാത്രി എന്തായപ്പോ നമുക്ക് അത് ഫേസ്ബുക്കിൽ അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. ലൈക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടൊരു ജസ്റ്റ് റാൻഡംലി ഇട്ടൊരു ഫോട്ടോ നമുക്ക് കാണുന്നു, അത് ചോദിക്കുന്നു, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി.
5: ഓ പിന്നെ അല്ലാതെ അതിൽ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ഓറയുണ്ടല്ലോ, അദ്ദേഹം വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഓറ എന്ന് പറയുന്നത് ആ ഒരു അന്തരീക്ഷം മുഴുവൻ നിശ്ചലമാകുന്നൊരു ഒരു ഒരു
3: അങ്ങനത്തെ ഒരു സൈറ്റാണ്. നമുക്ക് ഇടയ്ക്ക് ലുക്ക് തരും, ലൈക് റാൻഡംലി നമുക്കത് കിട്ടും, നമ്മൾ ഫോട്ടോ റാൻഡംലി എടുത്താൽ മതി, അതൊരു ഭയങ്കര സംഭവമാണ്.
5: ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അപ്പൊ ആക്ച്വലി ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിട്ട് സത്യപത്തിൽ അങ്ങനെ ഒരു സ്റ്റോറിയുടെ നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് നമുക്ക് സന്തോഷമാണ്. ജസീലിന്റെ ഫോട്ടോ ആക്ച്വലി ഞാൻ ഇത് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റോറി ആക്കിയൊക്കെ മമ്മൂട്ടിയുടെ പേജിൽ നിന്ന്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് സ്റ്റോറി മനസ്സിലാകില്ലല്ലോ, ഇന്ന് ജസീൽ പറയുമ്പോഴാണ് ആ ഒരു സ്റ്റോറി എനിക്ക് കണ്ട. ഓ മൈ ഗോഡ്, ഇതാണ് ആ ഫോട്ടോ മമ്മൂക്ക ഒഫീഷ്യലി മമ്മൂക്കയുടെ പേജിൽ ഇവിടെ വിളിച്ച് ചോദിച്ച് ജസീലിനെ വിളിച്ച് ചോദിച്ച് മേടിച്ച് പോസ്റ്റ് ചെയ്തേക്കുന്ന ആ ഫോട്ടോയാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. ലുക്ക് ആ സമയത്ത്
3: സത്യം.
5: ഇത് ദൂരെ നിന്നിട്ട് ഏത് ലെൻസിൽ എടുത്തത്?
3: 85
5: നടന്നോണ്ടിരിക്കുന്നതിൽ
3: നോക്കുന്നില്ല,
5: എന്തല്ലേ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്നത് ഗാഡ്ജറ്റ് ഫ്രീക്ക് ആണ്. ഏത് ക്യാമറ കിട്ടിയാക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കൊച്ചുകുട്ടി ക്യാമറേനെ ഇഷ്ടപ്പെടുന്ന പോലെ അദ്ദേഹം ഇന്നും ക്യാമറയെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം.
3: ഭയങ്കര ഇൻസ്പയർ ആണ് നമുക്ക്
5: തീർച്ചയായിട്ടും. എനിവേസ് അപ്പം ആ ഒരു സ്റ്റോറി നമ്മൾ കേട്ടു. നാട്ടിൽ യാത്രകൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഏതൊക്കെ സ്ഥലത്ത് സംസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയിൽ പോയിട്ടുണ്ട്? ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണോ യാത്ര ചെയ്തിട്ടുള്ളത്?
3: ഞാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് വേറെ പലരുടെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ ഒരു 2017-19 നമ്മൾ കാർ എടുത്ത് ജസ്റ്റ് ഓൾ ഇന്ത്യ അങ്ങനെ പോയിട്ടുണ്ട്.
5: ശരി,
3: ഡ്രൈവ് ചെയ്തിട്ട് ഫ്രണ്ട്സ് കൂടിയിട്ട്.
5: ഓക്കെ, പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം ഏതാണ്?
3: ഓഫ് കോഴ്സ് കാശ്മീർ.
5: കാശ്മീർ. ഓക്കെ, എന്താണ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം?
3: അവിടുത്തെ ആൾക്കാരാണെങ്കിലും ആ ലാൻഡ്സ്കേപ്പ് അത്ര അടിപൊളിയാണ്. ലൈക്ക് നമ്മള് ആസ് എ ഫോട്ടോഗ്രാഫർ ഭയങ്കര അടിപൊളി, നമുക്ക് ഏത് ഫ്രെയിം വെച്ചാലും അത് ഭയങ്കര രസമാണ് അത് കാണാൻ അവിടെ. അപ്പം കാശ്മീരിന്റെ
5: അട്. അത് മാത്രല്ല, കാശ്മീരിലെ ഫുഡിനും ഭയങ്കര അധികം പ്രത്യേകതകളുണ്ട്, ഒരുപാട് നല്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളും വേറിട്ട വ്യത്യാസങ്ങളാണ്. ഓരോന്നും പഠിക്കാനും അറിയാനും കേൾക്കാനും കണ്ടറിയാനും ഒരുപാടുണ്ട് അല്ലേ. താങ്ക് യു സോ മച്ച് ജസീൽ. ഒരുപാട് എനിക്ക് ഒരുപാട് ചോദിക്കണമെന്ന്, പക്ഷേ ഒരു മണിക്കൂർ ഡബേ എന്ന് പറഞ്ഞ് പോയി, എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഒരുപാട് സന്തോഷം, ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് വഴിത്തിരിവുകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും വീണ്ടും ഹോം എഫ് ഇത് നിങ്ങളുടെ കൂടെ ഹോമാണ്, ഇനി ഒരുമിച്ചുള്ള യാത്രയാണ്. ഏതാണ്ടും ആദ്യത്തെ റേഡിയോയിൽ എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലാത്ത ഞാൻ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിവേസ് താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് ഇസ് ജസീൽ ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ജസീൽ 10K ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു ദിവസത്തോടെയാണ്, അതിനൊരു കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. വേറെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ എത്ര വർഷം ഈ കോണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ തുടങ്ങിയിട്ട്?
3: കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ ക്യാമറയുടെ പിന്നിലായിട്ട് 8 ഞാൻ ഫോട്ടോഗ്രാഫി എടുത്ത് പ്രൊഫഷണലി എടുത്ത് തുടങ്ങി. കോണ്ടന്റ് ക്രിയേഷൻ ശരിക്കും ഞാൻ യു എയിൽ എത്തിയത് മുതലാണ് സ്റ്റാർട്ട്
5: ചെയ്തത്,
3: ഞാൻ ക്യാമറിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ.
5: അല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ല കോണ്ടന്റ്സ് നമ്മൾ എപ്പോഴും ഇടുന്നതിനും ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് അതിൽ ഫോളോവേഴ്സ് അല്ല, ജസീലിന്റെ ഫോട്ടോ ആ കാണേണ്ട ഒരു വ്യക്തി കണ്ടാൽ മതി. അത് ജസീൽ മാത്രമല്ല, എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു എഫോർട്ടും ആയിരക്കണക്കിനോ മില്യൺസ് ഒന്നും കിട്ടണ്ട, കാണേണ്ട ഒരാൾ കണ്ടാൽ മതി, ലൈഫ് അവിടുന്ന് ചേഞ്ച് ചെയ്യും അല്ലേ. എന്താണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ഡേ, ഒരു ഗംഭീര മൺഡേയിൽ ഇത്രയധികം മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു പല കാര്യങ്ങളും നമ്മൾ കിട്ടും. അപ്പൊ ജസീലാണ്, ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ജസീലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നേരിട്ട് കാണാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ. താങ്ക് യു സോ മച്ച് ജസീൽ വൺസ് അഗൈൻ.
10: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
20: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
21: You're listening to Home 92.2 FM. Home is a feeling.
0: പുതുമയുടെ നേരത്ത്.
21: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
22: പഴമയുടെ തീരത്ത്
21: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
0: പുതുമഴയിലോരത്ത്
21: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
14: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
23: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
14: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
24: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
14: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
20: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: ഓപ്പറേഷൻ തൂഫാൻ പ്രവാസി സമൂഹം നൽകുന്ന പിന്തുണ വലുതെന്ന് ആഭ്യന്തരമന്ത്രി. സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ISRO. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്ത് US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പ്രവാസി സമൂഹം നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനാൽ നാട്ടിലെ സ്കൂളുകളിലെ കോളേജ് ക്യാമ്പസുകളും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് യാതൊരു ഭയവും കൂടാതെ മക്കളെ പഠനാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് അയക്കാമെന്നും മന്ത്രി. അജ്മാനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള നടപടികളുടെ പുരോഗതിയും ഫലവും സർക്കാർ വിശദമായി വിലയിരുത്തും. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രവാസികൾ സജീവമായി പങ്കാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ചിറയൻ കീഴിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെതിരെ നടപടി വേണമെന്ന് സംഘർഷമുണ്ടായ വീടിന്റെ ഉടമയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സജ്ജാദ്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല. എല്ലാ കാര്യവും അന്വേഷണ സമിതിയെ അറിയിച്ചിട്ടും തന്നെ സസ്പെൻഡ് ചെയ്തെന്നും സജ്ജാദ്. നടപടിയിൽ വിഷമമുണ്ട്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ തുടരും. രമ്യ ഹരിദാസിനെതിരെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. MLA കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സജ്ജാദ്. തിരുവനന്തപുരം ചിറയൻകീഴിലുണ്ടായ സംഘർഷത്തിൽ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ചിറയൻകീഴ് MLA മാതൃക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ നേരിട്ടത് മാതൃകയാക്കുകയാണ് ചിറയൻകീഴ് MLA എന്നും 102 MLA ഭൂരിപക്ഷം UDFനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നും ജയരാജൻ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ UDFിലുണ്ടായി. ശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ജയരാജൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. വിശാല സംസ്ഥാന സമിതിയിൽ വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വം. നേതൃത്വത്തിനെതിരെ കടന്നാക്രമണത്തിന് സാധ്യതയുള്ള ജില്ലകളിലെ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം സമവായ നീക്കങ്ങൾ നടത്തുന്നത്. ISRO സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചാരണം തെറ്റെന്ന് ISRO വിശദീകരണം. ISRO പ്രാധാന്യം ഒരിക്കലും കുറയില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ISRO നേതൃത്വം നൽകുന്ന ദേശീയ ബഹിരാകാശ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ISRO വലിയ ദൌത്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഡൽഹിയിലെ സുരക്ഷിതമല്ലാത്ത PG ഹോസ്റ്റലുകളുടെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ദുരന്തമെന്ന് ഖാർഗെ. തീരുമാനങ്ങളിൽ പരാതിയും പരിഭവവും ഉണ്ടെങ്കിലും CPM പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. വലിയ പണ്ഡിതനാണ് കാന്തപുരമെന്നും ഫാത്തിമ തെഹ്ലിയ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ നിലവിലുള്ള നിലപാട് കേരളം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ ബാറിലെ പ്രമുഖ അംഗമായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ജനറൽ പാസാക്കിയ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. പരമ്പരാഗത മെർക്കറ്റ് രീതിയിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് ഭൂഖണ്ഡങ്ങളുടെ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം.

0: കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. യുഎസ് ആക്രമിച്ച് തകർത്ത ഇറാന്റെ 3 എണ്ണ ടാങ്കറുകളിൽ ഒന്ന് പൂർണ്ണമായും മുങ്ങി. 2 യുഎസ് പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളെ ഉൾപ്പെടെ 6 കപ്പലുകളെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകാൻ സർക്കാർ നടപടി ആരംഭിച്ചുവെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയ്ക്ക് വ്യവസായ സ്റ്റേറ്റസ് നൽകുക കേരളമായിരിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകാനുള്ള പഠനം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് മന്ത്രി. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ ഉടൻ നിയമിക്കും. സമയം ഇല്ലാത്ത പ്രമുഖരെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനാക്കില്ലെന്നും ഉദ്യോഗസ്ഥ ഭരണം അക്കാദമികളിൽ അനുവദിക്കില്ലെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നതിലേക്ക് കടന്ന പ്രത്യേക അന്വേഷണ സംഘം. സർക്കാരിൽ നിന്നുള്ള രേഖകൾ പൂർണ്ണമായും കൈപ്പറ്റിയതിനു ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എഡിജിപി പി വിജയന്റെ നേതൃത്വത്തിലുള്ള SIT എൻ പ്രശാന്തിൽ നിന്ന് 2 റിപ്പോർട്ടുകളുടെയും വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നേരിട്ട് ശേഖരിച്ചിരുന്നു. ദേശീയപാത 66 കൈപ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ ലഹരി ഉപയോഗവും അപകട കാരണമായെന്ന് സൂചന. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു എന്ന് പ്രാഥമികമായി കണ്ടെത്തിയത്. വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഡ്രൈവർ. വിശദ പരിശോധനയ്ക്കായി രക്ത സാമ്പിളുകൾ എറണാകുളം കാക്കനാട്ടെ കെമിക്കൽ എക്സാമിനേഷൻ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സംവിധായകൻ ആർ ശരത്ത് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം. നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ്. 2 സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. ആദ്യ സിനിമയായ സായാഹ്നം നേടിയത് 7 സംസ്ഥാന പുരസ്കാരങ്ങളാണ്. സായാഹ്നം, സ്ഥിതി, ശീലാപതി, ഡിസൈനർ, ബുദ്ധനും ചാപ്ലിനും ചിരിക്കുന്നു, സ്വയം, പർദീസ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. ഷാജിയൻ കരുണിന്റെ അസിസ്റ്റന്റായിട്ടായിരുന്നു സിനിമാ മേഖലയിൽ തുടക്കം. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ 4 മാസത്തെ രഹസ്യ ദൌത്യത്തിലൂടെ US നാവികസേന ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്തതായി റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US സൈന്യവും ദൌത്യ വിവരം സ്ഥിരീകരിച്ചു. ഫെബ്രുവരിയിലെ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കടൽ അതിർത്തികളിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ചരക്ക് കപ്പലുകളുടെ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഏതാണ്ട് 80 മൈനുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ വിവരം. പുറത്തുപോയവർ പാർട്ടിയെ നന്നാക്കാൻ വരേണ്ടെന്ന താക്കീതുമായി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനമുയർത്തുന്ന നന്മ മരങ്ങൾ വളരേണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവരെ പേരെടുത്തു പറയാതെ വിമർശനം. കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർ, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുള്ള യോഗത്തിലായിരുന്നു ചർച്ച. ആമുഖ പ്രസംഗം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനാണ് വിഷയത്തിൽ ആഞ്ഞടിച്ചത്. ഒമാനുമായി UAE ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയ്ക്ക് $250 കോടി കരാറിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അംഗീകാരം നൽകി. ഒമാനിലെ സൊഹാറിൽ നിന്ന് ബുറൈമി അലൈൻ വഴി UAE ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 238 കിലോമീറ്റർ പാതയ്ക്കാണ് അംഗീകാരമായത്. ഒമാനിലെ പ്രധാന വ്യവസായ തുറമുഖ കേന്ദ്രമായ സൊഹാറിനെ UAE വിപുലമായ ലോജിസ്റ്റിക് ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. You are

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning once again. Home 92.2 FM. Swagatham Akshayana ningalude kooda ullathu. And what a beautiful day. Angane oru thingalaazha nammal weekend okke kazhinju veendum nammal office lekk okke back to office lekk povunu alle pakshe ningal veendum office lekk okke povumle ee nammal vandi okke park cheyidittu parking fee idan orkana njan marannu poi ippa veru irikkum ayya endu parayatta ഞാന് രാവിലെ തൊട്ടുള്ള തിരക്കില് എന്റെ ഞാൻ സത്യപ്രദം മറക്കുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് വിട്ടുപോയി ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് നോക്കി എന്റെ വണ്ടി എവിടെ. ഞാനിങ്ങനെ ആയിരിക്കും ഞാൻ വണ്ടി എവിടെ, ഞാൻ ഇന്ന് കൊണ്ട് പാർക്ക് ചെയ്തില്ലല്ലോ, റോഡിൽ തന്നെയാണല്ലോ കിടക്കണേ. എനിവേസ് അത് എന്തായാലും എനിക്ക് വന്നേക്കുന്ന പാഠം നിങ്ങൾക്കും വരെ ആയിരിക്കട്ടെ, ജസ്റ്റ് ഒരു റിമൈൻഡർ മാത്രമാണ്. വണ്ടി അപ്പടി പാർക്കിങ്ങിന് ഒരു ശതമാനം പോലും ഇത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങ് ഇട്ടേക്കണം, വെറുതെ നമ്മൾ എന്തിനാ ഈ 150 രൂപ കളയുന്നത്, അല്ലെങ്കിൽ സോറി ദിറംസ് കളയുന്നത്. നമുക്ക് അത്രയും പോലും നമുക്ക് ഒരു പക്ഷെ മറ്റേ പാർക്കിംഗ് വരില്ല. അപ്പം എന്താണേലും അങ്ങനെ ഒരു സംഭവ വികാസമാണ് ഇപ്പം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയിച്ചുള്ളൂ. ഏറെ നമ്മുടെ ഈ ജക്കാർത്തയിലെ നമ്മുടെ ഇന്തോനേഷ്യയിലെ ഒരു വോൾക്കാനിക് എറപ്ഷൻ നടന്നതിനെ തുടർന്നിട്ടുള്ള ആഷ് ഉള്ളതുകൊണ്ട് നമ്മുടെ കുറേയധികം ഫ്ലൈറ്റ്സ് മോർണിംഗ് ഫ്ലൈറ്റ്സ് ആക്ച്വലി മൺഡേയിലെ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ 8 ഇന്തോനേഷ്യൻ എയർപോർട്ട്സിലേക്കുള്ള ഇൻക്ലൂഡിങ് 2 സർവിംഗ് ജക്കാർത്ത റിമെയിൻ ക്ലോസ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഖത്തർ എയർവേസ് ആയിക്കോട്ടെ, അതുപോലെ എമിറേറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ്സും ഇതിനോടകം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഇന്റർനാഷണൽ ന്യൂസ് കൂടെയാണ് നമുക്ക് രാവിലെ വരുന്നത് കേട്ടോ.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ट्रेंडिंग सॉन्ग ऑफ द ईयर
1: वॉज ब्रॉट यू बाय अलमराया कार एंड बस रेंटल डेली वीकली मंथली एंड लॉन्ग टर्म लीजिंग फॉर फास्ट बुकिंग व्हाट्सएप 2050000 2918
2: 1 पिस्टल नंबर 1634727
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ് സിദ്ധാർത്ഥ് ഭരതൻ വിജയരാഘവൻ ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: Nyan kaate

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: You are listening to Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Welcome back. Home 92.2 FM. സ്വാഗതം. അങ്ങനെ എന്റെ കൂടെ നിത്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
3: വെരി ഗുഡ് മോർണിംഗ്.
2: എന്താണ് വിശേഷങ്ങള്?
3: നമ്മുടെ സെപ്റ്റംബർ 5th ഫസ്റ്റ് ആനിവേഴ്സറി ആണല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള ഓ വാവിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആണ്.
2: ആക്ച്വലി ഓ വാവ് സത്യം പറഞ്ഞാൽ നല്ല വിജയകരമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്ന് ആക്ച്വലി നിത്യ എന്റെ കൂടെ വന്നിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തിരുനെൽവേലി ഹൽവ ആയിട്ടാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത്. ദിസ് ഇസ് തിരുനെൽവേലി ഹൽവ ആയിട്ടാണ് ഇന്ന് നിത്യ നമ്മുടെ ഷോയിലേക്ക് വന്നേക്കുന്നത്. എന്താ ടെക്സ്ചർ അല്ലേ, ഞാൻ ആദ്യം ഒന്ന് കഴിക്കട്ടെ.
3: ഞാനും കൂടെ കഴിക്കട്ടെ, എനിക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. നാവിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ.
2: ഓ, ഞാനും ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന
3: മിക്കവാറും പണി തരും.
2: ഇതിന്റെ ഒരു ടെക്സ്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ചൂടാക്കി കഴിക്കണം. ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമുക്ക് ഓഫീസിൽ കൊണ്ടുവന്നതാണ്. അന്നേരമാണ് ഞാനും നിത്യം വിചാരിച്ച ഇതിന്റെ ഹിസ്റ്ററി, ഇതിന്റെ പുറയിലുള്ള എന്താണ്. അപ്പൊ പറഞ്ഞോളൂ, എന്താണ്
3: ഒരു ലെജൻഡറി സ്വീറ്റ് ആണിത്.
2: ശരി,
3: ഇതിന് നൂറ്റാണ്ടുകളുടെ ഒരു പഴക്കമുള്ള ഒരു കഥയുണ്ട്. ആ കഥ തുടങ്ങുന്നത് 1800s മധ്യത്തിലാണ്. അപ്പോ 1800s മധ്യത്തില് രാജസ്ഥാനിൽ നിന്നും ജഗൻ സിംഗ് എന്നൊരു രജപുത്രൻ തിരുനെൽവേലിയിലേക്ക് വന്നു.
2: ശരി,
3: അപ്പോ അദ്ദേഹം അവിടെ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വീറ്റ് മെമ്മറി അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ജേണിയാണ് നമ്മുടെ ഈ തിരുനെൽവേലി ഹൽവ. അങ്ങ് രാജസ്ഥാനിൽ നിന്നും ഇവിടെ എത്തിയപ്പോഴാണ് ഇതിന് മാർക്കറ്റ് കൂടിയത്.
2: ഓ ശരി, ആ ഹൽവയാണ് ഞാനിപ്പോ കഴിച്ചത്. ജഗൻ സിംഗ്,
3: അതെ അതെ, അങ്ങേക്ക് വന്ദനം. ഇനി കിടക്കട്ടെ കഥകള്. എന്തുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര ഒരു ടേസ്റ്റ്, ഇങ്ങനെ ഒരു ഫ്ലേവർ കിട്ടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
2: ഇത് ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നോർമൽ ഹൽവ പോലെ അല്ല, നമ്മൾ കഴിക്കുന്ന നമ്മുടെ നാട്ടിലെ കോഴിക്കോട് ഹൽവ പോലെ ഒന്നല്ല. ഇതൊരു ഫ്ലൂയിഡിക് രീതിയിലാണ്, എന്നാൽ ഒമാനി ഹൽവയുടെ അവിടെ അത്ര ഫ്ലൂയിഡിക്കും അല്ല, അതിന്റെ മിഡ് നിൽക്കുന്ന റേഞ്ചാണ്. ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ one of the best ഹൽവയാണ്
3: കേട്ടോ. അപ്പോഴും നമ്മൾ അതിന്റെ എന്തുകൊണ്ടാണ് ഇത്രയും ഇതിലൊരു ഫ്ലേവറും ഇതിന്റെ ടെക്സ്ചറും ഒക്കെ ഇങ്ങനെ
2: ആയെന്നുള്ളതാണ്.
3: നമ്മുടെ തിരുനെൽവേലിയിൽ ഒഴുകുന്ന ഒരു താമ്രഭരണി എന്ന് പറഞ്ഞൊരു നദിയുണ്ട് കേട്ടോ. ആ നദിയിലെ വെള്ളം കൂടി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിലെ മിനറൽസ് കാരണമാണ് ഇതിന് ഇത്രയും നല്ലൊരു സ്വീറ്റ് ഫ്ലേവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാന ഘടകം ഇങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഇനിയുണ്ട്, നമ്മുടെ 1800s ജഗൻ സിംഗ് വന്നത്, അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. 1900s എന്താണ് അദ്ദേഹത്തിന്റെ പേര് വന്നത്, നെല്ലായിയപ്പൻ സിംഗ് എന്നാണ്.
2: ഓ ശരി,
3: തിരുനെല്ലയിൽ വന്നപ്പോ നെല്ലായിയപ്പൻ അതിന്റെ കൂടെ ഒരു
2: സിംഗ്.
3: അദ്ദേഹമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തൊരു ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് ഒരു സ്മോൾ ഷോപ്പ് തുടങ്ങി. അതിനൊരു എന്താ ഷോപ്പിനൊരു പേരില്ല, അവിടെ വെളിച്ചമില്ല, വെറും മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും തുടർന്ന് വന്ന ആ ഒരു ഹൽവ കട മുന്നോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ വൈകുന്നേരങ്ങളിൽ ഇരുട്ടത്താണ് ഇവിടെ ഈ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുട്ടത്തിരുന്നാണ് അദ്ദേഹം ഹൽവ മേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇങ്ങനെ മേക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഉണ്ടാക്കി വെക്കും, അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയി, അത്ര സ്പീഡിലാണ്. അപ്പൊ ആൾക്കാർ ഇടിച്ചു കയറാൻ തുടങ്ങി, ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതിനൊരു പേര് വന്നു, ഇരുട്ട് കടൈ. തിരുനെൽവേലിയിൽ ഇരുട്ട് കടയാണ് തിരുനെൽവേലി ഹൽവയ്ക്ക് പ്രസിദ്ധം.
2: ഇതിന്റെ മേക്കിംഗ്,
3: ഇതിന്റെ മേക്കിംഗ് ഇത്രയും മനോഹരമായിട്ട് ഇത്ര ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നില്ലേ. ഗോതമ്പ് ഏറെ നേരം വെള്ളത്തിലിട്ട് വെക്കും, അതിനുശേഷം അതെടുത്ത് അതിന്റെ പാല് പിഴിഞ്ഞെടുത്ത് കുറുക്കി, കൈവിടാതെ കുറുക്കിയാണ് ഇത്തരത്തിൽ നമ്മുടെ താമരവരലിലെ വെള്ളം ഒക്കെ ചേർത്ത് നല്ല പ്യോർ ഗീ ഒക്കെ ചേർത്തിട്ടാണ് ഈ സാധനം ഈ ടെക്സ്ചറിൽ ഉണ്ടാക്കിയെടുക്കുന്നത്.
2: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തിരുനെൽവേലി ഹൽവ കഴിച്ചിരിക്കണം, കാരണം അത്രയും ബ്യൂട്ടിഫുൾ. നമ്മുടെ മിൽക്ക് ഹൽവ ഒക്കെ പറയത്തില്ലേ, അതിൽ നല്ല ചൂടൊക്കെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാണ് ആ ഗീ ഇങ്ങനെ കിടന്ന് തിളക്കുന്നത് കാണാം. ബെസ്റ്റ് ആണ്. നിങ്ങളുടെ ഏതെങ്കിലും തമിഴ്നാട് ഫ്രണ്ട് ഉണ്ടെങ്കിൽ തിരുനെൽവേലി പോയിട്ട് വരുമ്പോ തിരുനെൽവേലി ഹൽവ മേടിച്ചുകൊണ്ട് വരാൻ പറയും. ഇനി ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം.
3: പിന്നെ ഒരു കാര്യം, ഇരുട്ട് കട അല്ലാതെ വേറെ എവിടെങ്കിലും ഇത് ഇത്രയും ടെക്സ്ചറിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ പറയാം,
2: അതുകൂടെ നിങ്ങൾ കമന്റ് ചെയ്യാം.
3: യെസ്.
4: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലോങ് സ്ട്രെച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള റോഡുകളൊക്കെ തന്നെ ശാന്തമായിട്ടുണ്ട്. രാവിലെ വലിയ ട്രാഫിക് ആയിരുന്നു. എന്തായാലും വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപ്ഡേറ്റ് തരാനാണ്.

0: Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya, only on Home 92.2 FM.
1: Wake Up Call with Jaya, brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam, ini ningalkkum swandam.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
4: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
7: You are listening to Home 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Alright, അപ്പോൾ ഹോം 92.2 FM-ന്റെ 1 ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തരാൻ പോകുന്ന അടുത്ത ഗിഫ്റ്റാണ് നാട്ടിലേക്കുള്ള ഒരു റിട്ടേൺ ടിക്കറ്റ്സ്. അപ്പോൾ ഇതിന് അക്ബർ ട്രാവൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ടിക്കറ്റ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ഇതിനകത്ത് എൻ്റർ ആവാം, ഓക്കെ? എന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവും. ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളെ വിജയയെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിലുള്ളവരാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് പൊതുവെ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് രാവിലെ ടി വി വെക്കുന്ന സമയത്ത് ഈ ഒരു പാട്ട് കേൾക്കും. അത് ഏത് ചാനലിൻ്റെ സ്വന്തമാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓൾറൈറ്റ്, നിങ്ങൾ നാട്ടിലുള്ള സമയത്ത്, നിങ്ങൾ ടി വി വെക്കുന്ന സമയത്ത് ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത് ഏത് ചാനലിൻ്റെ സ്വന്തം, വളരെ ശ്രദ്ധിച്ച് പറയണം, ചാടിക്കേറി പറയരുത്, എന്നാൽ എനിക്ക് വേഗം ഇവിടെ ആൻസർ കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് അയക്കണം. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഈ ഫോർമാറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ആവില്ല. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് നിങ്ങൾ വേണം അയക്കാൻ. 0585829220 എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പർ. ശരി, കേട്ടല്ലോ, റെഡിയാണല്ലോ, കേൾപ്പിക്കട്ടെ. നിങ്ങൾ വേഗം അയക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഫോർമാറ്റ് പറയുന്നത്. അപ്പോൾ കേട്ടോളൂ.

0: യെസ്, ഏതാണ് ഏത് ചാനലിന്റെ സ്വന്തമായിരുന്നു ഈ ഒരു ഗാനം എന്നുള്ളതാണ് ചോദ്യം. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് അയച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കാവാം നാട്ടിലേക്കുള്ള ഒരു റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഹോം 92.2 എഫ്എമ്മിനോട് ഒരു വർഷം നിങ്ങൾ സഞ്ചരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വരെ എത്തിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് ഈ ഒരു പ്രൈസ് കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വേഗം വായിച്ചു, ലെറ്റ് സീ ആരാണ് ആ സമ്മാനം നേടാൻ പോകുന്നത് എന്നുള്ള കാര്യം, ഷോർട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
6: Sand Dunes. Sand Dunes.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: ഓൾറൈറ്റ്, അങ്ങനെ ഞാൻ മുന്നേ ചോദിച്ചിരുന്ന ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടിലേക്കുള്ള ഒരു എയർ ടിക്കറ്റിന്റെ ഗിവ് അവേ ആയിരുന്നു. ആ ഗിവ് അവേ ഷോർട്ട് ലിസ്റ്റ് ആണ് ആവുന്നത്. നിങ്ങൾ ഇന്ന് ആരാണ് ഷോർട്ട് ലിസ്റ്റ് ആയി നോക്കാം. അതിന് മുന്നേ എനിക്ക് ഇവിടെ വന്നേക്കുന്ന ഒരു വോയിസ് ഉണ്ടായിരുന്നേ.
8: എന്ത് ചോദ്യമാണ് സാറേ ഈ ചോദ്യം? ഇത് നമ്മുടെ ഫേവറേറ്റ് ഗാനമാണ്, എന്റെ മൊബൈലിൽ എപ്പോഴും കിടക്കണതാണ്. ഞാൻ എന്നും ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കും. അത് കേട്ടാൽ നമ്മൾ കേരളത്തിൽ പോയി വന്നതിനൊരു ഫീൽ തരും. ശ്യാമസുന്ദര കേരഭൂമി, ആ താളമേളവാദ്യമോടെ അതങ്ങനെ കേൾക്കുമ്പോ കോരിത്തരിക്കും സാറേ. എന്താണ് അത് പാട്ട്? ആ പാട്ട് കേട്ടാ മതി, കേരളത്തിൽ ജനിക്കാത്തവർക്ക് പോലും
7: ജനിച്ചു എന്ന് തോന്നി പോകുന്ന രീതിയിലാണ് അതിനിടയ്ക്ക് വെച്ച് കട്ടായി പോയി. തീർച്ചയായിട്ടും അത് എന്താ പറയുന്നത്, നമുക്ക് ഏതൊരു മലയാളിക്കും ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അത് അത്ര വലുത് തന്നെയാണ്. ശ്യാമസുന്ദരം എന്ന് പറയുന്ന അത് ഏത് ചാനലിന് സ്വന്തമാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചിരുന്നത്. അതിനകത്ത് ഒരുപാട് പേര് ദൂരദർശൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൂരദർശനല്ല കേട്ടോ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ സ്വന്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലാസ്. കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇത്തരത്തിലുള്ള പാട്ടുകൾ പോലും നമ്മളെ ഒരുമിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എന്താണേലും വിജയ് താങ്കൾ തന്നെയാണ് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ലിസ്റ്റഡ് ആണ്, കൺഗ്രാചുലേഷൻസ്. അപ്പോ നാളെ ഓൾറൈറ്റ്, അപ്പോൾ നാളെ വീണ്ടും ഉണ്ട്. ഓരോ ഷോയിലും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. വിജയ് കാത്തിരിക്കുക, നോക്കാം. ഒരുപക്ഷെ വിജയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നാട്ടിലേക്കുള്ള ആ ഒരു ടിക്കറ്റ് വിജയുടെ കരങ്ങളിലേക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് കീപ് ലിസണിങ് ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: ഓപ്പറേഷൻ തൂഫാൻ പ്രവാസി സമൂഹം നൽകുന്ന പിന്തുണ വലുതെന്ന് ആഭ്യന്തരമന്ത്രി. സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ISRO. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്ത് US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പ്രവാസി സമൂഹം നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനാൽ നാട്ടിലെ സ്കൂളുകളിലെ കോളേജ് ക്യാമ്പസുകളും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് യാതൊരു ഭയവും കൂടാതെ മക്കളെ പഠനാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് അയക്കാമെന്നും മന്ത്രി. അജ്മാനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള നടപടികളുടെ പുരോഗതിയും ഫലവും സർക്കാർ വിശദമായി വിലയിരുത്തും. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രവാസികൾ സജീവമായി പങ്കാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ചിറയൻ കീഴിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെതിരെ നടപടി വേണമെന്ന് സംഘർഷമുണ്ടായ വീടിന്റെ ഉടമയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സജാദ്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല. എല്ലാ കാര്യവും അന്വേഷണ സമിതിയെ അറിയിച്ചിട്ടും തന്നെ സസ്പെൻഡ് ചെയ്തെന്നും സജാദ്. നടപടിയിൽ വിഷമമുണ്ട്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ തുടരും. രമ്യ ഹരിദാസിനെതിരെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. MLA കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സജാദ്. തിരുവനന്തപുരം ചിറയൻ കീഴിലുണ്ടായ സംഘർഷത്തിൽ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ചിറയൻ കീഴ് MLA മാതൃക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ നേരിട്ടത് മാതൃകയാക്കുകയാണ് ചിറയൻ കീഴ് MLA എന്നും 102 MLA ഭൂരിപക്ഷം UDFനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നും ജയരാജൻ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ UDFിലുണ്ടായി. ശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ജയരാജൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. വിശാല സംസ്ഥാന സമിതിയിൽ വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വം. നേതൃത്വത്തിനെതിരെ കടന്നാക്രമണത്തിന് സാധ്യതയുള്ള ജില്ലകളിലെ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം സമവായ നീക്കങ്ങൾ നടത്തുന്നത്. ISRO സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചാരണം തെറ്റെന്ന് ISRO വിശദീകരണം. ISRO പ്രാധാന്യം ഒരിക്കലും കുറയില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ISRO നേതൃത്വം നൽകുന്ന ദേശീയ ബഹിരാകാശ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ISRO വലിയ ദൌത്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഡൽഹിയിലെ സുരക്ഷിതമല്ലാത്ത PG ഹോസ്റ്റലുകളുടെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ദുരന്തമെന്ന് ഖാർഗെ. തീരുമാനങ്ങളിൽ പരാതിയും പരിഭവവും ഉണ്ടെങ്കിലും CPMകാർ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. വലിയ പണ്ഡിതനാണ് കാന്തപുരമെന്നും ഫാത്തിമ തെഹ്ലിയ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ നിലവിലുള്ള നിലപാട് കേരളം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ ബാറിലെ പ്രമുഖ അംഗമായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ജനറൽ പാസാക്കിയ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. പരമ്പരാഗത മെർക്കറ്റ് രീതിയിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വലുപ്പം കാണിക്കുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ അതിർത്തിപരമായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. അമേരിക്ക ഇറാൻ സംഘർഷം 24 മണിക്കൂറിനകം 9 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ 3 കപ്പലുകൾ US ആക്രമിച്ചപ്പോൾ തിരിച്ചടിയായി 6 കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. US ആക്രമിച്ചു തകർത്ത ഇറാന്റെ 3 എണ്ണ ടാങ്കറുകളിൽ ഒന്ന് പൂർണ്ണമായി മുങ്ങി. 2 US പടക്കപ്പലുകളെ 6 കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. യുഎസ് ആക്രമിച്ചു തകർത്ത ഇറാന്റെ

0: ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ ഉടൻ നിയമിക്കും. സമയം ഇല്ലാത്ത പ്രമുഖരെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനാക്കില്ലെന്നും ഉദ്യോഗസ്ഥ ഭരണം അക്കാദമികളിൽ അനുവദിക്കില്ലെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നതിലേക്ക് കടന്ന പ്രത്യേക അന്വേഷണ സംഘം. സർക്കാരിൽ നിന്നുള്ള രേഖകൾ പൂർണ്ണമായും കൈപ്പറ്റിയതിനു ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എഡിജിപി പി വിജയന്റെ നേതൃത്വത്തിലുള്ള എസ്ഐടിയിൽ എൻ പ്രശാന്തിൽ നിന്ന് രണ്ട് റിപ്പോർട്ടുകളുടെയും വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നേരിട്ട് ശേഖരിച്ചിരുന്നു. ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ ലഹരി ഉപയോഗവും അപകട കാരണമായെന്ന സൂചന. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു എന്ന് പ്രാഥമികമായി കണ്ടെത്തിയത്. വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഡ്രൈവർ. വിശദ പരിശോധനയ്ക്കായി രക്ത സാമ്പിളുകൾ എറണാകുളം കാക്കനാട്ടെ കെമിക്കൽ എക്സാമിനേഷൻ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സംവിധായകൻ ആർ ശരത്ത് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം. നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ്. 2 സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. ആദ്യ സിനിമയായ സായാഹ്നം നേടിയത് 7 സംസ്ഥാന പുരസ്കാരങ്ങളാണ്. സായാഹ്നം, സ്ഥിതി, ശീലാപതി, ഡിസൈനർ, ബുദ്ധനും ചാപ്പിളിനും ചിരിക്കുന്നു, സ്വയം, പറദീസ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. ഷാജിയൻ കരുണിന്റെ അസിസ്റ്റന്റായിട്ടായിരുന്നു സിനിമാ മേഖലയിൽ തുടക്കം. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ 4 രഹസ്യ ദൌത്യത്തിലൂടെ US നാവികസേന ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്തതായി റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US സൈന്യവും ദൌത്യ വിവരം സ്ഥിരീകരിച്ചു. ഫെബ്രുവരിയിലെ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കടൽ അതിർത്തികളിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ചരക്ക് കപ്പലുകളുടെ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഏതാണ്ട് 80 മൈനുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ വിവരം. പുറത്തുപോയവർ പാർട്ടിയെ നന്നാക്കാൻ വരേണ്ടെന്ന താക്കീതുമായി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനമുയർത്തുന്ന നന്മ മരങ്ങൾ വളരേണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവരെ പേരെടുത്തു പറയാതെ വിമർശനം. കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർ, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ യോഗത്തിലായിരുന്നു ചർച്ച. ആമുഖ പ്രസംഗം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനാണ് വിഷയത്തിൽ ആഞ്ഞടിച്ചത്. ഒമാനുമായി UAE ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയ്ക്ക് $250 കോടി കരാറിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അംഗീകാരം നൽകി. ഒമാനിലെ സൊഹാറിൽ നിന്ന് ബുറൈമി അലൈൻ വഴി യുഎയുടെ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 238 കിലോമീറ്റർ പാതയ്ക്കാണ് അംഗീകാരമായത്. ഒമാനിലെ പ്രധാന വ്യവസായ തുറമുഖ കേന്ദ്രമായ സൊഹാറിനെ യുഎയുടെ വിപുലമായ ലോജിസ്റ്റിക് ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11:08.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39°C, ഹ്യൂമിഡിറ്റി 62%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: You are listening

നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ വളരെ വളരെ വളരെ സ്പെഷ്യൽ ആകാൻ പോകുന്ന ഈ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഗുഡ് മോർണിംഗ് വിത്ത്നെറ്റിലേക്ക് സ്വാഗതം. ഹോം 92.2 FM-ൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത് ഗുഡ് മോർണിംഗ് വിത്ത്നെറ്റിയാണ്. ഇന്നത്തെ ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെപ്റ്റംബർ 5, 2026 ഹോം 92.2 FM ഒരു വർഷം വളരെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത. അന്ന് ഓണിയറിൽ എത്താൻ സാധിച്ചില്ല, അന്ന് ശനിയായിരുന്നു, പിന്നെ ഞായറായി, പിന്നെ ഇതാ ഇന്ന് എത്തുമ്പോൾ നിങ്ങളോടത് പറയുമ്പോൾ ഒരുപാട് സന്തോഷ നിമിഷങ്ങളാണ് ഈ ഒരു ലൈവിൽ തുടങ്ങി നിങ്ങളോട് ഇനി അറിയിക്കാനുള്ളത്. അതോടൊപ്പം നിങ്ങൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ, പിന്നെ ഗസ്റ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എല്ലാം സർപ്രൈസിംഗ് ആണ്. കാരണം ഓരോരുത്തരും ഓരോ വലിയ വലിയ ആൾക്കാർ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് എത്തിച്ചേരുകയാണെങ്കിൽ അവരോടൊപ്പം നമുക്ക് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവരും എത്തുന്നു എന്നുള്ളൊരു സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. യെസ്, അപ്പൊ നമ്മളൊരു പുതിയ വീക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇന്ന് തിങ്കളാഴ്ചയാണ്, സെപ്റ്റംബർ 7 തിങ്കളാഴ്ചയാണ്. പുതിയ എനർജി, ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരുപാട് നല്ല നല്ല പ്രതീക്ഷകൾ, അങ്ങനെ ഈ ആഴ്ച നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾ പറയാനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ പോലെ ഇന്ന് സെപ്റ്റംബർ 7 എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരാളുടെ പിറന്നാളാണ്. ഏത് ചെറിയ കുട്ടിക്കും അറിയാം ഇന്ന് ആരുടെ പിറന്നാളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. നമ്മുടെ മമ്മൂക്കയുടെ 75-ാമത് പിറന്നാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, 1.5 നൂറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മമ്മൂക്ക ഇന്നും ഒടുങ്ങാത്ത ആവേശത്തോടു കൂടി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ കൂടിയാണ്. ആ ആക്ടിംഗ് എന്ന കാര്യത്തിനകത്ത് ഇപ്പോഴും എന്താ ഇംപ്രവൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ്. ചിലരൊക്കെ എങ്കിലും അവർക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞു, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞു, അവരുടെ ഒരു ആഗ്രഹം അവർ പുറത്ത് കാണിക്കാറില്ല. മമ്മൂക്ക അങ്ങനെയല്ല. ഇന്നൊരു ചെറിയ കുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരാൾ സിനിമയെ എത്രത്തോളം ആഗ്രഹം കാണിക്കാറുണ്ടോ അതുപോലെ തന്നെ ആഗ്രഹത്തോടെയാണ് സിനിമയുടെ ഓരോ കഥാപാത്രങ്ങളെയും സിനിമ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായാലും അനുഭവം 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ പേര് രേഖപ്പെടുത്തി, ഇന്ന് 4-ാമത് നാഷണൽ അവാർഡ് നേട്ടത്തിന്റെ നിറവിലാണ് ഈ ഒരു 75-ാം പിറന്നാൾ ദിനം അദ്ദേഹം ആഘോഷിക്കുമ്പോൾ. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവായി, വിധേയനിലെ ഭാസ്കര പട്ടേലായി, മൃഗയിലെ വാറുണ്ണിയായി, സൂര്യമാനസത്തിലെ പട്ടുറുമീസായി, വാത്സല്യത്തിലെ രാഘവനും, അങ്ങനെ തുടങ്ങി എത്ര എത്ര അവിസ്മരണീയമായ കഥാപാത്രങ്ങളാണ് നമുക്ക് അദ്ദേഹം തന്നിരിക്കുന്നത് അല്ലേ. കാസർഗോഡൻ നാട്ടുഭാഷ മുതൽ വള്ളുവനാടൻ, തൃശ്ശൂര്, കോട്ടയം ഭാഷകൾ വരെ തനത് ശൈലിയിൽ വഴക്കെടുക്കാൻ, അല്ലെങ്കിൽ വഴങ്ങുന്ന ആ ഒരു അഭിനയ പ്രതിഭയ്ക്ക് വയസ്സെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമാണ്. അപ്പൊ ഈ വിശേഷ ദിവസത്തിൽ ഹോം 92.2 FM-ൻ്റെയും മിഡ് മോർണിംഗ് വിദ്യത്തിന്റെ ഈ ഷോയുടെയും എന്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ്. ഇന്ന് മമ്മൂക്കയുടെ ഈ ഒരു വിശേഷ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങളും ജനപ്രിയമായിട്ടുള്ള പാട്ടുകളും സിനിമ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ സിനിമകളും പാട്ടുകളും ഏതൊക്കെയാണെന്ന്, എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും സിനിമകളും ഏതൊക്കെയാണെന്ന് എന്നോട് ഷെയർ ചെയ്യണം. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളാണ്, എല്ലാ പുതുമകളാണ് നമ്മളെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരുടെയും ഇഷ്ടപ്രകാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളെല്ലാവരും ആഘോഷ നിമിഷത്തിലായതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളും ഹൈലി എന്താ പറയുക, എനർജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങൾ തന്നതാണ് ഇനി അങ്ങോട്ട് എപ്പോഴും ഉണ്ടാവും. ഹോം 92.2 FM-ൻ്റെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആനിവേഴ്സറി സെലിബ്രേഷൻസ് ആണ്. സോ നമ്മൾ 4-ാം തീയതി മുതൽ തന്നെ തുടങ്ങി കഴിഞ്ഞ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മാന പെരുമഴ. അപ്പം അതിൻ്റെ 2-ാം ദിവസമാണിന്ന്. ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. 3 പ്രധാനപ്പെട്ട സമ്മാനങ്ങളാണ് ഓണെയറിൽ ഞങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ 2-ാമത്തെ സമ്മാനം, അതായത് iPhone 17 നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സമ്മാനത്തിനായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. എങ്ങനെയാണ്, ഏതാണ്, ഏത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഉടനെ തന്നെ അറിയിക്കാം. അതിനുശേഷം 2-ാം സമ്മാനത്തിന് വേണ്ടി മെസ്സേജ് അയച്ചു തുടങ്ങിയാൽ, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോ ആൽക്കാസ് നൽകുന്ന 9 ഗ്രാമിന്റെ 22-ക്യാരറ്റ് സ്വർണ നാണയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചോദ്യത്തിനായിട്ട് സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യേസ്, ഇപ്പോൾ നിലവിൽ പ്രധാനം എന്ന് പറയുന്ന ചില പ്രധാന റൂട്ടുകളിൽ അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ അൽക്കൂസ് ഇൻഡസ്ട്രിയൽ തേർഡ് ഏരിയാസിലും വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. അങ്ങോട്ടേക്ക് പോകുന്നവർ കുറച്ചധികം സമയം എക്സ്ട്രാ കയ്യിൽ കരുതി നന്നായിരിക്കും. ഇതുകൂടാതെ അൽഖലി സ്ട്രീറ്റ്, റാസൽഖോ റോഡിലൊക്കെ വലിയ രീതിയിലുള്ള ഹെവി ട്രാഫിക് റിപ്പോർട്ട് ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വഴി പോകാൻ നിൽക്കുന്നവർ സാധ്യമെങ്കിൽ ഓൾട്ടർനേറ്റ് റൂട്ട്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം. റോഡിൽ ഇപ്പോൾ റോഡിനെ സംബന്ധിച്ച് വലിയ തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പേഷ്യൻസോടെയും ശ്രദ്ധയോടെയും ഡ്രൈവ് ചെയ്യുക. സീറ്റ് ബെൽറ്റ് ഒക്കെ കൃത്യമായിട്ട് ഇടാൻ മറക്കരുത്. ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
2: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
2: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
10: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കോയി,
10: വണ്ടിയുടെ എ സി അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടാ,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്കാം.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: Mid morning with Nitya.
3: Hey, welcome back to Mid morning with Nitya on Home 92.2 FM. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ നമ്മൾ മത്സരങ്ങളുടെ, അല്ലെങ്കിൽ സോറി, സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തുടങ്ങിയത് സെപ്റ്റംബർ 4 കഴിഞ്ഞ ഫ്രൈഡേയാണ്. സോ എനിക്ക് പറയാനുള്ള കാര്യം, ഓരോ ഷോയിലും വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിരിക്കും. അത് അടുത്ത ഷോയിലേക്ക് അയക്കരുത്, കാരണം ഈ ഷോസിൻ്റെതായ ചോദ്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ചോദ്യം ഏതാണെന്ന് അറിയണ്ടേ? അതായത് 922 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ റൈറ്റ് ആൻസറും പേരും കൂടി ചേർത്ത് അയക്കേണ്ട ഒരു ചോദ്യമില്ലേ? യെസ്, നമ്മുടെ ജോയ് ആലുക്കാസ് നൽകുന്ന 9 grams gold, 22 carat gold കിട്ടാനുള്ള ചോദ്യം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ദാ കേട്ടോളൂ.
11: Bosch. Win 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
3: Yes, അപ്പോ നമ്മുടെ 9 gram gold, 22 carat ഗോൾഡ് കിട്ടാൻ ജോയ് ആൽക്കാസ് നൽകുന്ന ഈ ഗംഭീര സമ്മാനം നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിക്കുക, ചോദ്യം എപ്പോഴും പറയാറില്ല. യെസ്, ചോദ്യം: യുഎയുടെ ഒയാസിസ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണ്? യുഎയുടെ ഒയാസിസ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണ്? ഇതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: 922 space നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: യുഎയുടെ ഒയാസിസ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണ് എന്നുള്ളതിന് ശരിയായ ഉത്തരങ്ങൾ അയക്കുക. അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഓരോ ചോദ്യത്തിനും വ്യത്യസ്ത തരത്തിലുള്ള ഫോർമാറ്റുകളാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, കൃത്യമായിട്ട് ഉത്തരങ്ങൾ അയക്കുക. 922 യുവർ റൈറ്റ് ആൻസർ. യുഎയുടെ ഒയാസിസ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ റൈറ്റ് ആൻസർ ആൻസേഴ്സ് അയക്കേണ്ടത് 922 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220. യേസ്, അപ്പോ ഗൈസ് നമ്മൾ ഇനി പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക. തെരഞ്ഞെടുക്കുന്നവരിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്നത് ജോയ് ആൽക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേട്ടോ. യേസ്, അപ്പോ നമ്മൾ മിഡ് മോർണിംഗ് വന്നത്തിലേക്ക് നിങ്ങളെ വെൽക്കം ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. ഒക്ടോബർ കഴിഞ്ഞ് ഡിസംബറിലേക്ക് എത്തുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം നോക്കുന്നത് നമുക്ക് ഇനി എന്താണ് അടുത്ത അവധി എന്നുള്ളതാണ് അല്ലേ. ഈ പ്രാവശ്യത്തേക്ക് അവധികൾ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത അവധി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും പ്രവാസികളായ നമുക്ക് ഓരോ പബ്ലിക് ഹോളിഡേയും വലിയ ആഘോഷങ്ങളാണ്. അപ്പോൾ ഇതാ ആ അവധിയോടും ആഘോഷങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. വരാനിരിക്കുന്ന ഡിസംബറിലെ യുഎഇ നാഷണൽ ഡേ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ഇവിടെ യുഎഇയിൽ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാം. ഇത്തവണ 55th ദേശീയ ദിനാഘോഷം ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത്തവണത്തെ ആഘോഷങ്ങളിൽ ഈ നാടിൻ്റെ ഭാഗമായ പ്രവാസികൾക്കും നേരിട്ട് പങ്കാളികളാകാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യുഎഇയിൽ ജീവിക്കുന്ന ഏത് രാജ്യക്കാരായിക്കോട്ടെ അവർക്ക് അവരുടെ മറക്കാനാവാത്ത ജീവിതാനുഭവങ്ങളും യുഎയുടെ ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഒഫീഷ്യലി തന്നെ പങ്കുവയ്ക്കാനുള്ള വളരെ അപൂർവമായിട്ടുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കാൻ പോകുന്നത്. അപ്പൊ സെലിബ്രേറ്റിംഗ് ടുഗെദർ, അതായത് ഒന്നായിട്ട് ഒന്നിച്ചാഘോഷിക്കാം എന്നൊരു മനോഹരമായിട്ടുള്ള പ്രമേയത്തിലാണ് ഇത്തവണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രവാസികൾക്ക് യുഎഇ എന്ന് പറയുമ്പോൾ വെറുമൊരു ജോലി സ്ഥലമാണോ? അത് നമ്മുടെ രണ്ടാമത്തെ വീടാണ്. ഈ അടുത്ത് ഈ ഒരു വർഷത്തോടുകൂടി നമ്മുടെ സ്വന്തം നാട് തന്നെയെന്നാണ് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം നമ്മളെ എങ്ങനെ ചേർത്ത് പിടിച്ചു, മരുഭൂമിയിലെ നമ്മുടെ ആദ്യത്തെ നാളുകള്, ഇവിടെ വെച്ചുണ്ടായ സൗഹൃദങ്ങള്, ജീവിതത്തെ മാറ്റിമറിച്ച നിമിഷങ്ങൾ, അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു പ്രവാസാനുഭവവും ലോകത്തോട് പറയാനുള്ള ഒരു വലിയ വേദിയാണ് ഡിസംബർ 2 എന്ന് പറയുന്നത്. ആ ഡേറ്റിലേക്ക് എത്താൻ പോകുന്നത് നിങ്ങളുടെ ഈ അനുഭവങ്ങൾ ചെറിയ വീഡിയോസ് ആയിട്ടോ ഫോട്ടോസ് ആയിട്ടോ അല്ലെങ്കിൽ മനോഹരമായ കഥകളും കുറിപ്പുകളും ഒക്കെ ആയിട്ട് സമർപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച പ്രവാസികളുടെ അനുഭവങ്ങളും ചിത്രങ്ങളും ഡിസംബറിൽ നടക്കുന്ന ഒഫീഷ്യൽ നാഷണൽ ഡേ ആഘോഷങ്ങളുടെ പ്രധാന വേദികളിലും മാധ്യമങ്ങളിലും എല്ലാം പ്രദർശിപ്പിക്കും. സോ പ്രവാസ ലോകത്തിന് ഇതിലും വലിയൊരു അംഗീകാരം വേറെ ഉണ്ടോ കിട്ടാൻ അല്ലേ. അപ്പൊ നിങ്ങളുടെ ജീവിതകഥ യുഎയുടെ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് എത്ര വലിയ അഭിമാന നിമിഷമായിരിക്കും അല്ലേ. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ അവധിയുടെ കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഡിസംബർ 2 ചൊവ്വാഴ്ചയാണ്, ഡിസംബർ 3 ബുധനാഴ്ചയാണ്. അപ്പൊ ഇത്തവണത്തെ ദേശീയ ദിന പൊതു അവധി വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാരാന്ത്യ അവധികളും ഒരു ദിവസം ലീവ് കൂടെ ക്രമീകരിക്കുകയാണെങ്കിൽ 4-5 ദിവസത്തെ നീണ്ടൊരു ലോങ് ബ്രേക്ക് തന്നെ എല്ലാവർക്കും വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അപ്പൊ വർഷത്തിന്റെ അവസാനത്തിൽ കുടുംബത്തോടും കൂട്ടുകാരോടൊക്കെ ഒപ്പം യാത്രകൾ ചെയ്യാനും ആഘോഷിക്കാനും കാത്തിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ്. അയ്യോ, എനിക്ക് മാത്രം സങ്കടം. ഡിസംബർ 1 എന്ന് പറയുന്നത് ഞാൻ ജനിച്ച ദിവസമാണ്, കാരണം എനിക്ക് അപ്പോഴെല്ലാം അവധിയുടെ കൂടത്തിൽ അതങ്ങ് പോകുന്നതുകൊണ്ട് സങ്കടം സങ്കടം. ഓക്കെ, എന്നാൽ ഈ പ്രവാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെ, അതിനൊരു ഒരു ഒരു ഒരു ഒരു വേദി കിട്ടുകയാണ്. ഈ നാട് നിങ്ങൾക്ക് തന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഈ വരുന്ന നീണ്ട അവധിക്കാലത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇതൊക്കെ എന്നോടും ഷെയർ ചെയ്യാം. ഞാനും ഇവിടെ ഉണ്ട്. ഓക്കെ, യു ക്യാൻ കോൾ മീ ഓർ മെസ്സേജ് മീ റൈറ്റ് നൗ 0800-922-0 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഒട്ടും സമയം കളയുന്നില്ല, അടുത്ത പാട്ടിലേക്ക് പോവാണ്. അടുത്തത് ആ എനർജിക്ക് ഒട്ടും മാറ്റു കുറയ്ക്കാതെ കാലം കേൾക്കാം.

0: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലേ?
4: ട്യൂൺ ചെയ്യല്ലേ?
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
6: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന്
9: ലിസ്ണേഴ്സ്,
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
11: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
13: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
14: Joy Alukas presents Home.

0: Home 92.2 FM. Home is a feeling.
1: ഓപ്പറേഷൻ തൂഫാൻ പ്രവാസി സമൂഹം നൽകുന്ന പിന്തുണ വലുതെന്ന് ആഭ്യന്തരമന്ത്രി. സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ISRO. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്ത് US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പ്രവാസി സമൂഹം നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനാൽ നാട്ടിലെ സ്കൂളുകളിലെ കോളേജ് ക്യാമ്പസുകളും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് യാതൊരു ഭയവും കൂടാതെ മക്കളെ പഠനാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് അയക്കാമെന്നും മന്ത്രി. അജ്മാനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള നടപടികളുടെ പുരോഗതിയും ഫലവും സർക്കാർ വിശദമായി വിലയിരുത്തും. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രവാസികൾ സജീവമായി പങ്കാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ചിറയൻ കീഴിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെതിരെ നടപടി വേണമെന്ന് സംഘർഷമുണ്ടായ വീടിന്റെ ഉടമയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സജ്ജാദ്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല. എല്ലാ കാര്യവും അന്വേഷണ സമിതിയെ അറിയിച്ചിട്ടും തന്നെ സസ്പെൻഡ് ചെയ്തെന്നും സജ്ജാദ്. നടപടിയിൽ വിഷമമുണ്ട്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ തുടരും. രമ്യ ഹരിദാസിനെതിരെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. MLA കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സജ്ജാദ്. തിരുവനന്തപുരം ചിറയൻകീഴിലുണ്ടായ സംഘർഷത്തിൽ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ചിറയൻകീഴ് MLA മാതൃക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ നേരിട്ടത് മാതൃകയാക്കുകയാണ് ചിറയൻകീഴ് MLA എന്നും 102 MLA ഭൂരിപക്ഷം UDFനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നും ജയരാജൻ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ UDFിലുണ്ടായി. ശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ജയരാജൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. വിശാല സംസ്ഥാന സമിതിയിൽ വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വം. നേതൃത്വത്തിനെതിരെ കടന്നാക്രമണത്തിന് സാധ്യതയുള്ള ജില്ലകളിലെ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം സമവായ നീക്കങ്ങൾ നടത്തുന്നത്. ISRO സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചാരണം തെറ്റെന്ന് ISRO വിശദീകരണം. ISRO പ്രാധാന്യം ഒരിക്കലും കുറയില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ISRO നേതൃത്വം നൽകുന്ന ദേശീയ ബഹിരാകാശ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ISRO വലിയ ദൌത്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഡൽഹിയിലെ സുരക്ഷിതമല്ലാത്ത PG ഹോസ്റ്റലുകളുടെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ദുരന്തമെന്ന് ഖാർഗെ. തീരുമാനങ്ങളിൽ പരാതിയും പരിഭവവും ഉണ്ടെങ്കിലും CPMകാർ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. വലിയ പണ്ഡിതനാണ് കാന്തപുരമെന്നും ഫാത്തിമ തെഹ്ലിയ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ നിലവിലുള്ള നിലപാട് കേരളം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ ബാറിലെ പ്രമുഖ അംഗമായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ജനറൽ പാസാക്കിയ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രാലയം. പരമ്പരാഗത മെർക്കറ്റ് രീതിയിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വലുപ്പം കാണിക്കുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ അതിർത്തിപരമായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യമന്ത്രാലയം രംഗത്തെത്തിയത്. അമേരിക്ക ഇറാൻ സംഘർഷം 24 മണിക്കൂറിനകം 9 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ 3 കപ്പലുകൾ US ആക്രമിച്ചപ്പോൾ തിരിച്ചടിയായി 6 കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. US ആക്രമിച്ചു തകർത്ത ഇറാന്റെ 3 എണ്ണ ടാങ്കറുകളിൽ ഒന്ന് പൂർണ്ണമായും മുങ്ങി. 2 US പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളെ ഉൾപ്പെടെ 6 കപ്പലുകളെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകാൻ സർക്കാർ നടപടി ആരംഭിച്ചുവെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയ്ക്ക് വ്യവസായ സ്റ്റേറ്റസ് നൽകുക കേരളമായിരിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകാനുള്ള പഠനം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് മന്ത്രി. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ ഉടൻ നിയമിക്കും. സമയം ഇല്ലാത്ത പ്രമുഖരെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനാക്കില്ലെന്നും ഉദ്യോഗസ്ഥ ഭരണം അക്കാദമികളിൽ അനുവദിക്കില്ലെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാ മന്ത്രി. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ ഉടൻ നിയമിക്കും. സമയം ഇല്ലാത്ത പ്രമുഖരെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനാക്കില്ലെന്നും ഉദ്യോഗസ്ഥ ഭരണം അക്കാദമികളിൽ അനുവദിക്കില്ലെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്.

0: വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ ലഹരി ഉപയോഗവും അപകട കാരണമായെന്ന് സൂചന. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു എന്ന് പ്രാഥമികമായി കണ്ടെത്തിയത്. വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഡ്രൈവർ. വിശദ പരിശോധനയ്ക്കായി രക്ത സാമ്പിളുകൾ എറണാകുളം കാക്കനാട്ടെ കെമിക്കൽ എക്സാമിനേഷൻ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സംവിധായകൻ ആർ ശരത്ത് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം. നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ്. 2 സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. ആദ്യ സിനിമയായ സായാഹ്നം നേടിയത് 7 സംസ്ഥാന പുരസ്കാരങ്ങളാണ്. സായാഹ്നം സ്ഥിതി, ശീലാപതി, ഡിസൈനർ, ബുദ്ധനും ചാപ്പിളനും ചിരിക്കുന്നു, സ്വയം, പർദീസ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. ഷാജിയൻ കരുണിന്റെ അസിസ്റ്റന്റായിട്ടായിരുന്നു സിനിമാ മേഖലയിൽ തുടക്കം. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ 4 മാസത്തെ രഹസ്യ ദൌത്യത്തിലൂടെ US നാവികസേന ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്തതായി റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US സൈന്യവും ദൌത്യ വിവരം സ്ഥിരീകരിച്ചു. ഫെബ്രുവരിയിലെ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കടൽ അതിർത്തികളിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ചരക്ക് കപ്പലുകളുടെ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഏതാണ്ട് 80 മൈനുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ വിവരം. പുറത്തുപോയവർ പാർട്ടിയെ നന്നാക്കാൻ വരേണ്ടെന്ന താക്കീതുമായി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനമുയർത്തുന്ന നന്മ മരങ്ങൾ വളരേണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം ഡോ തോമസ് ഐസക് അടക്കമുള്ളവരെ പേരെടുത്തു പറയാതെ വിമർശനം. കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർ, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുള്ള യോഗത്തിലായിരുന്നു ചർച്ച. ആമുഖ പ്രസംഗം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനാണ് വിഷയത്തിൽ ആഞ്ഞടിച്ചത്. ഒമാനുമായി UAE ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയ്ക്ക് $250 കോടി കരാറിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അംഗീകാരം നൽകി. ഒമാനിലെ സൊഹാറിൽ നിന്ന് ബുറൈമി അലൈൻ വഴി യുഎയുടെ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 238 കിലോമീറ്റർ പാതയ്ക്കാണ് അംഗീകാരമായത്. ഒമാനിലെ പ്രധാന വ്യവസായ തുറമുഖ കേന്ദ്രമായ സൊഹാറിനെ യുഎയുടെ വിപുലമായ ലോജിസ്റ്റിക് ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 degrees Celsius, humidity 48%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: You are listening to Home 92.2 FM. Home is a feeling.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
1: പിള്ളാരൊക്കെ ചുമ്മാ വായ്പ മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലും.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
2: പൊലിമയുടെ ചാരത്ത്
0: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: You are listening

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: Operation Tufan, പ്രവാസി സമൂഹം നൽകുന്ന പിന്തുണ വലുതെന്ന് ആഭ്യന്തരമന്ത്രി. സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ISRO. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്ത് US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പ്രവാസി സമൂഹം നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനാൽ നാട്ടിലെ സ്കൂളുകളിലെ കോളേജ് ക്യാമ്പസുകളും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് യാതൊരു ഭയവും കൂടാതെ മക്കളെ പഠനാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് അയക്കാമെന്നും മന്ത്രി. അജ്മാനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള നടപടികളുടെ പുരോഗതിയും ഫലവും സർക്കാർ വിശദമായി വിലയിരുത്തും. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രവാസികൾ സജീവമായി പങ്കാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ചിറയൻ കീഴിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിനെതിരെ നടപടി വേണമെന്ന് സംഘർഷമുണ്ടായ വീടിന്റെ ഉടമയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സജാദ്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല. എല്ലാ കാര്യവും അന്വേഷണ സമിതിയെ അറിയിച്ചിട്ടും തന്നെ സസ്പെൻഡ് ചെയ്തെന്നും സജാദ്. നടപടിയിൽ വിഷമമുണ്ട്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ തുടരും. രമ്യ ഹരിദാസിനെതിരെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. MLA കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സജാദ്. തിരുവനന്തപുരം ചിറയൻകീഴിലുണ്ടായ സംഘർഷത്തിൽ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ചിറയൻകീഴ് MLA മാതൃക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ നേരിട്ടത് മാതൃകയാക്കുകയാണ് ചിറയൻകീഴ് MLA എന്നും 102 MLA ഭൂരിപക്ഷം UDFനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നും ജയരാജൻ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ UDFിലുണ്ടായി. ശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ജയരാജൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. വിശാല സംസ്ഥാന സമിതിയിൽ വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വം. നേതൃത്വത്തിനെതിരെ കടന്നാക്രമണത്തിന് സാധ്യതയുള്ള ജില്ലകളിലെ നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം സമവായ നീക്കങ്ങൾ നടത്തുന്നത്. ISRO സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചാരണം തെറ്റെന്ന് ISRO വിശദീകരണം. ISRO പ്രാധാന്യം ഒരിക്കലും കുറയില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. ISRO നേതൃത്വം നൽകുന്ന ദേശീയ ബഹിരാകാശ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ISRO വലിയ ദൌത്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഡൽഹിയിലെ സുരക്ഷിതമല്ലാത്ത PG ഹോസ്റ്റലുകളുടെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ദുരന്തമെന്ന് ഖാർഗെ. തീരുമാനങ്ങളിൽ പരാതിയും പരിഭവവും ഉണ്ടെങ്കിലും CPM പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. വലിയ പണ്ഡിതനാണ് കാന്തപുരമെന്നും ഫാത്തിമ തെഹ്ലിയ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ നിലവിലുള്ള നിലപാട് കേരളം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ ബാറിലെ പ്രമുഖ അംഗമായിരുന്നുവെന്നും അതിനാൽ ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ജനറൽ പാസാക്കിയ ഈക്വൽ എർത്ത് ഭൂപട പ്രമേയത്തെ പിന്തുണച്ചു എന്നതിനർത്ഥം ഇന്ത്യയുടെ ഭൂപടത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തലോ പ്രത്യേക ഭൂപടങ്ങൾ അംഗീകരിക്കലോ അല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. പരമ്പരാഗത മെർക്കറ്റ് രീതിയിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വലുപ്പം കാണിക്കുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ അതിർത്തിപരമായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. അമേരിക്ക ഇറാൻ സംഘർഷം 24 മണിക്കൂറിനകം 9 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ 3 കപ്പലുകൾ US ആക്രമിച്ചപ്പോൾ തിരിച്ചടിയായി 6 കപ്പലുകൾ ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇത്ര കനത്ത ആക്രമണം ഇരുപക്ഷവും ഒരുപോലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നത്. US ആക്രമിച്ചു തകർത്ത ഇറാന്റെ 3 എണ്ണ ടാങ്കറുകളിൽ ഒന്ന് പൂർണ്ണമായി മുങ്ങി. 2 US പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളെ ഉൾപ്പെടെ 6 കപ്പലുകളെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകാൻ സർക്കാർ നടപടി ആരംഭിച്ചുവെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയ്ക്ക് വ്യവസായ സ്റ്റേറ്റസ് നൽകുക കേരളമായിരിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകാനുള്ള പഠനം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് മന്ത്രി. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ ഉടൻ നിയമിക്കും. സമയം ഇല്ലാത്ത പ്രമുഖരെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനാക്കില്ലെന്നും ഉദ്യോഗസ്ഥ ഭരണം അക്കാദമികളിൽ അനുവദിക്കില്ലെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നതിലേക്ക് കടന്ന പ്രത്യേക അന്വേഷണ സംഘം. സർക്കാരിൽ നിന്നുള്ള രേഖകൾ പൂർണ്ണമായും കൈപ്പറ്റിയതിനു ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ADGP P വിജയന്റെ നേതൃത്വത്തിലുള്ള SIT എൻ പ്രശാന്തിൽ നിന്ന് 2 റിപ്പോർട്ടുകളുടെയും വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നേരിട്ട് ശേഖരിച്ചിരുന്നു. ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയർ സംഘത്തിന്റെ നീക്കം. ADGP P വിജയന്റെ നേതൃത്വത്തിലുള്ള SIT എൻ പ്രശാന്തിൽ നിന്ന് 2 റിപ്പോർട്ടുകളുടെയും വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നേരിട്ട് ശേഖരിച്ചിരുന്നു. ദേശീയപാത 66 കയ്പമംഗലം

0: ശരത് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം. നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ്. 2 സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. ആദ്യ സിനിമയായ സായാഹ്നം നേടിയത് 7 സംസ്ഥാന പുരസ്കാരങ്ങളാണ്. സായാഹ്നം, സ്ഥിതി, ശീലാപതി, ഡിസൈനർ, ബുദ്ധനും ചാപ്ലിനും ചിരിക്കുന്നു, സ്വയം, പർദീസ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. ഷാജിയൻ കരുണിന്റെ അസിസ്റ്റന്റായിട്ടായിരുന്നു സിനിമാ മേഖലയിൽ തുടക്കം. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ 4 മാസത്തെ രഹസ്യ ദൌത്യത്തിലൂടെ US നാവികസേന ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്തതായി റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US സൈന്യവും ദൌത്യ വിവരം സ്ഥിരീകരിച്ചു. ഫെബ്രുവരിയിലെ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കടൽ അതിർത്തികളിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ചരക്ക് കപ്പലുകളുടെ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഏതാണ്ട് 80 മൈനുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ വിവരം. പുറത്തുപോയവർ പാർട്ടിയെ നന്നാക്കാൻ വരേണ്ടെന്ന താക്കീതുമായി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയർത്തുന്ന നന്മ മരങ്ങൾ വളരേണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവരെ പേരെടുത്ത് പറയാതെ വിമർശനം. കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർ, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുള്ള യോഗത്തിലായിരുന്നു ചർച്ച. ആമുഖ പ്രസംഗം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനാണ് വിഷയത്തിൽ ആഞ്ഞടിച്ചത്. ഒമാനുമായി UAE ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയ്ക്ക് $250 കോടി കരാറിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അംഗീകാരം നൽകി. ഒമാനിലെ സൊഹാറിൽ നിന്ന് ബുറൈമി അലൈൻ വഴി യുഎയുടെ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 238 കിലോമീറ്റർ പാതയ്ക്കാണ് അംഗീകാരമായത്. ഒമാനിലെ പ്രധാന വ്യവസായ തുറമുഖ കേന്ദ്രമായ സൊഹാറിനെ യുഎയുടെ വിപുലമായ ലോജിസ്റ്റിക് ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: വെരി ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആൻഡ് ദിസ് ഇസ് ഹോം 92.2 FM. ഞങ്ങൾ നേരത്തെ എനിക്ക് തോന്നുന്നു ചെറിയ ഹിന്റും കാര്യങ്ങളും ഒക്കെ നിത്യ തന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എന്റയർ ടീം ഓഫ് ഹോം എഫ്എം ഇവിടെ സ്റ്റുഡിയോയിൽ സന്നിഹിതരാണ്. പക്ഷേ ഈ സമയത്ത് അതൊന്നുമല്ല ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മൾ വളരെയധികം സമയമായിട്ട് നമ്മളിങ്ങനെ കാത്ത് എക്സൈറ്റഡ് ആയിട്ടിരുന്ന ആ ഒരു വിശിഷ്ട അതിഥി,
1: നമ്മുടെ ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഹോം 92.2 FM-ന്റെ ഒരു വർഷത്തെ സെലിബ്രേഷന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയേക്കുന്ന ആ ഒരു അമൂല്യമായിട്ടുള്ള ഒരു ഗസ്റ്റ്, അത് മറ്റാരുമല്ല ആരാണ്?
0: അവർ വെരി ഓൺ സ്വേഹ. മനോഹരമായ ശബ്ദം കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ അത്രമാത്രം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ശ്വേതാനന്ദ, ഇന്ന് ശരിക്കും ഞങ്ങളുടെ ഈ ഒരു കേക്ക് കട്ടിങ്ങിന് വേണ്ടി കിട്ടിയത് ഞങ്ങളുടെ വലിയൊരു സന്തോഷം.
2: ഞങ്ങൾ എപ്പോഴും രാവിലെ എടുക്കുമ്പോൾ നല്ല നല്ല പാട്ടുകൾ കോറക്കുഴിയിൽ തൊട്ട് അങ്ങനെ ഒരുപാട് പാട്ടുകൾ കേട്ടാണ് ഞങ്ങൾ ലിസണേഴ്സ് പോകുന്നത്. ഒരുപാട് സന്തോഷമായിട്ട് ഇന്ന് എത്തിയില്ല.
3: എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു, കാരണം I mean, I didn't know because your first time. And is it today?
4: Yeah,
3: it's a year long program. Really? Yeah. Amazing. I'm so happy to be here. Home FM, I think it's all predestined. And the second home aaya Dubai-il vannittu home FM de.
2: Yeah. So namukku endalum aa oru cake cut cheya, namukku cake cut cheyilikku povam. Okay, sure.
3: Come.
0: നമ്മൾ കേട്ടുകൊണ്ട് യു എയിൽ എമ്പാടുമായിട്ട് കാറുകളിലൊക്കെ ഇരുന്ന് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റുഡിയോയിൽ ആക്ച്വലി മാം കേക്ക് കട്ടിയാണ്, നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി കേക്ക്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ തിരുവോണ ദിനത്തിലാണ് നിങ്ങളിലേക്ക് ഹോം 92.2 FM നമ്മൾ ആ ഒരു സംപ്രേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സോ
5: മെമ്മറബിൾ
2: ആണ്, കാരണം നമുക്ക് നമ്മള് ഒന്ന് പ്ലാൻഡ് അല്ല, ഇതൊരു ഗിഫ്റ്റ് ആണ്.
5: അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു നല്ല തുടക്കമാണ് ശ്വേത
2: തന്നത്. രണ്ടു
6: ലിസ്ണേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ, ആൻഡ് എന്തൊരു നല്ലൊരു വെൽക്കം എനിക്ക് കിട്ടിയേക്കണേ. ഉറക്കപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി.
0: താങ്ക് യു സോ മച്ച്. ആക്ച്വലി നമ്മളിപ്പോ ഹോം എഫ്എമ്മിനെ കുറിച്ച് പറയുന്ന സമയത്താണെങ്കിൽ മാം എപ്പോഴും പറയുന്ന ഒരു കാര്യം, അതായത് ദുബായിലേക്ക് ഏതൊരു പ്രോഗ്രാമിന് വന്നാലും മാം ദുബായിയെ തന്നെ ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഹോം എന്ന് പറയുന്ന സമയത്ത് മാം അതിനെ സെൽഫ്ലി ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരിക്കും? കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കുടുംബം നമ്മൾ മലയാളികളുടെ, അല്ലെങ്കിൽ മലയാളികൾ മൊത്തത്തിൽ സ്വീകരിച്ച മലയാളികൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ അത്രമാത്രം നമുക്ക് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു പരിചിതമായിട്ടുള്ള കുടുംബമാണ്. പക്ഷെ മാമിന്റെ മനസ്സിൽ ഹോം എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യം വരുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ഇമേജ് എന്തായിരിക്കും?
6: ഹോം ഇസ് വെയർ വി ക്യാൻ ബി കംപ്ലീറ്റ്ലി ആർസെൽവ്സ് വിതൗട്ട് എനി കർട്ടൻസ്, വിതൗട്ട് എനി പ്രെജുഡിസസ്. അല്ലേ, നമുക്ക് നമ്മൾ ആവാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് ഹോം. സോ ഫീലിംഗ് അറ്റ് ഹോം, എല്ലാ സ്ഥലത്തും അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. ലോകത്ത് എത്രയോ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ആ ഇത് നമ്മുടെ രാജ്യമാണ്,
0: നമ്മുടെ
6: ആൾക്കാരാണ്, അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്
0: ദുബായ്.
2: ദുബായ് എന്ന് പറയുന്ന സമയത്ത് അത് ഹോമായി ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താണ്?
6: മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് സിംഗിങ് ലൈക്ക് അറൌണ്ട് 15-20 ഇയേഴ്സ് ബാക്ക്, അത്രയ്ക്ക് ഷോസ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് 3-4 ടൈംസ് ഇൻ എ ഇയർ. And the kind of love that the audience here has given, you know, oh, Sujata Chichi, oh, paadi thodangiyo, very good, ennu parannittu edakkedakke enne ingotte vilikkum. So, enikku oru vaadu nalla memories undu, pinne oru vaadu artists aayittu ivide vannathu, avarude oppulla മെമ്മറീസ്.
5: എന്തൊക്കെയാണെങ്കിലും വലിയൊരു സിംഗറാണ്, ഞങ്ങൾക്കിവിടെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ സ്വന്തം സുജാത ചേച്ചിയുടെ മകളെന്ന് ചേർത്ത് പിടിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം.
3: അപ്പൊ നമ്മുടെ ഹോമിൽ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലിസണേഴ്സിനും ഞങ്ങൾക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്
5: ഒരു രണ്ടുപേരി പ്ലീസ്. ഇന്ന് രാവിലെ മുതൽ ഏത് പാട്ടാണ് കേറി വരുമ്പോ ഞങ്ങൾ പ്ലേ ചെയ്യണേന്ന് ഓർത്ത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ പ്ലീസ്,
6: ഇപ്പൊ കേട്ടത്
5: അത് മനസ്സിലുണ്ടോ?
6: നാടോ

0: ഒരു പക്ഷെ നമ്മുടെ ലൈവിൽ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും കിട്ടിയത് വലിയൊരു വിഷ്വൽ ട്രീറ്റ് കൂടെയാണ്.
1: ഇന്നലെ ഈ പാട്ട് പാടിയിരുന്നു ഞങ്ങള്. സോ വി ഹാഡ് എ ബ്യൂട്ടിഫുൾ ഓണം സ്പെഷ്യൽ വിദ്യാസാഗർ മെഡ്ലി. ഞങ്ങളുടെ ബെനറ്റ് ആൻഡ് ദ ബാൻഡ് ഞങ്ങളുടെ ഒരു വേർഷൻ ആയിട്ട്
0: ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഒരുപാട് ഇനിയും തിരിച്ചും ഞങ്ങളുടെ ഹോമിലേക്ക് തന്നെ വരിക.
2: കൂടി
0: ഓർക്കുക,
1: അതൊരു
0: ഭയങ്കര ഒരു ദൈവമായിട്ട് വിധിച്ചിരുന്ന സംഭവം.
2: എല്ലാത്തിനും ഒരു നിയോഗം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു സെലിബ്രേഷനിൽ ജോയിൻ ചെയ്ത്.
0: ഞാൻ അക്സൈഡ് ഹസ്ബൻഡാണ്. ഇന്നലെ ഓണമാവാൻ

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
7: വരൂ, നമുക്ക് സംസാരിക്കാം. Let's talk with Mini Padma. Monday to Friday evening 4 to 5. Only on Home 92.2 FM.
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
8: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പൊലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: You are listening to Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: അപ്പോൾ ബാക്ക് ടു മിഡ് മോർണിംഗ് എത്തിയ ആഘോഷങ്ങളുടെ ഇടയിൽ നിങ്ങളെയൊക്കെ വിട്ടുപോയി എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ. നെവർ എവർ ഇച്ചിരി ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും സെപ്റ്റംബർ 5th തന്നെ ഒരു കേക്ക് കട്ടിംഗ് സെറമണിയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു. ബട്ട് അന്ന് എന്തുകൊണ്ടോ നിങ്ങളെല്ലാവരെയും ആ ദിവസം ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഡേയിലേക്ക് മാറ്റി വെച്ചതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മുടെ ഓൺ സിംഗർ ശ്വേതാ മോഹനും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. എല്ലാം കണ്ടു കാണുമല്ലോ, കേട്ട് കാണുമല്ലോ. നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ഫോട്ടോസൊക്കെ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വി ആർ സോ ഹാപ്പി ബിക്കോസ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുജാത ചേച്ചിയുടെ മകൾ എന്നൊക്കെ ഒരുപാട് സ്നേഹമുണ്ടല്ലോ ശ്വേതയോട് നമുക്ക്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ കൂടി ഇങ്ങനെ പാട്ടൊക്കെ പാടി, ഞാൻ സത്യം പറഞ്ഞാൽ ആൾ കയറി വരുമ്പോൾ ഏത് പാട്ടിട്ടാണ് വെൽക്കം ചെയ്യേണ്ടതെന്ന് ഓർത്തിങ്ങനെ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷനിലായിരുന്നു. ബട്ട് ഇപ്പം അതൊന്നുമില്ല, ഐ ആം സെറ്റ്. ഇനി എന്തായാലും നമ്മളൊരു നിങ്ങൾ ഫോട്ടോസിൽ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഫോട്ടോസിലൊക്കെ നോക്കിയപ്പോൾ ഒരു നല്ലൊരു മെമെൻറ്റോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷവും ഒക്കെ ആ ഒരു മെമെൻറ്റോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ഇന്നലത്തെ ഓണ പരിപാടി ഇല്ലേ, നമ്മുടെ തൃശ്ശൂർ ഇവൻസ് അവിടെ സ്പെഷ്യലി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ജെ കെ ആണ്. അത് എടുത്തു പറയണം, അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇതുപോലത്തെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നും എന്തായാലും താങ്ക് യു ജെ കെ ഫ്രം മീൻസ് നമ്മുടെ ഈ ഒരു സ്നേഹം എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂർ ഇവൻസ് ആണ് തന്നത്. വി ആർ സോ ഹാപ്പി, കാരണം കാണുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ലുക്കായിട്ടുണ്ട്. എനിവേ, എനിക്കിന്ന് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ഒറ്റ ചോദ്യം മാത്രമാണ് ചോദിച്ചത്, അതായത് 9g 22k ഗോൾഡ് കോയിൻ കിട്ടാനുള്ള ഒരു ചോദ്യമാണ്. ജോ അൽകാസ് നൽകുന്ന ഈ കിടിലൻ സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യം മാത്രമേ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. രണ്ട് ചോദ്യങ്ങൾ പെൻഡിംഗ് ആണ്. ഇപ്പോഴും സെക്കൻഡ് ക്വസ്റ്റ്യന് സോഷ്യൽ മീഡിയയിൽ ഏത് വീഡിയോ ആണ് ഷെയർ ചെയ്യേണ്ടത് ടാഗ് ചെയ്യേണ്ടത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അത് ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് കേരളത്തിലെ ഏറ്റവും പുതിയതും കംപ്ലീറ്റ്ലി സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നതുമായ എയർപോർട്ട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും പുതിയതും, ഏറ്റവും പുതിയതെന്ന് പറയുന്നില്ല, കേരളത്തിലെ കംപ്ലീറ്റ്ലി സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട്, ലോകത്തിലെ തന്നെ സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് ഏത് എന്നുള്ളതാണ്. അത് കേരളത്തിലാണുള്ളത്, ഏത് എയർപോർട്ട് എന്നാണെന്ന് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഹോം കേരള, നിങ്ങളുടെ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിൽ കേൾക്കുക. കേരളത്തിലേതും അതുപോലെ ലോകത്തിലേതുമായിട്ടുള്ള ഏക സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് ഏത്? അത് കേരളത്തിലാണുള്ളത്, അതിൻ്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയുന്നു, ഹോം കേരള, നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇപ്പോഴും നമ്മുടെ ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ 3 hours എപ്പോൾ വേണമെങ്കിലും അയക്കാം കേട്ടോ. ബട്ട് അതോടൊപ്പം ഇതും കൂടി അയച്ചുകൊണ്ടേ ഇരിക്കുക, മറക്കല്ലേ. രണ്ടും രണ്ട് ഫോർമാറ്റാണ്. ജോയ അൽകാസിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾ 9 2 തന്നെ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ റൈറ്റ് ആൻസറും നിങ്ങളുടെ പേര് കൂടി ചേർത്താണ് ഈ നമ്പറിലേക്ക് അയക്കേണ്ടത്. ദെൻ ഈ ഒരു സമ്മാനം എന്ന് പറയുന്നത് അക്ബർ ട്രാവൽസ് നൽകുന്ന ഫ്രീ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഇപ്പം ഞാൻ ചോദിച്ച കേരളത്തിലെ ആ എയർപോർട്ടിന്റെ പേര് അയക്കാനുള്ളത് ഹോം കേരള, റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. സെപ്റ്റംബർ 5th നമ്മൾ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് സമ്മാന നിമിഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 4th. 1 month സെപ്റ്റംബർ 30th വരെ നീണ്ടു നിൽക്കുന്ന ഗംഭീര ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്മാന പെരുമഴയാണ് ഈ ഒരു വർഷവും ഉണ്ടാവും ആഘോഷങ്ങൾ, എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉടനെ തന്നെ വരും, അടുത്ത പാട്ടിന് ശേഷം ഞാൻ ചോദിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം ഇപ്പോൾ നമ്മൾ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ അൽമറായ കാർ റെന്റൽ കമ്പനിയുടെ 1 month ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം ഏതാണെന്നുള്ളതിന് വേണ്ടി കാത്തിരിക്കുക. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുക. ഒപ്പം ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, കാരണം അതിൽ നമ്മൾ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 2 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 9 2 2 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി

0: Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

ആഹാ, എന്താ പാട്ട്! യെസ്, സത്യം പറഞ്ഞാൽ ഒരു പാട്ട് കേട്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു നടൻ എന്ന് പറയുമ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്. ചന്ദ്രൻ ഉദിക്കി നിൽക്കില്ലെന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ദിലീപിനോട് അയ്യോ എന്ത് രസമാണെന്ന് തോന്നിപ്പോയത് കേട്ടോ. പിന്നെ ഒരുപാട് സിനിമകളിൽ ഇപ്പം കുഞ്ചാക്കോ ബോബൻ വന്നപ്പോഴേക്കും നമ്മുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു എങ്കിൽ പോലും ഒരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് വീണ്ടും വീണ്ടും ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം എനിക്ക് ദിലീപിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ സമയം കളയാനില്ല ഗായ്സ്. നമ്മൾ ഇന്ന് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കാൻ തീരുമാനിച്ചിരുന്നത്. ആദ്യത്തേത് ജോയ് അൽകാസ് നൽകുന്ന 9g 22 carat gold coin, അത് നേടാനുള്ള ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിച്ചു കഴിഞ്ഞു. അത് മാത്രമേ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരങ്ങൾ കേട്ടവർക്കെല്ലാം അയച്ചുകൊണ്ടേ ഇരിക്കാം. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞിട്ട് പോവാം അല്ലേ. ഇത്രയേ ആയിരുന്നുള്ളൂ നമ്മുടെ ആദ്യത്തെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ യുഎയുടെ ഒയാസിസ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലം എന്നതായിരുന്നു ജോ അൽകാസിൻ്റെ 9g gold coins വേണ്ടിയുള്ള ചോദ്യം. അതിന് ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922, നിങ്ങളുടെ റൈറ്റ് ആൻസർ നെയിം സെൻഡ് ടു നമ്മുടെ വാട്സപ്പ് നമ്പർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പുതിയതും കംപ്ലീറ്റ്ലി സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നതുമായ ഏക, ലോകത്തിലെ തന്നെ ഏക ഇന്റർനാഷണൽ എയർപോർട്ട് കേരളത്തിലാണുള്ളത്, അത് ഏതെന്നുള്ളതാണ്. അതിന് ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്ത് റൈറ്റ് ആൻസർ, റൈറ്റ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പേര് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, ഇനിയുള്ളത് അൽമരായ കാർ വെൻഡൽസിന്റെ 1 month സബ്സ്ക്രിപ്ഷൻ ലഭിക്കാനുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ആ ചോദ്യം, യു എയിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ്. യു എയിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹോം ഡ്രൈവ് എന്ന് തന്നെ, അതായത് മൂന്ന് ചോദ്യങ്ങൾക്കും മൂന്ന് തരത്തിലുള്ള നമ്മൾ മീൻസ് എന്താണ് കോണ്ടസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഹോം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക, റൈറ്റ് ആൻസർ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. വളരെ കുറച്ച് സമയമുള്ളൂ, 10 മിനിറ്റ് മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം അയക്കാൻ നിങ്ങൾക്ക് ടൈം ഉള്ളൂ. ഇനി അടുത്ത ഷോ എന്ന് പറയുന്നത് മലയാളി ഡായാണ്. മലയാളി ഡായിൽ ഈ ചോദ്യത്തിന് ഉത്തരം അയക്കരുത്, അത് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ 2 മണിക്ക് വാർത്ത കയറുന്ന സമയം വരെ മാത്രമേ ഈ ഉത്തരങ്ങൾ, മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ അയക്കാൻ നിർവാഹമുള്ളൂ. അടുത്ത മണിക്കൂറിൽ ചോദ്യങ്ങൾ വേറെയാണ്, അതിനുവേണ്ടി ഷീബ എല്ലാ ചോദ്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ പോയി ഈ ഉത്തരങ്ങൾ അയക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മമ്മൂക്കയുടെ 75th പിറന്നാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചും അദ്ദേഹം പിന്നെ പാടി അഭിനയിച്ച പാട്ടുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ചെറുപ്പക്കാരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കാലം അവരൊന്നും ഇല്ലാതെ ഒരു സിനിമ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ലെജൻഡറി ആക്ടർ. എന്തായാലും പലരും വിചാരിക്കും നമ്മുടെ മമ്മൂക്ക ഭയങ്കരമായിട്ട് കഠിനമായിട്ടുള്ള പഥ്യങ്ങളും ക്രൂരമായിട്ടുള്ള ഡയറ്റും ഒക്കെ ചെയ്ത് നോക്കുന്ന ആളാണെന്ന്. പക്ഷേ സത്യം അതല്ല, തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം അദ്ദേഹം കഴിക്കാറുണ്ട്. എന്നാൽ കഴിക്കുന്ന അളവിൽ, അതായത് എല്ലാം കഴിക്കും എന്നാൽ ഒരുപാട് കഴിക്കില്ല, അല്പാൽപ്പം കഴിച്ചുകൊണ്ടിരിക്കും. അതായത് എപ്പോഴും ഒരു ആഹാരത്തിനോട് ഒരു അല്പം കൊതി ഇട്ടേക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അങ്ങനെ പോയാൽ ദേ ഏറെക്കാലം 75 അല്ല 85 അല്ല 95 അല്ല 100 കടന്നു പോവും ഈ സൗന്ദര്യം എന്നും മലയാള സിനിമയുടെ തമ്പുരാനായിട്ട് വിലസട്ടെ. ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: PM Shri പദ്ധതിയിൽ കേന്ദ്രവുമായി വീണ്ടും ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ. അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോടതി. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണ കപ്പലുകൾ തകർത്ത US. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പുതിയ നേതൃത്വം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേരള സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകാൻ സാധ്യത. പാഠ്യപദ്ധതിയിൽ ഇടപെടരുതെന്നും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ നിബന്ധനകൾ മുന്നോട്ടുവച്ച് കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം ഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല. ഉപാധികളോടെയെങ്കിലും PM ശ്രീ നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കേരളത്തിലെ KPCC അധ്യക്ഷൻ വൈകരുതെന്ന നിലപാട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് വിവരം. തീരുമാനം വൈകില്ലെന്ന് രാഹുൽ മറുപടി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വരണമെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട മരം വിൽപ്പനയിലെ വഞ്ചനാകേസിൽ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി നിലപാട് ഘടിപ്പിച്ചു. വിചാരണയ്ക്ക് തടസ്സമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. കേസിലെ 3 പ്രതികൾക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുന്നതിനായി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇവർ 3 പേരും കോടതിയിൽ ഹാജരായില്ല. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി. കൊച്ചി അബുദാബി IX415 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനമാണ് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കിയത്. August 31 നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത്. 1st engine ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഓയിൽ മർദ്ദം അപകടകരമായ നിലയിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തതായും അധികൃതരെ ഉദ്ധരിച്ച് ANL റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭൂരിപക്ഷം കൂടിയാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ടെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ സഖ്യം വിജയം കൈവരിച്ചാൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കക്ഷികൾ ആവശ്യത്തിന് പക്വത കാണിക്കുമെന്ന MA ബേബി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ചുള്ള സമസ്ത മുഖപത്രത്തിലെ പരാമർശങ്ങളെ തള്ളി പൊന്നാനി MLA KP നൌഷാദ് അലി. മുഖപ്രസംഗത്തെ സമസ്തയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പത്രം സ്വയം ചെറുതാകുന്നതിന് തുല്യമാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ അത്ഭുതമോ പുതുമയോ ഇല്ലെന്നും ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും KP നൌഷാദ് അലി. ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് ഡൽഹിയിൽ പോകാതിരുന്നതെന്ന് രമ്യ ഹരിദാസ് MLA. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും തന്നെ വെറുതെ വിട്ടുകൂടിയെന്നും സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നും രമ്യ ഹരിദാസ്. അതേസമയം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രമ്യ ഹരിദാസ് പ്രതികരിച്ചില്ല. ചിറ്റൂർ മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ K അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 96 മുതൽ 2016 വരെ ഏറെക്കാലം ചിറ്റൂർ MLA ആയിരുന്നു. നിലവിലെ ചിറ്റൂർ MLA സുമേഷ് അച്യുതന്റെ പിതാവാണ്. 8 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തമിഴ്നാട്ടിലടക്കമെത്തി പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ നാട്ടുകാരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി തമ്മിൽ തർക്കമുണ്ടായതായും പിന്നീട് തളിക്കുളം പത്താങ്കൽ എന്ന സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇവിടെ നിന്ന് അതിവേഗത്തിൽ വരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ DMK കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി വിജയ്. മുൻ സർക്കാരിന്റെ കാലത്ത് കരാറുകാരിൽ നിന്ന് പാർട്ടി ഫണ്ട് എന്ന പേരിൽ ലോൺ EMI അടയ്ക്കുന്നതുപോലെയാണ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ആരോപണങ്ങൾക്ക് തെളിവാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് വിജയ് മറുപടി നൽകിയത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ വാക്കുകൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. തനിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണം സ്ത്രീകളാണെന്നും അവർക്കെതിരായ ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കില്ലെന്നും നിയമസഭയിൽ വിജയ് വ്യക്തമാക്കി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റായി കെ ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വൈ എ റഹീമും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയെയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശിനെയും തോൽപ്പിച്ചാണ് മതേതര ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. വൈസ് പ്രസിഡന്റായി പ്രദീപ് നെന്മാറയും ട്രഷററായി ജിബി ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് അൻസാർ താജ് ജോയിന്റ് ജനറൽ സെക്രട്ടറി, അനിലാൽ ജോയിന്റ് ട്രഷറർ, തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്റർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. Keep listening to Home 92.2 FM.
1: Was brought to you by Danya Group of Companies since 1982.
3: Time check.
1: Brought to you by Ozone Cargo.
4: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi.
4: Was
1: brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. Allah Akbar.

സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ജീവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനം.

മനുഷ്യൻ പാട്ട്. ഈ പാട്ട് കുറച്ച് ദിവസം നമ്മളിങ്ങനെ എല്ലാവരും പാടി, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ടെടുത്ത ഒരു പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് ഞാനിപ്പോൾ പറയില്ല, പക്ഷേ ഈ പാടിയിരിക്കുന്ന മനുഷ്യൻ, ഇത് എന്ത് മനുഷ്യനാണ്! അയ്യോ, എല്ലാവരും കൂടെ എന്നെ ഓടിക്കരുത്, കാരണം നമ്മുടെ മമ്മൂക്കയെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ പറയും, ഇത് എന്തൊരു മനുഷ്യനാണ്, എത്ര കാലങ്ങളായിട്ട് കാണുന്ന, ഒരു മാറ്റം ഇല്ലേ. മക്കളൊക്കെ വന്നു കഴിഞ്ഞാലും പുറകിലോട്ട് മാറിയേക്കും, ചെറിയ പിള്ളേരൊക്കെ വന്നാലും മാറിയേക്കും മാറിയേക്കും, നമ്മുടെ മമ്മൂക്ക വരെയാണ്. എന്തൊരു ഗ്ലാമറാണ് മനുഷ്യ! ഓരോരുത്തരും സ്നേഹം കൊണ്ട് ഓരോരോ രീതിയിലാണ്. ഇപ്പം നമ്മൾ പുറത്തിങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിലൊക്കെ പറയും, ചിലപ്പോൾ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ, ഈ മനുഷ്യൻ, അയ്യോ, ഒരത്ഭുതമാണ് അല്ലേ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ മമ്മൂക്ക. നമ്മൾ പലരും പല രീതിയിൽ സ്നേഹത്തോടെ പറയും, ഇഷ്ടങ്ങൾ പറയും അല്ലേ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണും, എത്ര കണ്ടാലും മതി വരാത്ത ചില സീനുകൾ പിന്നെയും പിന്നെയും നമ്മൾ യൂട്യൂബിൽ കാണും. മമ്മൂക്ക ഒരു സംഭവമാണ്, അത് പറയേണ്ട കാര്യമില്ല. എൻ്റെ പൊന്നു മനുഷ്യാ എന്ന് നമ്മളിങ്ങനെ സ്നേഹത്തോടെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ, പലപ്പോഴും എനിക്കിപ്പോഴും അറിയാം, ഇൻസ്റ്റഗ്രാമിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ പുതിയ, കഴിഞ്ഞ ദിവസവും ഒരു ഓറഞ്ച് കളർ ഷർട്ടും ഇട്ട് ഓറഞ്ച് ഷൂസൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മമ്മൂക്ക ഒന്ന്,

0: മനുഷ്യൻ ഗ്ലാമർ നോക്കിയേ. ഞാനത് കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഇൻസ്റ്റയിൽ മമ്മൂക്കയുടെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ തൊട്ടടുത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നത് കേട്ട് ഈ ഒരു ഡയലോഗ് തന്നെയാണ് എല്ലാവരും പറയുന്നത്, ഇതെന്ത് മനുഷ്യനാണ് എന്ന്. എപ്പോഴും അങ്ങനെ ഇരിക്കട്ടെ, ദീർഘായുസോടെ ഇരിക്കട്ടെ നമ്മുടെ മമ്മൂക്ക. എല്ലാവരുടെയും സ്നേഹവും ആശംസകളൊക്കെ ഇന്നത്തെ ദിവസം അദ്ദേഹം ഇങ്ങനെ എല്ലാവരും നമ്മൾ പറയുന്നതെല്ലാം അദ്ദേഹത്തിന് നേരിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും എവിടെ എവിടെയൊക്കെയോ ഇരുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എത്ര മനുഷ്യരാണ് ആ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ പറയുന്നതിലും പകുതിയും മമ്മൂക്ക കേൾക്കുന്നില്ല, പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു സ്നേഹം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ദീർഘായുസോടെ ഇരിക്കട്ടെ നമ്മുടെ മമ്മൂക്ക. നിറയെ നിറയെ സിനിമകൾ ഇനിയും നമുക്ക് കാണണം. എല്ലാവരുടെ ആശംസകൾ ഞാൻ അങ്ങ് അറിയിക്കുകയാണ് കേട്ടോ. ഹോം 92.2 FM ഇവിടെ നമ്മുടെ പരിധിക്കുള്ളിലെ ആശംസകളെല്ലാം ഞാൻ അങ്ങ് അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ഇന്ന് വേറൊരു ബർത്ത്ഡേ ആശംസയും ഞങ്ങൾക്ക് ആദ്യം പറയാനില്ല, അതുകൊണ്ട് നമ്മുടെ മമ്മൂക്കയ്ക്ക് തന്നെ ആദ്യത്തെ ആശംസ. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് വേറെ ആശംസകളൊക്കെ പറയാനുള്ളത്. അപ്പം ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബിയാണുള്ളത്. കയറിപ്പാടാ മക്കളെ, കയറിവാ. എന്തിനാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? മാറി നിൽക്കണ്ട, കയറി വന്നോളൂ. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞില്ല. ഈ ഒരു മന്ത് മുഴുവൻ നമ്മളിങ്ങനെ ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ജോയ് ആലുക്കാസ് നൽകുന്ന 9 g 22 carat ഗോൾഡ് കോയിൻ ഞങ്ങൾ ഒരാൾക്ക് നൽകുന്നുണ്ട്. ലക്കി ഡ്രോയിലൂടെ വിന്നറാവുന്ന ഒരാൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, നാട്ടിൽ പോയിട്ട് വരാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ ആൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ iPhone 17, അങ്ങനെ ഒത്തിരി ഒത്തിരി സമ്മാനങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ഈ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നൽകുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങളും ഓരോ മണിക്കൂറിലും നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക, എന്തൊക്കെയായിരിക്കും ചോദ്യം വരുന്നതെന്ന്. ഇനി ഞാൻ ആദ്യം പ്ലേ ചെയ്ത പാട്ട് മനുഷ്യൻ എന്നുള്ള പാട്ട്, ഏത് സിനിമയിലെ പാട്ടാണത്? മനുഷ്യൻ എന്നുള്ള മമ്മൂക്ക പാടിയ പാട്ട്. ആ പാട്ടിൻ്റെ പേര് മനുഷ്യനാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം ഓരോരോ പാട്ടുകൾക്കും ഓരോ പേരുണ്ട്. ആ പാട്ടിൻ്റെ പേര് മനുഷ്യനാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ട ആ പാട്ട്, ഒരുപാട് പേര് അതിൻ്റെ വരികൾ ഇഷ്ടപ്പെട്ടു, അതിൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ഇങ്ങനെ പാടി പാടി നടന്ന ആ പാട്ട് ഏത് സിനിമയിലേതാണ്? ജോയ് ആലുക്കാസിൻ്റെ 9 g 22 carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യമാണിത്. ഇന്ന് ഞാൻ തുടക്കത്തിൽ മനുഷ്യൻ പാട്ട്, നമ്മുടെ മമ്മൂക്കയുടെ മനുഷ്യൻ പാട്ട് പ്ലേ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ വേഗം നിങ്ങൾക്ക് ഉത്തരം അയക്കാം. ഉത്തരം അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജോയ ആലുക്കാസിൻ്റെ 9 g 22 carat ഗോൾഡ് കോയിൻ നേടാനായിട്ട് ആദ്യം നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഇങ്ങനെയാണ്: 922 എന്ന് എഴുതിയ ശേഷം നിങ്ങളുടെ ശരി ഉത്തരം, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇനിയിപ്പോൾ ഞാൻ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്. നമ്മൾ മമ്മൂക്കയുടെ പാട്ട് കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത് IM KM എന്ന ചിത്രത്തിലെ പാട്ടുകളാണ്. നമ്മുടെ ബേബി ജീൻ പാടിയ പാട്ട് നല്ല രസമാണ്, അത് കേൾക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ബേബി ജീൻ്റെ ശബ്ദവും ഒരു പ്രത്യേകത തന്നെയാണ്, ഇങ്ങനെ നമ്മൾ കേട്ടിരുന്നു പോവും. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് സോങ് വരുന്നു, DQ മൂവി IM KM പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Gear was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634729.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോ. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: Njan kaathirikkum.
5: Yeah, avaru chaadanna kudire.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
10: Joya Lucas, world's favorite jeweler.
2: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: മലയാളിടാ
13: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: കലീന്റെ പാട്ട് നമ്മുടെ മലയാളി ഡയലിലൂടെ കേൾക്കാനായിട്ട് ഇന്ന് പ്രജിത്ത് ആണ് മെസ്സേജ് അയച്ചത്. സുഖമല്ലേ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ മെസ്സേജും ഞാൻ കാണുന്നുണ്ട് സുജിത്ത്. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ആനിവേഴ്സറിയുടെ സമയമായതുകൊണ്ട് തന്നെ ധാരാളം സമ്മാനങ്ങളല്ലേ നിങ്ങൾക്കായിട്ട് തരാനുള്ളത്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഇരട്ടിയാണ്. പിന്നെ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ശ്വേത മോഹൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേക്ക് കട്ടിങ്ങിലൊക്കെ കൂടെ ചേർന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജിലേക്ക് വീണ്ടും പോവുകയാണ്. നമ്മുടെ മെഹബൂബ എൻ്റെ മെസ്സേജ് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മുടെ മെഹബൂബയുടെ അനിയൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. വിഷു പറയണം. മോളുടെ പേര് ഷഹദ ഫാത്തിമ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് മെഹബൂബ. മെഹബൂബയുടെ അനിയൻ്റെ മകൾക്ക് ഷഹദ ഫാത്തിമ മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ വകയായിട്ടും ആശംസകൾ പറയുന്നു. സ്നേഹത്തോടെ തന്നെ. പിന്നെ ഷഹീർ കോട്ടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബിച്ചുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വിനീത് സലാം. ജോമോനാണെങ്കിൽ ഞാനിന്ന് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇതായിരിക്കും ഷീബയുടെ ചോദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ അതെ, അത് തന്നെയായിരുന്നു എൻ്റെ ചോദ്യം. ശരി ഉത്തരമാണ് കേട്ടോ, ഞാൻ കണ്ടു മെസ്സേജ് അയച്ചത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ജോയ് ആലുക്കാസ് നൽകുന്ന ആ ഒരു സമ്മാനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട്, ഏത് സമ്മാനം? 9 ഗ്രാം ഗോൾഡാണ്, 22 ക്യാരറ്റിൻ്റെ 9 ഗ്രാം ഗോൾഡ് ജോയ് ആലുക്കാസ് നൽകുന്ന ആ ഒരു സമ്മാനം സ്വന്തമാക്കാനായിട്ട് ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യം ഏതാണ്? ഏതാണ് അതാ ചോദ്യം ഒന്നുകൂടെ വരികയാണ്. ശ്രദ്ധിച്ചോളൂ, കേൾക്കാത്തവരെ ശ്രദ്ധിക്കണേ.
1: ഹർ റാഖ ജന്ന.

0: മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ. ഓരോ നിശബ്ദതയും
1: ഇതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. ജോയ് ആലുക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള ചോദ്യം. ഇത് ഏത് സിനിമയിലേതാണ്? മമ്മൂക്ക പാടിയിട്ടുള്ള മനുഷ്യൻ എന്ന പാട്ട് ഏത് സിനിമയിലേതാണ്?
0: അയാൾ നോക്കുന്നു, അതിലൂടെ കയറി വരുന്ന കാറ്റ് വെറുപ്പിനോടൊപ്പം അയാളുടെ രഹസ്യങ്ങളും.
1: ഉത്തരം നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ചെയ്യേണ്ടത് 922 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മൂവിയുടെ പേര്, മനുഷ്യൻ എന്ന മമ്മൂക്ക പാടിയ പാട്ട് ഏത് മൂവിയിലേതാണെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഹോം 92.2 FM എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് മലയാളി ഡായാണ്. ഇനി നമുക്ക് തമിഴ് സോങ്ങിന്റെ സമയമാണ്. ഇന്ന് നമ്മുടെ സായ അഭയങ്കാരന്റെ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള രാധിമ സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: ഇപ്പോ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ, ഫ്രം അൽതവാർ 3 ടു മുഹൈസിന 1, ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൺ D93 അൽനാദ സ്ട്രീറ്റ് ഇൻ അൽഗിസൈസ് 1, ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D83 അൽഡിപാത്ത് സ്ട്രീറ്റ് ഇൻ ഫെസ്റ്റിവൽ സിറ്റി, ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ D72 അൽ അസായൽ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ 1. ഇനി എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അറിയിക്കാനായിട്ട് മറന്നു പോകേണ്ട. നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. 0585829220 ആണ് വാട്സാപ്പ് നമ്പർ. എല്ലാവരും എപ്പോഴും സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക.
1: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC. Apply.

0: Home 92.2 FM. Home is a feeling. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

എവർഗ്രീൻ പാട്ടുകളിൽ ഇന്ന് നല്ലൊരു ആൽബം സോങ് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവീൺ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവീണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. നമ്മുടെ പ്രവീൺ സോമസുന്ദരം ആലപിച്ച ഗാനം അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശ്വേത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ന് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ, നിങ്ങളുടെ സ്റ്റോറി കണ്ടു എന്നൊക്കെ പറഞ്ഞു. സ്റ്റോറി മാത്രമല്ല, നമ്മൾ ഇന്ന് ലൈവിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചുള്ള കേക്ക് കട്ടിങ്ങിലും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ശ്വേത മോഹൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറിയൊക്കെ കണ്ടു, എല്ലാം കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ കണ്ടു, കഴിഞ്ഞ ദിവസത്തെ ഓണ പ്രോഗ്രാം കിടുക്കിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല കിടിലം പ്രോഗ്രാമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗണേഷ്, വെൽക്കം ഷീബ, കയറി വാ മക്കളെ ഇത് ഹോമിടാന്ന്, ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ, കയറി വാടാ മക്കളെ, കയറി വാ ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ, നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അത് ഞാൻ പറയാത്തോണ്ടാണെന്ന് തോന്നുന്നു ഗണേഷ് ഇങ്ങോട്ടേക്ക് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും സന്തോഷം, വിഷ്ണു മെസ്സേജ്, നിറയെ കൂട്ടുകാരുടെ സന്ദേശങ്ങളുണ്ട്. ജോമോന് അടുത്ത മെസ്സേജിന് വേണ്ടിയിട്ട്, അടുത്ത ചോദ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം അടുത്ത മണിക്കൂറിലെ ഞാൻ ചോദിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചത് നമ്മുടെ ജോയ് ആലുക്കാസിന്റെ സമ്മാനം സ്വന്തമാക്കാനായിട്ടുള്ള, അതായത് 9 ഗ്രാം ഗോൾഡ് കോയിൻ, 22 ക്യാരറ്റിന്റെ 9 ഗ്രാം ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഒരുപാട് പേര് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഞാൻ ശരിയുത്തരം അയക്കുന്ന എല്ലാവരുടെ പേരും ഒന്നും പറയുന്നില്ല കേട്ടോ. ആരെയാണോ ലക്കി ഡ്രോയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അവരുടെ പേര് നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും. ഇന്ന് ഞാൻ പ്ലേ ചെയ്തത് നമ്മുടെ മമ്മൂക്ക പാടിയ മനുഷ്യൻ എന്ന പാട്ട്, അത് ഏത് സിനിമയിലേതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇനിയും ആരെങ്കിലും ഉത്തരം അയക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ജോയ് ആലുക്കാസിന്റെ സമ്മാനമായതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് 922 എന്ന് എഴുതിയിട്ട് വേണം ശരി ഉത്തരം, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ 0585829220 എന്ന നമ്പറിലേക്ക്.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM Shri Padhathiyil Kendravumayi Veendum Charchaykku Samsthana Sarkar. അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോടതി. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണ കപ്പലുകൾ തകർത്ത US. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പുതിയ നേതൃത്വം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേരള സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകാൻ സാധ്യത. പാഠ്യപദ്ധതിയിൽ ഇടപെടരുതെന്നും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ നിബന്ധനകൾ മുന്നോട്ടുവച്ച് കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം ഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല. ഉപാധികളോടെയെങ്കിലും പി എം ശ്രീ നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കേരളത്തിലെ KPCC അധ്യക്ഷൻ വൈകരുതെന്ന നിലപാട് മുഖ്യമന്ത്രി രാഹുൽഗാന്ധിയെ അറിയിച്ചതായാണ് വിവരം. തീരുമാനം വൈകില്ലെന്ന് രാഹുൽ മറുപടി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വരണമെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട മരം വിൽപ്പനയിലെ വഞ്ചനാകേസിൽ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ചോത്താനിക്കര മജിസ്ട്രേറ്റ് കോടതി നിലപാട് ഘടിപ്പിച്ചു. വിചാരണയ്ക്ക് തടസ്സമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. കേസിലെ 3 പ്രതികൾക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുന്നതിനായി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇവർ 3 പേരും കോടതിയിൽ ഹാജരായില്ല. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി. കൊച്ചി അബുദാബി IX415 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനമാണ് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കിയത്. ഓഗസ്റ്റ് 31 നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത്. 1 എഞ്ചിനിലെ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഓയിൽ മർദ്ദം അപകടകരമായ നിലയിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തതായും അധികൃതരെ ഉദ്ധരിച്ച് ANL റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭൂരിപക്ഷം കൂടിയാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്ക് അവകാശമുണ്ടെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ സഖ്യം വിജയം കൈവരിച്ചാൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കക്ഷികൾ ആവശ്യത്തിന് പക്വത കാണിക്കുമെന്ന് MA ബേബി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ചുള്ള സമസ്ത മുഖപത്രത്തിലെ പരാമർശങ്ങളെ തള്ളി പൊന്നാനി MLA KP നൌഷാദ് അലി. മുഖപ്രസംഗത്തെ സമസ്തയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പത്രം സ്വയം ചെറുതാകുന്നതിന് തുല്യമാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ അത്ഭുതമോ പുതുമയോ ഇല്ലെന്നും ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും KP നൌഷാദ് അലി. ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് ഡൽഹിയിൽ പോകാതിരുന്നതെന്ന് രമ്യ ഹരിദാസ് MLA. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും തന്നെ വെറുതെ വിട്ടുകൂടിയെന്നും സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നും രമ്യ ഹരിദാസ്. അതേസമയം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രമ്യ ഹരിദാസ് പ്രതികരിച്ചില്ല. ചിറ്റൂർ മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ KE അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 96 മുതൽ 2016 വരെ ഏറെക്കാലം ചിറ്റൂർ MLA ആയിരുന്നു. നിലവിലെ ചിറ്റൂർ MLA സുമേഷ് അച്യുതന്റെ പിതാവാണ്. 8 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തമിഴ്നാട്ടിലടക്കമെത്തി പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ നാട്ടുകാരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി തമ്മിൽ തർക്കമുണ്ടായതായും പിന്നീട് തളിക്കുളം പത്താങ്കൽ എന്ന സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇവിടെ നിന്ന് അതിവേഗത്തിൽ വരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെക്കെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി വിജയ്. മുൻ സർക്കാരിന്റെ കാലത്ത് കരാറുകാരിൽ നിന്ന് പാർട്ടി ഫണ്ടെന്ന പേരിൽ ലോൺ ഇ എം ഐ അടയ്ക്കുന്നതുപോലെയാണ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ആരോപണങ്ങൾക്ക് തെളിവാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് വിജയ് മറുപടി നൽകിയത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ വാക്കുകൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. തനിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണം സ്ത്രീകളാണെന്നും അവർക്കെതിരായ ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കില്ലെന്നും നിയമസഭയിൽ വിജയ് വ്യക്തമാക്കി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റായി കെ ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വൈ എ റഹീമും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയെയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശിനെയും തോൽപ്പിച്ചാണ് മതേതര ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. വൈസ് പ്രസിഡന്റായി പ്രദീപ് നെന്മാറയും ട്രഷററായി ജിബി ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് അൻസാർ താജ് ജോയിന്റ് ജനറൽ സെക്രട്ടറി, അനിലാൽ ജോയിന്റ് ട്രഷറർ, തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്റർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:06.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 45%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You are listening.
2: Humidity 45%.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain.

കാട്ടുരാസ പാട്ട്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? എന്തോ അറിഞ്ഞൂടാന്ന, അവിടെ ആരായിരുന്ന അറിഞ്ഞൂടാന്ന് പറഞ്ഞത്? കുറച്ച് പേര് തപ്പാണ്. അയ്യോ, കാട്ടുരാസ പാട്ട് ഏതിലുള്ളതാണ്? മതി മതി മതി, ഇത് ഈ ചോദ്യത്തിന് ഉത്തരം അയച്ചാൽ ഞാൻ സമ്മാനമൊന്നും തരില്ല കേട്ടോ. ഞാൻ വെറുതെ ചോദിച്ചതാണ്. കാട്ടുരാസ പാട്ട് വിലായത് ബുത്ത എന്ന ചിത്രത്തിലേതാണ്. ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാ, ഒരുപാട് പേര് മറന്നുപോയി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരം ആരും ഇങ്ങോട്ട് അയക്കണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഇപ്പം ഈ മണിക്കൂറിൽ എല്ലാവരും ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നത്. അതിൽ ജോയ് ആലുക്കാസിൻ്റെ സമ്മാനം സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യം ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചായിരുന്നു. ജോയ് ആലുക്കാസ് നമുക്ക് നൽകുന്നത് 9 ഗ്രാം ഗോൾഡ് കോയിനാണ്.

32 കാരറ്റിന്റെ. അപ്പോൾ ഈ മണിക്കൂറിൽ ഞാൻ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കേരള ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. എവിടെ കേരളത്തിലെ ചോദ്യം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുവെന്ന്. ഇതിപ്പം മലയാളിയുടെ ആയല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ആർക്കും ഉത്തരം അറിഞ്ഞുകൂടാത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ടണ്ടടാങ്, അതേത് ക്വസ്റ്റ്യൻ? ആർക്കും ഉത്തരം അറിഞ്ഞുകൂടാത്ത ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലേ ഇല്ല. എല്ലാവർക്കും ഉത്തരം അറിയാമെന്നുള്ള വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്ന ഒരു ചോദ്യം. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഇതെല്ലാവർക്കും അറിയാം ഉത്തരം. നിങ്ങളിങ്ങോട്ട് അയച്ചാൽ മതി. ആദ്യം ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്, അതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ആശംസകൾ അറിയിക്കാനും വിശേഷങ്ങൾ പറയാനും ഒക്കെ മെസ്സേജ് അയക്കാം. എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു Home 92.2 FM il Malayalida. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் a feeling.
1: 1. பிஸ்டல் நம்பர் 1634-7279.
0: உத்வேகஜனகமாய ஒரு குற்றாநேஷனம். കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Home 92.2 FM First Anniversary Birthday Bash.
5: Joya Lucas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You're tuned into Home 92.2 FM. Home is a feeling. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്നേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

മമ്മൂക്കായുടെ മായാവി മൂവിയിലെ പാട്ട് മമ്മൂക്കായ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കണം ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് അജിത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിത്തിന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മൾ കേട്ടത്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ എല്ലാ പാട്ടുകളും സ്പെഷ്യലായിട്ട് നമ്മുടെ മമ്മൂക്കായ്ക്ക് വേണ്ടി കൂടെ തന്നെയാണ് ഉള്ളത്. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഞാൻ എന്നെ കുറച്ചു നേരം കണ്ടില്ലല്ലേ, ഒരു രണ്ട് മൂന്ന് പാട്ട് നിങ്ങൾ അടുത്തടുത്ത് കേട്ടില്ലേ. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ത്രോട്ട് പെയിൻ. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് സംസാരിച്ച് ഇനിയിപ്പം ത്രോട്ട് പെയിൻ കൂട്ടി നാളെ അത് വഷളാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അല്ല എൻ്റെ ചോദ്യത്തിൻ്റെ നിങ്ങളുടെ ഉത്തരവെല്ലാം എനിക്കിവിടെ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. നമ്മുടെ ഹോം FM-ൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ധാരാളം സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. 9 g 22 carat ഗോൾഡ് കോയിൻ ജോയ് അലുക്കാസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മണിക്കൂറിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ മനുഷ്യൻ എന്ന് തുടങ്ങുന്ന പാട്ട് അത് ഏത് സിനിമയിലേതാണെന്നാണ് ചോദിച്ചത്. ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചു. പാട്രിയോട്ടാണ് ശരി ഉത്തരം, എല്ലാവരും അറിയുന്ന പോലെ തന്നെ. അപ്പോൾ പാട്രിയോട്ട് എന്ന് ശരി ഉത്തരം അയച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് ജോമോനാണ്. പിന്നെ ഒരു ചോദ്യം, അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യം. അത് നമ്മൾ സാധാരണ നമ്മുടെ കേരളം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാറ്. ഇന്ന് ഞാൻ ചോദിച്ചു നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന്. എല്ലാവരും ശരി ഉത്തരം തന്നെയാണ് അയച്ചത്. ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വന്നത്, ശരി ഉത്തരം അയച്ചിട്ട് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് റിയാസാണ്. കുറേ എല്ലാ ദിവസവും നമ്മളിതുപോലെ എല്ലാ മണിക്കൂറിലും ഓരോരുത്തരും പ്രോഗ്രാമിൽ നിന്ന് ലക്കി ഡ്രോയിലേക്ക് ഓരോരോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. വിന്നറാവാൻ സാധ്യത ഉള്ളവർ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഓരോ ദിവസത്തെയും തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ ലക്കി ഡ്രോയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അൽ മറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പാട്ടുകൾ നോക്കുമ്പോൾ ഒരു സുഹൃത്ത് വിൻസെൻ്റ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു പഴയ പാട്ട് തരുമോ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിൻസെൻ്റ് ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരുപാട് പഴയ പാട്ടാണ്, എല്ലാവർക്കും അറിയുന്ന പാട്ട് തന്നെയാണ്. അപ്പോഴും പറഞ്ഞില്ലേ ആ പാട്ട് പോരണ്ടാ പോരണ്ടാന്ന്. അപ്പം ഞാൻ ആ പഴയ വേർഷൻ അല്ല പ്ലേ ചെയ്യുന്നത്, പുതിയ വേർഷനാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോഴേ പറഞ്ഞല്ലേ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കണമല്ലോ ഷീവ. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. അപ്പോൾ പഴയ പാട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ആ പാട്ട് നമ്മൾ പുതിയ വേർഷനിലൂടെയും കേൾക്കുന്നുണ്ട്. ഈ അപ്പോഴേ പറഞ്ഞില്ലേ എന്നുള്ള പാട്ട് ശരിക്കും അത് ഏത് പഴയ സിനിമയിലെ പാട്ടാണെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്ന് രാഘവൻ മാസ്റ്ററുടെ സംഗീതത്തിലുള്ള പാട്ടാണ്. അതിപ്പോൾ പഴയ സിനിമയാണത്, ഏത് സിനിമയാണ്? ഇപ്പോൾ പാട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അപ്പോൾ ആ സിനിമയുടെ പേരാണ് എനിക്ക് നിങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കേണ്ടത്. അപ്പോൾ മെസ്സേജ് അയക്കുമ്പം ആദ്യം അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ശരി ഉത്തരം അയക്കാനായിട്ട്. ഹോം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് 0585829220 എന്ന നമ്പറിലേക്ക് ശരി ഉത്തരവും നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയയ്ക്കുക. ഒരാളെ ഞാൻ ഇതിൽ നിന്നും ലക്കി ഡ്രോയിലേക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ പാട്ട് കേൾക്കാം നമുക്ക്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: You are listening to Home 92.2 FM. Home is a feeling.
9: Malayalita!
10: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

പാട്ടൊക്കെ എത്ര കേട്ടാലും മതിയാവില്ല, ഇങ്ങനെ നമ്മൾ മിണ്ടാതെ അത് മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടിരിക്കും. ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമ്പോൾ പിന്നെ പറയുകയേ വേണ്ടല്ലോ, ചുറ്റിലുള്ള ഒന്നും കാണൂല, കേൾക്കൂല, ഒന്നും ചെയ്യൂല. എൻ്റെ ഹെഡ്ഫോണിൻ്റെ വോളിയം ആണെങ്കിൽ വളരെ വളരെ കൂടുതൽ വേണം. എന്താണ് ഓ ചെവിയടിച്ച് പോവുക, അറിഞ്ഞൂടാ. പക്ഷെ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട് പാട്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഹെഡ്ഫോണിൻ്റെ വോളിയം അറിയാതെ അങ്ങ് കൂട്ടിപ്പോവും. അതാണ് അപ്പോൾ ഇന്നിപ്പോൾ മലയാളി ഡായുടെ സമയം ഇങ്ങനെ കഴിയാറായി. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അൽ മറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 മന്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്ന്, ഈ പാട്ട് ഇങ്ങനെയല്ല പാടണ്ട പാടണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം, ഞാനിതിൻ്റെ ഒരു പുതിയ വേർഷൻ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കാറുണ്ട്, ഇന്ന് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഴയ ഒരു സിനിമയിൽ വന്ന പാട്ടാണ്. അപ്പോൾ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ സിനിമയുടെ പേരറിയാം. അപ്പോൾ ഏതാണ് ആ സിനിമ എന്നാണ് ചോദിച്ചത്. ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് കടമ്പ എന്നാണ്, കടമ്പയിലെ പാട്ടാണത്. അപ്പോൾ ഒത്തിരി പേര് ശരി ഉത്തരം അയച്ചു. അതിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് റഹിമാണ്, റഹിം ഈസയാണ്. നമുക്ക് നോക്കാം ഓരോ ദിവസവും ഇങ്ങനെ എൻ്റെ മലയാളിയുടെ ഷോയുടെ സമയത്താണെങ്കിലും 3 പേര്, അതുപോലെ തന്നെ ആസിഫിൻ്റെ ബാക്ക് ടു ഹോമിൻ്റെ സമയത്താണെങ്കിലും 3 പേരെ നമ്മൾ ലക്കി ഡ്രോയിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിത്യയുടെ പ്രോഗ്രാമിലാണെങ്കിലും അതെ, രാവിലെ അക്ഷയുടെ പ്രോഗ്രാമിലാണെങ്കിലും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ഷോയിലും 3 മണിക്കൂറിൽ 3 പേര് വീതം നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്നാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പറയുന്നത് ായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച്, ഹോം എഫ് എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ചുള്ള സമ്മാനങ്ങളാണ്. 9 grams 22 carat ഗോൾഡ് കോയിൻ ആണ് ഒരാൾക്ക് കിട്ടുന്ന സമ്മാനം ജോയ ലൂക്കാസിൽ നിന്നും. അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, പിന്നെ അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്ക് iPhone 17 ഒക്കെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളെ കേൾക്കുക. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ സമ്മാനങ്ങൾ കിട്ടാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്ന് എത്തും എന്നുള്ളതാണ്. അപ്പം മമ്മൂക്കയുടെ ഒരു നല്ല കിടിലം പാട്ടുകൂടെ പ്ലേ ചെയ്യണേന്ന് ഞാൻ വിചാരിച്ചു. കുറേ നാളായി പോത്തൻ വാവയിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ട്, വാവേ മകനേ, ആ പാട്ട് നല്ലൊരു ഓളമാണ്. നമ്മുടെ ഉഷാ ഉദ്പ് പാടിയിട്ടുള്ള പാട്ട്. അപ്പം ആ പാട്ട് കൂടെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക. ഹോം 92.2 FM. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത് ഷീബയാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM Shri Padhathiyil Kendravumayi Veendum Charchaykku Samsthana Sarkar. അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോടതി. പശ്ചിമേഷ്യ അശാന്തം. ഇറാന്റെ എണ്ണ കപ്പലുകൾ തകർത്ത US. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പുതിയ നേതൃത്വം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേരള സർക്കാർ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകാൻ സാധ്യത. പാഠ്യപദ്ധതിയിൽ ഇടപെടരുതെന്നും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ നിബന്ധനകൾ മുന്നോട്ടുവച്ച് കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം ഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല. ഉപാധികളോടെയെങ്കിലും PM ശ്രീ നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കേരളത്തിലെ KPCC അധ്യക്ഷൻ വൈകരുതെന്ന നിലപാട് മുഖ്യമന്ത്രി രാഹുൽഗാന്ധി അറിയിച്ചതായാണ് വിവരം. തീരുമാനം വൈകില്ലെന്ന് രാഹുൽ മറുപടി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വരണമെന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്. മുട്ടിൽ മരമുറയുമായി ബന്ധപ്പെട്ട മരം വിൽപ്പനയിലെ വഞ്ചനാക്കേസിൽ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ചോത്താനിക്കര മജിസ്ട്രേറ്റ് കോടതി നിലപാട് ഘടിപ്പിച്ചു. വിചാരണയ്ക്ക് തടസ്സമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. കേസിലെ 3 പ്രതികൾക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുന്നതിനായി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇവർ 3 പേരും കോടതിയിൽ ഹാജരായില്ല. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി. കൊച്ചി അബുദാബി IX-415 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനമാണ് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കിയത്. August 31 നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത്. 1st engine ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഓയിൽ മർദ്ദം അപകടകരമായ നിലയിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തതായും അധികൃതരെ ഉദ്ധരിച്ച് ANL റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭൂരിപക്ഷം കൂടിയാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്ക് അവകാശമുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ സഖ്യം വിജയം കൈവരിച്ചാൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കക്ഷികൾ ആവശ്യത്തിന് പക്വത കാണിക്കുമെന്ന് MA ബേബി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിച്ചുള്ള സമസ്ത മുഖപത്രത്തിലെ പരാമർശങ്ങളെ തള്ളി പൊന്നാനി MLA KP നൌഷാദ് അലി. മുഖപ്രസംഗത്തെ സമസ്തയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പത്രം സ്വയം ചെറുതാകുന്നതിന് തുല്യമാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ അത്ഭുതമോ പുതുമയോ ഇല്ലെന്നും ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും KP നൌഷാദ് അലി. ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് ഡൽഹിയിൽ പോകാതിരുന്നതെന്ന് രമ്യ ഹരിദാസ് MLA. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും തന്നെ വെറുതെ വിട്ടുകൂടിയെന്നും സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നും രമ്യ ഹരിദാസ്. അതേസമയം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രമ്യ ഹരിദാസ് പ്രതികരിച്ചില്ല. ചിറ്റൂർ മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 96 മുതൽ 2016 വരെ ഏറെക്കാലം ചിറ്റൂർ MLA ആയിരുന്നു. നിലവിലെ ചിറ്റൂർ MLA സുമേഷ് അച്യുതന്റെ പിതാവാണ്. 8 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തമിഴ്നാട്ടിലടക്കമെത്തി പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ നാട്ടുകാരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി തമ്മിൽ തർക്കമുണ്ടായതായും പിന്നീട് തളിക്കുളം പത്താങ്കൽ എന്ന സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇവിടെ നിന്ന് അതിവേഗത്തിൽ വരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെക്കെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി വിജയ്. മുൻ സർക്കാരിന്റെ കാലത്ത് കരാറുകാരിൽ നിന്ന് പാർട്ടി ഫണ്ടെന്ന പേരിൽ ലോൺ ഇ എം ഐ അടയ്ക്കുന്നതുപോലെയാണ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ആരോപണങ്ങൾക്ക് തെളിവാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് വിജയ് മറുപടി നൽകിയത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ വാക്കുകൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. തനിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണം സ്ത്രീകളാണെന്നും അവർക്കെതിരായ ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കില്ലെന്നും നിയമസഭയിൽ വിജയ് വ്യക്തമാക്കി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റായി കെ ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വൈ എ റഹീമും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയെയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശിനെയും തോൽപ്പിച്ചാണ് മതേതര ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. വൈസ് പ്രസിഡന്റായി പ്രദീപ് നെന്മാറയും ട്രഷററായി ജിബി ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് അൻസാർ താജ് ജോയിന്റ് ജനറൽ സെക്രട്ടറി, അനിലാൽ ജോയിന്റ് ട്രഷറർ, തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്റർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Home FM Birthday Bash with 9 grams of 22 carat gold. Brought to you by Joya Lucas, world's favorite jeweler.
2: ഹോം 92.2 FM. അതെ, നമ്മുടെ എഫ്എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 കാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയിയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ഒന്നും വേണ്ടല്ലോ. കണ്ണൂർ ജില്ലക്കാരനാണോ? അതെ, അതാണ് ഓപ്ഷൻ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: നമ്മുടെ ഹോം FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്തൊന്നും നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം FM-ന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
3: Joya Lucas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: You're tuned into Home 92.2 FM. Home is the feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി വീണ്ടും ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ. അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോടതി. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണ കപ്പലുകൾ തകർത്ത US. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പുതിയ നേതൃത്വം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേരള സർക്കാർ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകാൻ സാധ്യത. പാഠ്യപദ്ധതിയിൽ ഇടപെടരുതെന്നും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ നിബന്ധനകൾ മുന്നോട്ടുവച്ച് കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം ഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല. ഉപാധികളോടെയെങ്കിലും PM ശ്രീ നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കേരളത്തിലെ KPCC അധ്യക്ഷൻ വൈകരുതെന്ന നിലപാട് മുഖ്യമന്ത്രി രാഹുൽഗാന്ധിയെ അറിയിച്ചതായാണ് വിവരം. തീരുമാനം വൈകില്ലെന്ന് രാഹുൽ മറുപടി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വരണമെന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട മരം വിൽപ്പനയിലെ വഞ്ചനാകേസിൽ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ചോത്താനിക്കര മാജിസ്ട്രേറ്റ് കോടതി നിലപാട് ഘടിപ്പിച്ചു. വിചാരണയ്ക്ക് തടസ്സമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിനായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. കേസിലെ 3 പ്രതികൾക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുന്നതിനായി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇവർ 3 പേരും കോടതിയിൽ ഹാജരായില്ല. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി. കൊച്ചി അബുദാബി IX415 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനമാണ് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കിയത്. ഓഗസ്റ്റ് 31 നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത്. 1 എഞ്ചിനിലെ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഓയിൽ മർദ്ദം അപകടകരമായ നിലയിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തതായും അധികൃതരെ ഉദ്ധരിച്ച് ANL റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭൂരിപക്ഷം കൂടിയാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്ക് അവകാശമുണ്ടെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ സഖ്യം വിജയം കൈവരിച്ചാൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കക്ഷികൾ ആവശ്യത്തിന് പക്വത കാണിക്കുമെന്ന് MA ബേബി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിച്ചുള്ള സമസ്ത മുഖപത്രത്തിലെ പരാമർശങ്ങളെ തള്ളി പൊന്നാനി MLA KP നൌഷാദ് അലി. മുഖപ്രസംഗത്തെ സമസ്തയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പത്രം സ്വയം ചെറുതാകുന്നതിന് തുല്യമാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ അത്ഭുതമോ പുതുമയോ ഇല്ലെന്നും ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും KP നൌഷാദ് അലി. ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് ഡൽഹിയിൽ പോകാതിരുന്നതെന്ന് രമ്യ ഹരിദാസ് MLA. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും തന്നെ വെറുതെ വിട്ടുകൂടിയെന്നും സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നും രമ്യ ഹരിദാസ്. അതേസമയം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രമ്യ ഹരിദാസ് പ്രതികരിച്ചില്ല. ചിറ്റൂർ മുൻ MLA കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 96 മുതൽ 2016 വരെ ഏറെക്കാലം ചിറ്റൂർ MLA ആയിരുന്നു. നിലവിലെ ചിറ്റൂർ MLA സുമേഷ് അച്യുതന്റെ പിതാവാണ്. 8 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തമിഴ്നാട്ടിലടക്കമെത്തി പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ നാട്ടുകാരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി തമ്മിൽ തർക്കമുണ്ടായതായും പിന്നീട് തളിക്കുളം പത്താങ്കൽ എന്ന സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇവിടെ നിന്ന് അതിവേഗത്തിൽ വരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെക്കെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി വിജയ്. മുൻ സർക്കാരിന്റെ കാലത്ത് കരാറുകാരിൽ നിന്ന് പാർട്ടി ഫണ്ടെന്ന പേരിൽ ലോൺ ഇ എം ഐ അടയ്ക്കുന്നതുപോലെയാണ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ആരോപണങ്ങൾക്ക് തെളിവാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് വിജയ് മറുപടി നൽകിയത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ വാക്കുകൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. തനിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണം സ്ത്രീകളാണെന്നും അവർക്കെതിരായ ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കില്ലെന്നും നിയമസഭയിൽ വിജയ് വ്യക്തമാക്കി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റായി കെ ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വൈ എ റഹീമും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയെയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശിനെയും തോൽപ്പിച്ചാണ് മതേതര ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. വൈസ് പ്രസിഡന്റായി പ്രദീപ് നെന്മാറയും ട്രഷററായി ജിബി ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് അൻസാർ താജ് ജോയിന്റ് ജനറൽ സെക്രട്ടറി, അനിലാൽ ജോയിന്റ് ട്രഷറർ, തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്റർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
1: വെദർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് യു ബൈ ആൾഡ്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: അസ്സലാമുഅലൈക്കും, ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ. തിങ്കളാഴ്ച ദിവസമാണ്. സെപ്റ്റംബറിലെ ഒരു ആഴ്ച ഐശ്വര്യമായിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിന്റെ സ്വന്തം എം, മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുടെ, മമ്മൂക്കയുടെ ബർത്ത്ഡേ കൂടിയാണ്. ഓണത്തിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വാരാന്ത്യം കൂടിയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയുമുള്ള ആഴ്ചകളിൽ ഒരുപാട് സെലിബ്രേഷൻസും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ യുഎയിൽ എമ്പാടും മലയാളികൾക്കിടയിൽ നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ സംഭവബഹുലമായ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ചൂടിന്റെ കാര്യമാണെങ്കിൽ ഒട്ടും കുറവ് നമുക്കിപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നില്ല. സുഹൈൽ വന്നു. സുഹൈൽ വന്നു കഴിഞ്ഞാൽ ചൂടിങ്ങനെ ക്രമേണ കുറയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റം ചൂടിൽ നിന്നും തണുപ്പിലേക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും സെപ്റ്റംബറിന്റെ ഒരു പകുതിക്കൊക്കെ ശേഷം, സെപ്റ്റംബറിന്റെ ഒരു അവസാന പാദത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് യെസ് കണ്ടാൽ തിരിച്ചറിയുന്ന വിധമുള്ള മാറ്റങ്ങൾ കാലാവസ്ഥയിൽ സംഭവിക്കട്ടെ എന്ന് നമുക്കിങ്ങനെ പ്രത്യാശിക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിശേഷങ്ങൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോം എഫ്എമ്മിൻ്റെ ആ ഒരു യാത്ര, അതിൻ്റെ ഒരു വർഷം പൂർത്തിയാക്കിയതിൻ്റേതായിട്ടുള്ള സന്തോഷത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വീക്കെൻഡിൽ, പ്രത്യേകിച്ചും ശനിയാഴ്ച അല്ലല്ലോ, ഇന്നലെ ഞായറാഴ്ച ദിവസം നമുക്കൊരു ഭയങ്കര വലിയ ഇവൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂരുമായിട്ട് ചേർന്നുകൊണ്ടുള്ള തൃശ്ശൂരുകാരുടെ സ്വന്തം ഓണാഘോഷം അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചിട്ട്, അപ്പോൾ ആ ഒരു വേദിയിൽ വെച്ചിട്ട് കുറേയധികം ആളുകളെ, നമ്മുടെ ലിസണേഴ്സിനെ കാണാൻ വേണ്ടി പറ്റി. നമ്മുടെ വിന്നേഴ്സായിട്ട് അവിടെ എത്തിച്ചേർന്ന ആളുകളുണ്ടായിരുന്നു. കുറേ കലാപരിപാടികളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള, നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസ കാലയളവ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗംഭീര പ്രൊമോഷൻസും സമ്മാനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അതായത് 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് ഗോൾഡ് സ്വന്തമാക്കാം. നാട്ടിലേക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റ് സ്വന്തമാക്കാം. ആൻഡ് അൽമറായ കാസിന്റെ ഒരു റെന്റേ കാർ, ഒരു മാസത്തേക്ക് ഇഷ്ടം പോലെ ഓടിച്ച് നടക്കാനുള്ള അവസരം. അതോടൊപ്പം കുറേയധികം മൂവി ടിക്കറ്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമ്മാനങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. എല്ലാം തന്നെ തരാം. സമയാസമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ തന്നുകൊണ്ടേയിരിക്കാം കേട്ടോ. കുറേയധികം ബ്യൂട്ടിഫുൾ ട്രാക്സ് ഇതാ കമ്മിങ് അപ്പ് ഫോർ യു ഗൈസ്. അപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ആഴ്ച റിലീസാവുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് തരാം. അത് ഏതാണ് സിനിമ എന്നുള്ള കാര്യമൊക്കെ വഴിയേ പറയാൻ പോരെ, വഴിയേ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത്. ട്രെൻഡിങ് സോങ് ഓഫ് ദി ആർ
1: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
2: പുതിയ സീ ടച്ച് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.

0: Breakfast Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: You are listening to Home 92.2 FM. Home is a feeling.

കിടിലൻ സിനിമകളുടെ ഒരു വലിയ ലൈനപ്പ് തന്നെയായിരുന്നു ഈ ഒരു ഓണക്കാലത്ത് മലയാള പ്രേക്ഷകരിലേക്ക്. ഓണക്കാലത്തേക്ക് മാത്രമല്ല, എറൗണ്ട് ഒരു ജൂലൈ മാസം മുതൽ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ള മലയാള സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ടോപ്പ് നോച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ വിസ്മയ മോഹൻലാലിന്റെ തുടക്കമാകട്ടെ, അതിനുശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഓണക്കാലം തൂക്കിയ ചിത്രങ്ങൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആവട്ടെ, ഖലീഫ ആവട്ടെ, ആൻഡ് ലാസ്റ്റ് വീക്കിലെത്തിയ ആം ഗെയിം ഉൾപ്പെടെ. കേട്ടോ, ആം ഗെയിം ലാസ്റ്റ് വീക്കെൻഡ് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാണാൻ പോവാണെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ആ ഒരു സിനിമ. കാരണം മലയാളത്തിൽ ഇന്നേ വരെയും വന്നിട്ടില്ലാത്ത, മലയാളത്തിലെന്നല്ല മറ്റു ഭാഷകളിലും നമ്മളധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം കോൺസെപ്റ്റ്, ഭയങ്കര പുതുമയുള്ള ഒരു കോൺസെപ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഓഡിയൻസിന് ഇവർ ട്വീക്ക് ചെയ്ത വിധമാണ്. കേട്ടോ, നമ്മൾ ആ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ടു ബി വെരി ജെനുവിൻ, എനിക്ക് ഒട്ടും വർക്കാവാതെ പോയ ഒരു ട്രെയിലറായിരുന്നു ഐ ആം ഗെയിമിൻ്റെ. ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ആ ഒരു സിനിമയ്ക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വളരെ കുറവായിരുന്നു. അതിന്റെ കാരണം വേറൊന്നുമല്ല, എനിക്ക് കാസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് സബ്ജക്ട്സിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആ ട്രെയിലർ അധികം വർക്കാവാതിരുന്നത്. പക്ഷേ തിയേറ്ററിൽ പോയി പടം കാണാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിലറിൽ നമ്മൾ കണ്ടതേ അല്ല പടം. അത് ആക്ച്വലി അത് ശരിക്കും നമ്മളെ ഒരു റീറൂട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ യഥാർത്ഥ കോൺസെപ്റ്റിലേക്ക് സിനിമ കടക്കുന്ന ഏതാണ്ട് സിനിമ തുടങ്ങി ഒരു 10-15-20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഒരു ട്രാക്കിലേക്ക് നമ്മളങ്ങോട്ട് പോവാണ്. അതൊരു വേറെ ലെവൽ ട്രാക്ക് തന്നെയാണ് കേട്ടോ. മാത്രമല്ല അതും ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയണം, ഫസ്റ്റ് ഹാഫിലുള്ള ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസ് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈസി അല്ല. ആ ഒരു കഥാപാത്രം അത് ചെയ്ത് ഫലിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഗംഭീരമായിട്ട് ദുൽഖർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രമാത്രം ഗംഭീരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയും സിനിമകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ഐ ആം ഗെയിം ടിക്കറ്റ് എടുത്ത് കാണണം കേട്ടോ. അതൊന്നും കാത്തിരിക്കേണ്ട, പെട്ടെന്ന് പെട്ടെന്ന് പോയി കണ്ടോളൂ. എന്തായാലും ഹൗസ്ഫുൾ ആയിട്ട് ഷോസിങ്ങിന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റിലീസുകൾ നോക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ മലയാളികൾ ഒന്നടങ്കം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ദാറ്റ്സ് നൺ അതർ ദാൻ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ. നമ്മുടെ ഇവിടെ നമ്മുടെ സൗണ്ട് ഡിസൈനർ, പ്രത്യേകിച്ചും ഈ അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർ ആക്ച്വലി തമിഴാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഈ സിനിമയുടെ പേര് പറയാൻ വേണ്ടി കിടന്നുപെടുന്ന പെടാപ്പാടുകളും കഷ്ടപ്പാടും കണ്ടിട്ട് എനിക്കന്നെ സഹതാപം തോന്നി. അപ്പോഴാണ് നമ്മൾ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ നമുക്ക് സ്വായത്തമായിരിക്കുന്ന ഈ ഒരു ഭാഷയുടെ വാല്യൂ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നത്. അങ്ങനെ നിസ്സാരമായിട്ടൊന്നും പറയാൻ പറ്റില്ല സാർ, പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ പോലീസുകാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ടേമുകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് റിലേറ്റഡ് സിനിമയായിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. മാത്രമല്ല ഈ സിനിമയുടെ ടൈറ്റിൽ മുതൽ, പോസ്റ്റർ മുതൽ, ട്രെയിലർ മുതൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. മാത്യു തോമസ് ഉണ്ട്, ആൻഡ് പാർവതി തിരുവോത്ത് ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിമായ പ്രസാദ്, വിനയ് ഫോർട്ട്, വിജയരാഘവൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ അണിനിരക്കുന്ന ഭയങ്കര സസ്പെൻസുകളൊക്കെയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. ആ സിനിമയിൽ ആക്ച്വലി അതിൻ്റെ ഒരു പ്രൊമോ സോങ് പോലെ ഒന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേടം പാടിയിട്ടുണ്ടായിരുന്ന പുരട്ചി എന്ന് പറയുന്ന ഒരു ട്രാക്ക് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗ്ലിംസ്, അതിൻ്റെ ഒരു പ്രൊമോ വേർഷൻ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം.

0: എക്കോയും കളങ്കാവലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന മുജീബ് മജീദാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും ഈ സിനിമയുടെ മ്യൂസിക്കിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഓരോ ബീറ്റ്സിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം മുജീബ് മജീദ് എന്ന് പറഞ്ഞ മ്യൂസീഷ്യന്റെ അത്ഭുതങ്ങൾ ശരിക്കും മലയാള സിനിമ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിമേ എന്തായാലും ഈ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് തരാൻ വേണ്ടി ഈ ആഴ്ച നമ്മൾ പിടിക്കാൻ പോകുന്ന കോൺടസ്റ്റ് പാറ്റേൺ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ പോലീസ് സിനിമകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. സിൻസ് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ ഒരു പോലീസ് സിനിമ ആയതുകൊണ്ട് തന്നെ അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കോണ്ടസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു ഒരു പോലീസിലെ ഒരു ഒരു പ്രത്യേക സേന നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ ചോദ്യം എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ആ സിനിമയിൽ നിന്നുള്ള ഒരു ചെറിയ മൂവി ബൈറ്റ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഈ സിനിമ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡിലാണ് ആക്ച്വലി ഈ ഒരു പോർഷൻസ് വരുന്നത്.
1: പോലീസുകാരെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും പറഞ്ഞപ്പോൾ അതൊരിക്കലും ആവർത്തനമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു.
0: സണ്ണിമേന്റെ വോയിസ്.
1: ക്രൈമിന്റെ ജാതകം എഴുതുന്നവർ, അവർ വരും, കൂട്ടിയും കിഴിച്ചും പ്രതികളെ പിടിക്കും. കരഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവർ മാഞ്ഞു പോകും. അവരാണ്
0: അപ്പൊ ഈ ഒരു ബി ജി എം കേൾക്കുന്ന സമയത്ത് ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് ഈ സിനിമ എന്നുള്ളത്, അല്ലെ? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വിത്തൗട്ട് എനി ഡൗട്ട് പറയാൻ പറ്റും 2023 പുറത്തു വന്ന മമ്മൂക്ക നായകനായി എത്തിയ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കൂടിയാണല്ലോ മമ്മൂക്കന്റെ. അപ്പോൾ അദ്ദേഹം നായകനായി എത്തിയ ഒരു പോലീസ് സംഘം ഒരു കേസ് അന്വേഷിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന കഥ പറഞ്ഞൊരു സിനിമയാണ്. പക്ഷേ ആ ബി ജി എം, ആ ലാസ്റ്റ് കേട്ട ആ ബി ജി എം ആക്ച്വലി ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ട്രെൻഡ് സെറ്ററായിരുന്നു. ആ ബി ജി എം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഈ സിനിമ എന്നുള്ളത്. ഉത്തരം മനസ്സിലായെങ്കിൽ, ഈ പോലീസ് സിനിമ ഏതാണെന്ന് ഉത്തരം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT ഹോം തിയേറ്ററിന്റെ HT ആണ്. HT എന്ന് പറയുമ്പോൾ HG ഒന്നും അയക്കല്ലേ, ഞാൻ പറയുമ്പോൾ അത് ജി ആയിട്ട് നിങ്ങൾ കേൾക്കുന്നതാ. HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. ഏതാണ് ഈ സിനിമ എന്നുള്ളതാണ് ചോദ്യം. 2023 റിലീസായ പടം, മമ്മൂക്കാണ് നായകൻ, റോബി വർഗീസ് ആയിരുന്നു സംവിധായകൻ. എല്ലാവർക്കും അറിയാം, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പോലീസ് സിനിമ തന്നെയാണിത്. ഉത്തരം പറഞ്ഞാൽ സ്വന്തമാക്കാം ഈ ആഴ്ച ഈ വീക്കെൻഡിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ കാണാനുള്ള കംപ്ലൈന്റ് വോയിസ്.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: ആളെ.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: All right, let's have a look onto the roads. ഈ സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം കഞ്ചഷൻസ് ആൻഡ് കുറേയധികം ആക്സിഡൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിലാണ് യൂഷ്വലി നമ്മൾ ഒരു വീക്ക്ലി ഡേറ്റാബേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്യാറുള്ള സമയം വൈകുന്നേരങ്ങളിൽ ഈ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മാക്സിമം കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ജബലാലി സൈഡിൽ നിന്നൊക്കെ തന്നെ വരികയാണെങ്കിൽ ആദ്യമേ തന്നെ പറയാനുള്ളത് ഒരു മേജർ ആക്സിഡൻറ് അപ്ഡേറ്റ് ആണ്. തുലീപ് സ്ട്രീറ്റിൽ നിന്നും ഐ തിങ്ക് വെൽ കണക്ടിംഗ് ടു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലേക്കൊക്കെ പോകുന്നവർക്ക് കുറേയധികം കഞ്ചഷൻസ് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ആക്സിഡൻറ്റ്, ഒരു മേജർ ആക്സിഡൻറ്റ് അവിടെ സംഭവിച്ചിട്ട് ഓൾമോസ്റ്റ് ആ ഒരു പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തേക്ക് റോഡ്സ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് പ്രത്യേകിച്ചും നല്ല രീതിയിൽ പാക്ഡ് ആണ് കേട്ടോ. അവിടെ നിന്നും അൽഖൽ റോഡിലേക്കൊക്കെ വരികയാണെങ്കിൽ അൽഖൽ റോഡിൻ്റെ ഒരു പോർഷൻ, എസ്പെഷ്യലി ആ ഒരു ജെ വി സി ഡിസ്ട്രിക്ട് 10 ഒക്കെ വരുന്ന ഭാഗത്തായിട്ടുള്ള ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അവിടെ സീറോ മൂവ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് ട്രാഫിക് മാപ്പിൽ. ആൻഡ് ആ ഒരു ഏരിയ എടുത്ത് ഡ്രൈവ് ചെയ്യുന്ന വരുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ദുബായ് എസ്റ്റേറ്റിൻ്റെ ഹിൽസ് എസ്റ്റേറ്റിൻ്റെ ഭാഗത്തായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡൻറ്റ് അപ്ഡേറ്റ് ഉമ്മുസഖീം സ്ട്രീറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് ഇൻ്റർവെൻഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറേയധികം കഞ്ചഷൻസ് ആ ഒരു ഏരിയയിലും കാണാൻ പറ്റുന്നുണ്ട്. അൽഖൽ റോഡ് പിന്നെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, ടിൽ റീച്ചിങ് ബൂക്കുദ്ര ഇൻ്റർചേഞ്ച്. ബൂക്കുദ്ര ഇൻ്റർചേഞ്ച് കഴിഞ്ഞ് അല്ല, ആ ഒരു ഏരിയയിൽ അത്യാവശ്യം ക്ലിയർ ആണ്. റാസൽഖോ റോഡിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡൻറ്റ് അപ്ഡേറ്റ്, ദുബായ് ക്രീക്ക് ഹാർബറിൻ്റെ ആ ഒരു ഏരിയയിലായിട്ട് ഒരു മേജർ ആക്സിഡൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയിലും കുറച്ചധികം കഞ്ചഷൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മൈദാൻ സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആണ്. ആൻഡ് ഊദ്മേത്ത റോഡിലും ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിച്ചോളൂ. നമ്മുടെ ഹോമിൻ്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി, അയക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മാത്രം.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
6: മതി
7: കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
8: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
9: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
8: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
10: ട്യൂൺ ചെയ്യല്ലയോ?
11: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
12: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
13: പുതുമയുടെ നേരത്ത്
14: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
15: പഴമയുടെ തീരത്ത്
14: കഴിഞ്ഞ 365 ദിവസങ്ങൾ
15: പുതുമഴയിലോരത്ത്
14: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
16: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
17: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
18: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
19: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
14: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
14: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: Ammone, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ട,
1: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
9: You are listening
0: listening to Home 92.2 FM. Home is a feeling.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

0: ആൻഡ് യെസ് ടുഡേ ഈസ് സെപ്റ്റംബർ 7th. ഏതാണ്ട് 75 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സെപ്റ്റംബർ 7th തീയതി, 1951 സെപ്റ്റംബർ 7th തീയതി, ചന്ദ്രൂർ എന്ന സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിലെ, ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രൂർ എന്ന സ്ഥലത്ത് ഒരു കുട്ടി ജനിക്കുകയാണ്. അവൻ്റെ കുട്ടിക്കാലം മുഴുവൻ അവൻ വളർന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പിലായിരുന്നു. ചെറിയ പ്രായം മുതൽ തന്നെ സിനിമാ മോഹം തലയ്ക്ക് പിടിച്ച അവൻ 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നു, ഒന്ന് മുഖം കാണിച്ചു. പക്ഷേ ഒരു മുഴുനീള വേഷം, അറിയപ്പെടുന്ന ഒരു കഥാപാത്രം കിട്ടിയത് 1980 എം ടി വാസുദേവൻ നായരുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ ആയിരുന്നു. ആ സിനിമ ശരിക്കും ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ UAE മണ്ണിൽ ഷൂട്ട് ചെയ്ത ഒരു ചിത്രം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും പഴയ ദുബായിയുടെ അല്ലെങ്കിൽ പഴയ UAE ചിത്രങ്ങൾ കാണുന്നതിന് വേണ്ടി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സിനിമ എടുത്ത് കാണുന്നവരായിരിക്കും നമ്മൾ. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു പുതിയ അധ്യായത്തിന്, ഒരു പുതിയ ഏടിന്, ഒരു പുതിയ ചരിത്രരേഖയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സിനിമയായി മാറുമെന്ന് അന്നാരും കരുതിയിട്ടുണ്ടായതില്ല. ഒരുപക്ഷെ ആ സിനിമ എഴുതിയ, അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച MT വാസുദേവൻ നായർ പോലെയുള്ള സാറിനെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ പോലും ഒരുപക്ഷെ ഇത്തരത്തിൽ മലയാള സിനിമയുടെ ചരിത്രം മാറ്റുന്ന ഒരു സംഭവത്തിനാണ് ആ സിനിമ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് അന്ന് കരുതി കാണില്ല. ആൻഡ് യെസ്, കഴിഞ്ഞ 46 വർഷങ്ങൾ, 1980 വന്ന ഈ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുഴുതൽ കഴിഞ്ഞ 46 വർഷങ്ങളായി മലയാള സിനിമയുടെ മുഖമായി, മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇതിഹാസം, മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിൽ എന്ന ആ വ്യക്തി, നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, മലയാളത്തിൻ്റെ സ്വന്തം പത്മശ്രീ, പത്മഭൂഷൺ, കേരളപ്രഭ, ഭരത് മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അദ്ദേഹത്തിൻ്റെ 75th ജന്മദിനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിന് മാത്രമല്ല, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു മലയാള സിനിമാ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നമ്മൾ അത്രമാത്രം ആഘോഷമാക്കുന്ന പേരുകളിലൊന്ന് തന്നെയാണ് മമ്മൂട്ടി എന്നുള്ളതല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ തീർച്ചയായിട്ടും ഇന്ന് സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മലയാളികളും വലിയ ആഘോഷമായി തന്നെ കൊണ്ടാടുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, മലയാള സിനിമയുടെ ഏറ്റവും വലിയ രണ്ട് ബിംബങ്ങളാണ് മോഹൻലാൽ, മമ്മൂട്ടി, ബിഗംസ്, രണ്ടു പേരും. ലാലേട്ടൻ പലപ്പോഴും സ്വപ്നങ്ങളിലെ മലയാളിയുടെ ജീവിതത്തെയാണ് കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ അടുത്തൊരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അയ്യോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാഥാർത്ഥ്യത്തിലെ മലയാളി ജീവിതത്തെ മമ്മൂക്കയും അതുപോലെ തന്നെ നമ്മൾ സ്വപ്നങ്ങളിൽ, അതായത് ഒരു പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് ലാലേട്ടൻ കാണിക്കുന്ന ആ ഒരു ശൈലിയിലായിരിക്കാം. അതേസമയത്ത് യാഥാർത്ഥ്യത്തിൽ നമ്മൾ എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നത് അത് പലപ്പോഴും മമ്മൂക്കയായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ എല്ലാ തരത്തിലും മലയാള സിനിമയെ നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്. അതിൽ മമ്മൂക്കയുടെ ഒരു ബർത്ത്ഡേ ദിവസം ശരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോർ സ്ട്രെങ്തുകളിൽ ഒന്ന് തന്നെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, മലയാളത്തിൽ 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നിടത്ത് എല്ലാ മലയാളത്തെയും, ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്ത് ജനിച്ച് കോട്ടയം ജില്ലയുടെ ഒരു പ്രദേശത്ത് വളർന്നു വന്ന ഒരു വ്യക്തി, കേരളത്തിൻ്റെ 14 ജില്ലകളിലും സംസാരിക്കുന്ന മലയാളത്തെ അത്രയും ഭംഗിയായി ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ദി ഡയലക്ട് മാസ്ട്രോ എന്ന് തന്നെ നമുക്ക് പറയാം മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ഭാഷകളിലൂടെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ശടപടയെന്ന് ഓടിപ്പോയിട്ട് വരാം കേട്ടോ. ആദ്യമേ തന്നെ പറയാൻ
1: വേണ്ടിയിട്ടുള്ളത്, ഒരു പായരാത്രിക്ക് ഒരു മണിയറവായില് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തിനാണ് നിനക്ക് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്.
0: തിരുവനന്തപുരത്തിന്റെ സ്വന്തം സ്ലാങ് സംസാരിച്ച മമ്മൂക്ക, ഒരടയാളപ്പെടുത്തേണ്ടേ ആവശ്യമില്ല, കോട്ടയത്തിന്റെ സ്വന്തം സ്ലാങ് പറയുന്ന കോട്ടയം കുഞ്ഞച്ഛനായി എത്തിയ മമ്മൂക്ക.
2: സാറേ, നമുക്ക് ഇവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ, ഞാൻ വളർത്തിക്കോളാം. സാറ് അവരോടൊന്ന് പറയൂ.
0: ഒരു ആലപ്പുഴക്കാരന്റെ സകലമിങ്ങും നോവലും എല്ലാം നിറഞ്ഞ കാഴ്ചയിലെ മാധവൻ എന്ന കഥാപാത്രത്തിന്റെ ആലപ്പുഴക്കാരന്റെ മലയാളം.
2: സാർ ഒന്ന് ചോദിക്കുമോ പ്ലീസ്.
0: മംഗ്ലീഷിലെ തനി കൊച്ചിക്കാരന്റെ സ്ലാങ്
2: പെടുവോ, എന്റെ 10 പൈസയിലോട്ടാ.
3: പിന്നെ എന്റെ കയ്യിലുണ്ടോ?
2: മലയാളം, മലയാളം അറിയില്ലേ ഞങ്ങളുടെ ഭാഷ.
0: പ്രാഞ്ചേട്ടന്റെ മലയാളം സ്ലാങ് ഇല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് ഒരിക്കലും പൂർത്തിയാവില്ല. കാരണം അത്രമാത്രം ഭംഗിയായിട്ടാണ് തൃശ്ശൂർകാരുടെ സ്വന്തം ഭാഷയെ പ്രാഞ്ചേട്ടൻ.
4: കാലം കേരളത്തിൽ സത്യക്രിസ്ത്യാനികൾ മലയാളത്തിൽ വേദപുസ്തകം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ. നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം.
5: ഇതിന് എന്റെ നെഞ്ചിന് നേരെ എറിയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ.
0: കന്നഡ കലർന്ന മലയാളം പറഞ്ഞ വീരേന്ദ്ര മല്ലയ്യ ഫ്രം ചട്ടമ്പി നാട്.
3: അശോക മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും ഉറപ്പാ. വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമല്ല എന്റെ കൈ. നാല് ഫുൾ ടിക്കറ്റും വേണ്ടിട്ട് റോട്ട് മലിട്ട് ഓടിക്കും ചവിട്ടി തള്ളിട്ട് നെറ്റ് പൊട്ടിക്കും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം.
0: യാതൊരു ട്രെയിലർ ഹിന്റും വേണ്ട. ബസ് കണ്ടക്ടറിലെ കുഞ്ഞിക്ക മലപ്പുറത്തിന്റെ സ്വന്തം സ്ലാങ് പറഞ്ഞപ്പോ നാഷണൽ അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ഭാസ്കര പട്ടേലർ സൗത്ത് കർണാടക കേരള ബോർഡറിലെ കന്നഡ കലർന്ന മലയാളം പറഞ്ഞപ്പോ.
6: ഒരു ദിവസം മൈക്ക് ഏറുമാനത്തിൽ നിന്ന് നോക്കുമ്പോ അങ്ങ് ദൂരെ സ്വർണപ്പുല്ലുള്ള കുന്നില് ഒരു ഇളക്കം. എന്താ അത് പറയണെങ്കിലേ ഇച്ചിരി പുളിക്കും.
0: ഇടുക്കിക്കാരൻ മൈക്ക് ഫിലിപ്പോസിന്റെ ഒച്ചത്തിലുള്ള സംസാരം.
7: അപ്പുക്കുട്ടി ചത്തപ്പ് പുതിയ പരിഷ്കാരങ്ങളാ ചെക്കന്റെ വക. എന്നിട്ട് നിന്റെ അമ്മനെ മാറ്റി പുതിയ ആളെടുത്തോ. അപ്പൊ ചിലതെല്ലാം മാറ്റാൻ കഴിയൂല.
0: എവർഗ്രീൻ ക്യാരക്ടർ
7: വിളിക്കുമ്പോ ഇവിടെ എത്തിക്കൊള്ളാം.
0: അഹമ്മദാജി
7: ഫ്രംബട്ടന്റെ മോൻ മാരിക്കും
0: പാലരി മാണിക്യത്തിലെ കോഴിക്കോടിന്റെ ഒരു കാലത്തെ
7: മുടി കളയാൻ ജനിച്ചോൻ അത് മര്യാദക്ക് ചെയ്യ.
0: ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ സ്ലാങ് പറഞ്ഞ് പാലരി മാണിക്യത്തിലെ കോഴിക്കോടൻ സ്ലാങ്.
7: കഥയെല്ലാം ഞാൻ പറഞ്ഞുതുടങ്ങാം. നമ്മ തമ്മാ തമ്മിലുള്ള കൂട്ടുകച്ചവടം ഒഴിഞ്ഞ ദിവസം ഓർമ്മണ്ട? ബാംഗ്ലൂർ വെച്ച് പിള്ളബക്കിയിൽ സാക്ഷി. കൂട്ടിയിട്ടും കുറച്ചിട്ടും കണക്കൊപ്പിച്ചപ്പോ നീ ഇങ്ങട്ട് പറഞ്ഞത് 25 CR സെറ്റിലാക്കാന്ന്.
0: കാസർഗോഡൻ സ്ലാങ് പറഞ്ഞ നിത്യാനന്ദ ഷേണായി ഫ്രം പുത്തൻപണം.
8: ഒരു നാൾ രാവിലെ ഒരു വയറുവേദന, പിന്നെ അവിടെ വേദന, ഇവിടെ വേദന. പാവം ഒരുപാട് വേദന സഹിച്ചു. 3 ആസ്പത്രിയിൽ കിടന്നു. 2 ഓപ്പറേഷൻ ചെയ്തു.
0: കറുത്ത പക്ഷികളിലെ തമിഴ് കലർന്ന മലയാളം.
9: നിങ്ങൾക്കൊക്കെ ആരാണ്? നമ്മൾക്ക് ഒരു പിടുത്തം കിട്ടണ്ടല്ലോ. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണല്ലേ? അപ്പോൾ നമ്മൾക്ക് പാൽക്കാട്ട് ശത്രുക്കളുണ്ട്.
0: നമ്മളേറെ ചിരിപ്പിച്ച കൊങ്കിണി കലർന്ന മലയാളം പറഞ്ഞ രാജരാജ കമ്മത്ത്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ ഭാഷകളിലൂടെയും മലയാളികളുടെ എത്രയോ കാലഘട്ടങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഭാഷകളുടെ ശരിക്കും എല്ലാ തരത്തിലെയും റെപ്രസെൻറ്റേഷൻ അവതരിപ്പിച്ച ഒരു നടൻ കൂടിയാണ് മമ്മൂക്ക. അപ്പോൾ തീർച്ചയായിട്ടും ഭാഷകളുടെ മേസ്ട്രോയ്ക്ക്, മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടിക്ക് ജന്മദിനാശംസകൾ.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: First anniversary birthday bash.
5: Joya Lucas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya car rentals and Volcano LED solutions.
6: You are listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM Shri Padhathiyil Kendravumayi Veendum Charchaykku Samsthana Sarkar. അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോടതി. പശ്ചിമേഷ്യ അശാന്തം. ഇറാന്റെ എണ്ണ കപ്പലുകൾ തകർത്ത US. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പുതിയ നേതൃത്വം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേരള സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകാൻ സാധ്യത. പാഠ്യപദ്ധതിയിൽ ഇടപെടരുതെന്നും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ നിബന്ധനകൾ മുന്നോട്ടുവച്ച് കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം ഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല. ഉപാധികളോടെയെങ്കിലും PM ശ്രീ നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കേരളത്തിലെ KPCC അധ്യക്ഷൻ വൈകരുതെന്ന നിലപാട് മുഖ്യമന്ത്രി രാഹുൽഗാന്ധി അറിയിച്ചതായാണ് വിവരം. തീരുമാനം വൈകില്ലെന്ന് രാഹുൽ മറുപടി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വരണമെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. മുട്ടിൽ മരമുറയുമായി ബന്ധപ്പെട്ട മരം വിൽപ്പനയിലെ വഞ്ചനാകേസിൽ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി നിലപാട് ഘടിപ്പിച്ചു. വിചാരണയ്ക്ക് തടസ്സമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. കേസിലെ 3 പ്രതികൾക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുന്നതിനായി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇവർ 3 പേരും കോടതിയിൽ ഹാജരായില്ല. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി. കൊച്ചി അബുദാബി IX415 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനമാണ് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കിയത്. ഓഗസ്റ്റ് 31 നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത്. 1 എഞ്ചിനിലെ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഓയിൽ മർദ്ദം അപകടകരമായ നിലയിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തതായും അധികൃതരെ ഉദ്ധരിച്ച് ANL റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭൂരിപക്ഷം കൂടിയാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്ക് അവകാശമുണ്ടെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ സഖ്യം വിജയം കൈവരിച്ചാൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കക്ഷികൾ ആവശ്യത്തിന് പക്വത കാണിക്കുമെന്ന് MA ബേബി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ചുള്ള സമസ്ത മുഖപത്രത്തിലെ പരാമർശങ്ങളെ തള്ളി പൊന്നാനി MLA KP നൌഷാദ് അലി. മുഖപ്രസംഗത്തെ സമസ്തയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പത്രം സ്വയം ചെറുതാകുന്നതിന് തുല്യമാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ അത്ഭുതമോ പുതുമയോ ഇല്ലെന്നും ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും KP നൌഷാദ് അലി. ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് ഡൽഹിയിൽ പോകാതിരുന്നതെന്ന് രമ്യ ഹരിദാസ് MLA. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും തന്നെ വെറുതെ വിട്ടുകൂടിയെന്നും സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നും രമ്യ ഹരിദാസ്. അതേസമയം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രമ്യ ഹരിദാസ് പ്രതികരിച്ചില്ല. ചിറ്റൂർ മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ K അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 96 മുതൽ 2016 വരെ ഏറെക്കാലം ചിറ്റൂർ MLA ആയിരുന്നു. നിലവിലെ ചിറ്റൂർ MLA സുമേഷ് അച്യുതന്റെ പിതാവാണ്. 8 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തമിഴ്നാട്ടിലടക്കമെത്തി പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ നാട്ടുകാരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി തമ്മിൽ തർക്കമുണ്ടായതായും പിന്നീട് തളിക്കുളം പത്താങ്കൽ എന്ന സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇവിടെ നിന്ന് അതിവേഗത്തിൽ വരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെക്കെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി വിജയ്. മുൻ സർക്കാരിന്റെ കാലത്ത് കരാറുകാരിൽ നിന്ന് പാർട്ടി ഫണ്ടെന്ന പേരിൽ ലോൺ ഇ എം ഐ അടയ്ക്കുന്നതുപോലെയാണ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ആരോപണങ്ങൾക്ക് തെളിവാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് വിജയ് മറുപടി നൽകിയത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ വാക്കുകൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. തനിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണം സ്ത്രീകളാണെന്നും അവർക്കെതിരായ ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കില്ലെന്നും നിയമസഭയിൽ വിജയ് വ്യക്തമാക്കി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റായി കെ ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വൈ എ റഹീമും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയെയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശിനെയും തോൽപ്പിച്ചാണ് മതേതര ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. വൈസ് പ്രസിഡന്റായി പ്രദീപ് നെന്മാറയും ട്രഷററായി ജിബി ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് അൻസാർ താജ് ജോയിന്റ് ജനറൽ സെക്രട്ടറി, അനിലാൽ ജോയിന്റ് ട്രഷറർ, തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്റർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
1: വെദർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: തിരികെത്താം. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. പ്രവാസികളായിട്ടുള്ള തൊഴിലാളികളുടെയൊക്കെ നിയമനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് UAE ഒരു പുതിയ സംഗതി, പുതിയൊരു സമ്പ്രദായം അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതിയ ഡിജിറ്റൽ വർക്ക് പെർമിറ്റ് ഇപ്പോൾ ദുബായ് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പ്രവാസി തൊഴിലാളികളുടെ ശമ്പളം കൂടുതൽ എളുപ്പത്തിൽ കൃത്യമായിട്ട് എത്തുന്ന തരത്തിലേക്കാണ് ഈ ഒരു പുതിയ ഡിജിറ്റൽ സംവിധാനം ഇപ്പോൾ UAE അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് എക്സ്പാർട്ട് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ലളിതമാക്കുന്നതിനും ആൻഡ് ഇപ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിനും എല്ലാത്തിനും ഒരു ട്രാൻസ്പെറൻസി കൈവരുന്നതിനും ഒക്കെ ഇത് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആണ് എന്നാണ് ഡിജിറ്റൽ വർക്ക് പെർമിറ്റ് സംവിധാനത്തിലൂടെ ഇപ്പോൾ ശരിക്കും സാധ്യമായിരിക്കുന്നത് എന്ന് തന്നെയാണ് അതോറിറ്റീസൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒക്കെ നടപടികൾ വേഗത്തിലും ആൻഡ് ഏറ്റവും കാര്യക്ഷമമായിട്ടും പൂർത്തിയാക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ സാധിക്കും എന്നുകൂടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദിസ് ടൈം ഓക്കെ ഫൈൻ, വിവരങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ ഒരാഴ്ചയല്ല, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപേ നമ്മളിത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ആനിവേഴ്സറി സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ചില സമയത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കും. കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുന്നവർക്ക്, കൃത്യമായ ഉത്തരങ്ങൾ ഞങ്ങളുടെ കഴിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക്, ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 9 ഗ്രാമിന്റെ 22-കാരറ്റ് ഗോൾഡ് സ്വന്തമാക്കാമെന്ന്. ആൻഡ് ദിസ് ഈസ് ദ ടൈം ഫോർ
1: ദാറ്റ് ബർത്ത്ഡേ ബാഷ് വിത്ത് 9 grams ഓഫ് 22-കാരറ്റ് ഗോൾഡ് ബ്രോട്ട് ടു യു ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ദാറ്റ്സ് റൈറ്റ്. യെസ്, അപ്പോ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ആ ഒരു സമ്മാനത്തിലേക്ക്, ആ ഒരു സമ്മാനം സ്വന്തമാക്കാനുള്ള അവസരത്തിലേക്ക് തന്നെയാണ് ഈ ഒരു മണിക്കൂറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സിൻസ് നമ്മൾ ഹോം ആയതുകൊണ്ടും നമ്മളെല്ലാവരും ഒരു കുടുംബമായതുകൊണ്ടും ഞാൻ ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് മലയാള സിനിമയിലൂടെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ചില കുടുംബങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം, അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് ആദ്യമേ തന്നെ പോവാം. നിങ്ങൾക്ക് സ്വന്തമാക്കാം 9 ഗ്രാമിന്റെ 22-കാരറ്റ് ഗോൾഡ് ഫ്രം ജോയ ലുക്കാസ് കിഡ്ലൻ സമ്മാനമാണ്. സോ ഇത് ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കി കളയരുത്. അപ്പോ 9 ഗ്രാമിന്റെ 22 എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ മറ്റേ സംഗതി, 922 നമ്മുടെ സ്വന്തം ഫ്രീക്വൻസി. അപ്പോ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉത്തരങ്ങൾ അയക്കുന്ന സമയത്ത് ഫോർമാറ്റ് പാലിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ വിത്തൌട്ട് എനി ഡിലേ ഐ വിൽ ഗോ ടു ദ ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ഒരു വോയിസ് ബൈറ്റ്, ഈ ഒരു സിനിമയിൽ നിന്നുള്ള മൂവി ബൈറ്റ് ഒന്ന് കേട്ടോളൂ. അതിനുശേഷം ഞാനൊരു ക്ലൂ തരാം ഈ കുടുംബത്തെ കുറിച്ചിട്ട്. ഈ കുടുംബത്തെ നമ്മൾ കണ്ട സിനിമ ഏത് എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് ഗസ് ചെയ്യേണ്ടത്. അണ്ടർ ദ ഫോർമാറ്റ് അയക്കുന്നവർക്ക് മാത്രമേ നമ്മൾ പരിഗണന കൊടുക്കുന്നുള്ളൂ കേട്ടോ.
2: അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് ഇതിലെ ശരിയും തെറ്റും ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. മനുഷ്യ സഹജമായ സ്വാർത്ഥതയാണിത്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് വലുതാണ്. മറിച്ച് ചിന്തിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം.
3: പോലീസുകാരെ വിഡ്ഢികളാക്കി എന്റെ അഹങ്കാരം ഉണ്ടെന്നറിയാം. ആ പയ്യന്റെ ബോഡി കിട്ടുന്നതും വരെ അത് ഉണ്ടാവും. ഞാൻ ഇവിടെ 2-3 വർഷം കാണും. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം.
2: ഇല്ല സാർ, ഞാൻ ഒരിക്കലും പോലീസുകാരെ വിഡ്ഢികളായി കണ്ടിട്ടില്ല.
0: അശോടാ പാവം, ക്ഷണിക്കപ്പെടാതെ വന്ന ആ ഒരു അതിഥിയെ വേറെ ഏതോ ലോകത്തേക്ക് അയച്ചതിന് ശേഷം ആ ഒരു

0: കുടുംബനാഥൻ പറയുന്ന ഡയലോഗുകളാണ് ഇതൊക്കെ. കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണ് ഈ സിനിമ എന്നുള്ളത്. കൃത്യമായിട്ട് ആ സിനിമ ഏതാണെന്ന് കണ്ടുപിടിച്ച് ഈ കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ട ആ സിനിമ ഏത് എന്നുള്ളത് നമുക്കറിയിക്കുക. ഇതൊരു കുറേ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ ആദ്യത്തെ സിനിമ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ, 922 നിങ്ങളുടെ പേര്, 922 ഏതാണ് ഈ സിനിമ, സ്പേസ് നിങ്ങളുടെ പേര്, ടു ദ നമ്പർ 0585829220 വിത്തൌട്ട് എനി ഡിലേ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. 9 ഗ്രാമിന്റെ 22-ക്യാരറ്റ് ഗോൾഡ് ഫ്രം ജോയ് ആലുക്കാസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒട്ടും തന്നെ വൈകിക്കരുത്, പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കേ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634727.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
2: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: You are listening to Home 92.2 FM. Home is a feeling. Yeah.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർ.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.
2: നമ്മൾ ദിവസവും ചെയ്യുന്ന ചില തെറ്റുകൾ, ഏതാണ്ട് അഞ്ചോളം തെറ്റുകൾ നമ്മുടെ ആരോഗ്യത്തിന് വലിയ രീതിയിൽ പണി തരാറുണ്ടല്ലേ, അതിനെ കുറിച്ച് തന്നെ പറയാം.
3: Health tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
2: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ദിവസവും ചെയ്യുന്ന, നമ്മൾ ഡെയിലി ബേസിസിൽ അറിയാണ്ട് ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ, അത് നമ്മുടെ ആരോഗ്യത്തിന് തരുന്ന നല്ല മുട്ടൻ പണികളെ കുറിച്ചിട്ടാണല്ലേ. ആ കൂട്ടത്തിൽ എടുത്തു പറയാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇന്ന് ബിസി ലൈഫിന്റെ ഭാഗമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. രാവിലെ കുറച്ച് നേരം ഒന്ന് എക്സ്ട്രാ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാഷ്റൂമിൽ കുറച്ച് സമയം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലൊന്ന് എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്, പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, എന്തെങ്കിലും ബിസ്ക്കറ്റോ മറ്റോ കഴിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ്. പക്ഷേ നമ്മൾ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം സ്ലോ ആകും എന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ എനർജി ലെവൽ കുറയ്ക്കാനും ആ ഒരു ദിവസം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനും അത് വലിയ രീതിയിൽ കാരണമാകും എന്നുള്ളതാണ്. അത് കൂടാതെ മറ്റ് പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവുക കൂടി ചെയ്യും. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് ഈ സമ്മറിൽ പോലും നമ്മുടെയൊക്കെ റൊട്ടീനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബേസിക്കലി നമ്മളെല്ലാവരും എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമുകളിൽ പണിയെടുക്കുന്നവരായിരിക്കും. ഓഫീസ്, എല്ലാ ഓഫീസ് സ്പേസുകളും അത്തരത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡീഹൈഡ്രേറ്റഡ് ആകുന്ന ഫീല് പലപ്പോഴും തോന്നാത്തത് കൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കും. അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, തുടർച്ചയായിട്ടുള്ള തലവേദനയും തളർച്ചയും ഒക്കെ നമുക്ക് സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ഒരുപാട് പേര് സ്വന്തം ചർമ്മത്തെക്കുറിച്ചും സ്കിന്നിനെ കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കവും നഷ്ടപ്പെടലും, തിളക്കം നഷ്ടപ്പെടാനും ചർമ്മത്തിന് വരൾച്ച സംഭവിക്കുന്നതിനും ആൻഡ് ഈ ഏജിങ് ഒക്കെ ഭയങ്കര ഈസിലി അകാല വാർദ്ധക്യം എന്നൊക്കെയല്ലേ അതിന് പറയുന്നത്. അപ്പോൾ അതൊക്കെ സംഭവിക്കാനും പ്രധാന കാരണങ്ങളിലൊന്ന് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. റീലൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോണിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് എല്ലാ ദിവസവും വൈകി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. രാത്രി വൈകി ഉറങ്ങുന്നത് കൊണ്ട് നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് വലിയ രീതിയിൽ അത് കാരണമായി മാറുമെന്നാണ് പറയുന്നത്. നമ്മുടെ സ്ട്രെസ് വർദ്ധിക്കും, അതോടൊപ്പം നമ്മുടെ സെൽസിൻ്റെയും നമ്മുടെ ബോഡിയുടെ ഒക്കെ റിക്കവറി വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നാണ് ഈ രാത്രി ലേറ്റായിട്ട് ഉറങ്ങുക എന്നുള്ളത്. സ്ക്രീൻ അമിതമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അറിയാലോ. സ്ലീപ്പ് ക്വാളിറ്റി നഷ്ടപ്പെടും, കണ്ണിൻ്റെ ആയാസവും അതുപോലെ തന്നെ തലവേദന ഉൾപ്പെടെയുള്ള ഇഷ്യൂസ്, തലച്ചോറിനുള്ള എക്സ്ട്രാ പ്രഷറും കാര്യങ്ങളുമൊക്കെ ഞാൻ പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ബിസി ഷെഡ്യൂളിന്റെ ഭാഗമായി നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് എക്സസൈസ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്തൊരു ജീവിതശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള നമ്മൾ അറിയാതെ വരുത്തി പോകുന്ന തെറ്റുകളിലൊന്നാണ്. വേഗത്തിലുള്ള ശരീരഭാര വർദ്ധനവിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു എനർജി ലോസിനും ഊർജ്ജത്തിൻ്റെതായിട്ടുള്ള കുറവിനും ക്ഷീണത്തിനും ആൻഡ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഹൃദ്രോഗവും പ്രമേഹവും തുടങ്ങിയിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള രോഗസാധ്യതകളുമാണ് ഇതുമൂലം നമുക്ക് വന്നെത്തി ചേരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ രോഗങ്ങളുടെയൊക്കെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഈ ചില ചെറിയ പിഴവുകൾ, ചെറിയ തെറ്റുകളുടെ റിസൾട്ടായിട്ട്, ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് വന്നെത്തിച്ചേരാവുന്ന ചില കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പല രോഗങ്ങളും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സമ്മർ സീസണൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യും. കാരണം ആ കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ കാര്യത്തിൽ കാണിക്കുന്ന കരുതൽ, വാഹനത്തിൽ കാണിക്കുന്ന കരുതൽ, വാഹനം പുതിയതൊന്നും നമുക്ക് വേണമെങ്കിൽ വാങ്ങിവെക്കാം, പക്ഷെ അതുപോലെയല്ല നമ്മുടെ ആരോഗ്യം. ആ കരുതൽ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കാണിക്കാത്തത്? പല ഗുരുതര രോഗങ്ങളും തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. ക്യാൻസർ ആവട്ടെ, പല ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാവട്ടെ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാവട്ടെ, ഇവയൊക്കെ തന്നെ വൈകിയാണ് പലപ്പോഴും കണ്ടെത്തപ്പെടുന്നത്. കുറേ കാലം നീണ്ടു നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്തായിരിക്കും നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും ഒരു ചെക്കപ്പിനൊക്കെ നമ്മൾ മുതിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയുന്നത് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യോർ എന്നുള്ളത് കേട്ടോ. അപ്പോൾ 40 വയസ്സിന് മുകളിലേക്കുള്ള ഒരാളാണെങ്കിൽ കമ്പൽസറി ആയിട്ടും നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ 6 മാസം 1 വർഷത്തിൻ്റെ ഒക്കെ ഇടവേളകളിൽ കൃത്യമായിട്ട് നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തിരിക്കണം. ആരോഗ്യം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ രോഗം വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അവരുടെ റെലവൻസ് അത്രത്തോളം ഉള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാലോ, ഇത്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയിട്ട് ചികിത്സിക്കാമെന്നുള്ള ഒരു ധാരണ നമുക്ക് വരുമ്പോൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് റേറ്റുകൾ ഒന്ന് നോക്കി നോക്കൂ. ഇപ്പം തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മൾ ടിക്കറ്റ് റേറ്റ് നിൽക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 400+400 എങ്ങനെയും ഒരു റൗണ്ട് ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു 700-800 ദ്രഹംസെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അതും നാട്ടിൽ പോയിട്ട് അതിനുശേഷമുള്ള ചെക്കപ്പും ചികിത്സ എല്ലാം തന്നെ പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ പകുതിയുടെ പകുതി, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അത്രയും ഒന്നും പോകാതെ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ പോക്കറ്റ് കാലിയാക്കാതെ കൃത്യമായിട്ടുള്ള ചെക്കപ്പുകളിലൂടെ നമുക്ക് വേണ്ടുന്ന ആരോഗ്യകരമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പോൾ ഇത്തരം ചെക്കപ്പുകൾക്കാവട്ടെ, പലതരത്തിലുള്ള പാക്കേജുകൾ, ഏറ്റവും പ്രീമിയം സൗകര്യത്തിലുള്ള ചെക്കപ്പുകളാണ് ഇവർ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജസിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് മെൻസിനും വിമൻസിനുള്ള സെപ്പറേറ്റ് കോർപ്പറേറ്റ് പാക്കേജ് ആവട്ടെ, ബേസിക് പാക്കേജുകൾ ആവട്ടെ, അഡ്വാൻസ് പാക്കേജുകൾ ആവട്ടെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കണ്ടീഷൻ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ലഭ്യമാണ്. അതും എല്ലാ പാക്കേജുകളും 50% മുകളിൽ ഡിസ്കൗണ്ടിൽ. സി, അതാണ് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള തിങ്. 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് MVR പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സമീപിക്കാവുന്ന ഒരേ ഒരു പേര് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് തന്നെയാണ്. 0508609611 ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ഫോണിൽ. കാരണം അവിടെ ഈ എന്തെങ്കിലും രോഗവുമായിട്ട് ചെല്ലുന്ന സമയത്തുള്ളതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്ന ചെക്കപ്പുകളിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, റേഡിയോളജിസ്റ്റ്, അതോടൊപ്പം തന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല പാക്കേജസും ഒക്കെ തന്നെയാണ് അവർ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ കോളിൻ്റെ മറുതലക്കൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽത്ത് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ചെക്കപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വരുന്നതിനും ഒക്കെ ആളുകളുണ്ടായിരിക്കും. സോ ഇപ്പോൾ തന്നെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, 0508609611. മറക്കണ്ട, നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. സോ അതിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കരുത്. നമ്മുടെ ഹെൽത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണാൻ ഹെൽത്തി ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ തന്നെയും നിങ്ങൾ ഇത്തരത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള MVR ചെക്കപ്പുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്പർ മറക്കണ്ട, നമ്പർ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ, 0508609611 എന്നതാണ് നമ്പർ.
3: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.
1: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: Ammone, endai idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കാണ്ടാ
6: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
5: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ ചാരത്ത്
0: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: മമ്മൂക്കയുടെ ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് കുറേയധികം സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പുറത്തു വന്ന ദിവസമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഈ വർഷത്തിലെ ചിത്രങ്ങളിൽ ഒന്ന്, അതിന്റെ പേരും ടൈറ്റിലും ഫസ്റ്റ് ലുക്കും എല്ലാം തന്നെ ഒന്നിച്ച് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നിതീഷ് സഹദേവ് എന്ന സംവിധായകൻ, അദ്ദേഹം ഫാലിമി എന്ന ഒരു കൾട്ട് സിനിമ, കൾട്ട് ക്ലാസിക് സിനിമ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തമിഴിൽ ചെന്ന് ജീവയ്ക്ക് ഒരു വലിയ കംബാക്ക് കൊടുത്ത ഒരു സിനിമ തലീവർ തമ്പി തലമയിൽ TTT എന്ന പടം ചെയ്തു. അതിനുശേഷം മലയാളത്തിലേക്ക് വരികയാണ്. നമ്മൾ കേട്ടറിഞ്ഞ റിപ്പോർട്ടുകൾ പ്രകാരം തക്കര കളിയിക്കാവുള ഏരിയയിൽ വരുന്ന, നമ്മൾ രാജമാണിക്യത്തിൽ കേട്ട അതേ സ്ലാങ് സംസാരിക്കുന്ന ഒരു മമ്മൂക്ക കഥാപാത്രം വീണ്ടും വരികയാണ്. ഒരു ഫൺ എന്റർടൈനർ, ആക്ഷൻ പാക്ഡ് എന്റർടൈനർ ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അതിനെന്തായാലും ഒരു പേര് വേണമായിരുന്നു ആ സിനിമയ്ക്ക്. ആ പേര് പുറത്തു വിട്ടിരിക്കുകയാണ് കേട്ടോ. ആരാധകർക്കൊരു വലിയ സർപ്രൈസ് തന്നെയാണെന്ന് പറയാം. കാരണം ആ സിനിമയുടെ പേര് മമ്മൂട്ടി എന്ന താരത്തിന്റെ, മമ്മൂട്ടി എന്ന സിനിമ നടന്റെ കരിയറിൽ ഏറ്റവും നിർണായകമായ ചിത്രങ്ങളുടെ പേരിന്റെ റിപ്രൈസിംഗ് പരിപാടി തന്നെയാണ്. അതായത് 1980 എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമകളിലൊന്ന്, ഈ വിൽക്കുവാനോട് സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത ആദ്യത്തെ സിനിമകളിലൊന്നായിരുന്നു 1980 പുറത്തു വന്ന മേള. അത് KG ജോർജിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ മേളയുടെ ആ ഒരു പേര് അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചിത്രത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ 75-ാം പിറന്നാളിൻ്റെ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമയുടെ പേരും മേള എന്ന് തന്നെയാണ് കേട്ടോ. ഒരു ഒരു കിഡിലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് ആ സിനിമയുടെ ടീം. അതുപോലെ തന്നെ തമിഴിൽ നിന്നും തെറിക്കിത് സിയ എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിൻ്റെ ട്രാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയയുടെ ഒഫീഷ്യൽ ഒരു വെളിവാക്കൽ, വെളിപ്പെടുത്തൽ കൂടിയാണ് ഓം ചാപ്റ്റർ 1 എന്ന ധനുഷ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ടീസർ അവരിന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ കാർത്തികേയൻ, ബർമ കാർത്തികേയൻ എന്ന ഒരു കിഡിലൻ കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക എത്തുന്നത്. സോ ആ ഒരു ക്യാരക്ടർ റിവീലിംഗും ഇന്ന് തന്നെ സോഷ്യൽ മീഡിയ ഏതാണ്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എനിവേ, ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കൊടുത്തിട്ടെ. സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് യാതൊരു ചെലവുമില്ലാതെ ഒരു മാസ കാലയളവിലേക്ക് ഒരു കാർ ഓടിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? യെസ്, UAE പ്രൗഡ്ലി കഴിഞ്ഞ 10-33 വർഷമായി ഏതാണ്ട് 1300 കാറുകളുമായി നിറഞ്ഞു നിൽക്കുന്ന അൽമറായ കാസിന്റെ ഒരു മെഗാ ഗിവ്അവേ ആണ് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നു, തരാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കുറേ പേരെ നമ്മളിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക് ടു ഹോം ഷോയിലൂടെ 2 സമ്മാനങ്ങളാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഒരു ഭാഗ്യശാലിക്ക് ഒരു മാസത്തേക്കുള്ള ഒരു ബെമ്പർ റെന്റൽ കാർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നു. ആൻഡ് കുറച്ച് ഒരു 3-4 ഭാഗ്യശാലികൾക്ക് ഓരോ ആഴ്ച വീതമുള്ള സബ്സ്ക്രിപ്ഷൻ തരാൻ വേണ്ടി പോവാണ്. രണ്ടിനും കൂടെ ചേർത്ത് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഈ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആൻഡ് യെസ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. കൃത്യമായിട്ടുള്ള ഉത്തരം എന്നെ അറിയിച്ചാൽ മാത്രം മതി നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കിഡിലൻ കാർ ഒരു മാസത്തേക്ക് യാതൊരു ചെലവുമില്ലാതെ ഓടിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി പോവല്ലേ. ഇതിൽ പരം സന്തോഷം വേറെ എന്താ ഉള്ളത്? അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് അറിയിച്ചുള്ളൂ. ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് ഇന്ത്യയുടെ ഒരു വാഹന ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു എയ്ഡാണ്. ഇന്ത്യയുടെ ഒരു പബ്ലിക് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന തരത്തിലേക്ക് മാരുതിയും ഇന്ത്യൻ കമ്പനിയായ മാരുതിയും സുസുക്കിയും കൂടെ അഫിലിയേറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ നിരത്തുകളിലേക്ക് പുറത്തിറക്കിയ ആദ്യത്തെ കാർ, അതായത് മാരുതി സുസുക്കിയുടെ ആദ്യത്തെ കാർ ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1983 മറ്റോ ആണ് ഈ ഒരു കാർ പുറത്തു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, 83 ഈ ഒരു കാർ പുറത്തു വരുന്നത്. ഏതാണ് ആ മോഡൽ എന്നുള്ളതാണ് കേട്ടോ. മാരുതി സുസുക്കിയുടെ ബാനറിൽ നമ്മുടെ നിരത്തുകളിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ, ഇന്ത്യൻ നിരത്തുകളിലേക്ക് എത്തിയ ആദ്യത്തെ കാർ ഏത് എന്നുള്ളതാണ്. ഏതാണ്ട് 2004 വരുന്നല്ല, ഈ അടുത്ത് വരേക്കും ആ ഒരു മോഡലിൽ കാറുകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിലൊക്കെ ആ ഒരു മോഡൽ കാർ കാണാൻ വേണ്ടി പറ്റും. മോഡലാണ് പറയേണ്ടത് കേട്ടോ. ഇപ്പം മാരുതി ഓൾട്ടോ എന്ന് പറയുന്ന പോലെ മാരുതി സുസുക്കിയുടെ ബാനറിൽ എത്തിയ ആ ഒരു ആദ്യത്തെ കാർ ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു സംഖ്യയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കും. നോക്കട്ടെ ഇന്ന് ആരൊക്കെയാണ് വിന്നേഴ്സായി മാറുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നത്. ബമ്പർ സമ്മാനമായിട്ടുള്ള ഒരു മാസത്തേക്കുള്ള റെന്റൽ കാർ സബ്സ്ക്രിപ്ഷനും അതുപോലെ ഒരാഴ്ചത്തേക്കുള്ള റെന്റൽ കാർ സബ്സ്ക്രിപ്ഷനും ഒക്കെ സ്വന്തമാക്കുന്നത് ആരൊക്കെയാണ് നോക്കട്ടെ. പെട്ടെന്ന് മെസ്സേജ് അയക്കുക.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्ताक विशदमाई
2: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM Shri പദ്ധതിയിൽ കേന്ദ്രവുമായി വീണ്ടും ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ. അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോടതി. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണ കപ്പലുകൾ തകർത്ത US. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പുതിയ നേതൃത്വം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേരള സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകാൻ സാധ്യത. പാഠ്യപദ്ധതിയിൽ ഇടപെടരുതെന്നും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ നിബന്ധനകൾ മുന്നോട്ടുവച്ച് കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം ഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല. ഉപാധികളോടെയെങ്കിലും പി എം ശ്രീ നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കേരളത്തിലെ KPCC അധ്യക്ഷൻ വൈകരുതെന്ന നിലപാട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് വിവരം. തീരുമാനം വൈകില്ലെന്ന് രാഹുൽ മറുപടി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വരണമെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. മുട്ടിൽ മരമുറയുമായി ബന്ധപ്പെട്ട മരം വിൽപ്പനയിലെ വഞ്ചനാക്കേസിൽ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി നിലപാട് ഘടിപ്പിച്ചു. വിചാരണയ്ക്ക് തടസ്സമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. കേസിലെ മൂന്ന് പ്രതികൾക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുന്നതിനായി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇവർ മൂന്നുപേരും കോടതിയിൽ ഹാജരായില്ല. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി. കൊച്ചി അബുദാബി IX415 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനമാണ് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കിയത്. ഓഗസ്റ്റ് 31 നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത്. ഒന്നാം എഞ്ചിനിലെ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഓയിൽ മർദ്ദം അപകടകരമായ നിലയിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തതായും അധികൃതരെ ഉദ്ധരിച്ച് ANL റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭൂരിപക്ഷം കൂടിയാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ടെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ സഖ്യം വിജയം കൈവരിച്ചാൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കക്ഷികൾ ആവശ്യത്തിന് പക്വത കാണിക്കുമെന്ന MA ബേബി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ചുള്ള സമസ്ത മുഖപത്രത്തിലെ പരാമർശങ്ങളെ തള്ളി പൊന്നാനി MLA KP നൌഷാദ് അലി. മുഖപ്രസംഗത്തെ സമസ്തയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പത്രം സ്വയം ചെറുതാകുന്നതിന് തുല്യമാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ അത്ഭുതമോ പുതുമയോ ഇല്ലെന്നും ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും KP നൌഷാദ് അലി. ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് ഡൽഹിയിൽ പോകാതിരുന്നതെന്ന് രമ്യ ഹരിദാസ് MLA. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും തന്നെ വെറുതെ വിട്ടുകൂടിയെന്നും സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂവെന്നും രമ്യ ഹരിദാസ്. അതേസമയം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രമ്യ ഹരിദാസ് പ്രതികരിച്ചില്ല. ചിറ്റൂർ മുൻ MLA കോൺഗ്രസ് നേതാവുമായ K അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 96 മുതൽ 2016 വരെ ഏറെക്കാലം ചിറ്റൂർ MLA ആയിരുന്നു. നിലവിലെ ചിറ്റൂർ MLA സുമേഷ് അച്യുതന്റെ പിതാവാണ്. 8 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തമിഴ്നാട്ടിലടക്കമെത്തി പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ നാട്ടുകാരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി തമ്മിൽ തർക്കമുണ്ടായതായും പിന്നീട് തളിക്കുളം പത്താങ്കൽ എന്ന സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇവിടെ നിന്ന് അതിവേഗത്തിൽ വരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെക്കെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി വിജയ്. മുൻ സർക്കാരിന്റെ കാലത്ത് കരാറുകാരിൽ നിന്ന് പാർട്ടി ഫണ്ടെന്ന പേരിൽ ലോൺ ഇ എം ഐ അടയ്ക്കുന്നതുപോലെയാണ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ആരോപണങ്ങൾക്ക് തെളിവാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് വിജയ് മറുപടി നൽകിയത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ വാക്കുകൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. തനിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണം സ്ത്രീകളാണെന്നും അവർക്കെതിരായ ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കില്ലെന്നും നിയമസഭയിൽ വിജയ് വ്യക്തമാക്കി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റായി കെ ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വൈ എ റഹീമും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയെയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശിനെയും തോൽപ്പിച്ചാണ് മതേതര ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. വൈസ് പ്രസിഡന്റായി പ്രദീപ് നെന്മാറയും ട്രഷററായി ജിബി ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് അൻസാർ താജ് ജോയിന്റ് ജനറൽ സെക്രട്ടറി, അനിലാൽ ജോയിന്റ് ട്രഷറർ, തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്റർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Studio clockil samayam 7 mani kazhinju 6 minute.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 57%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
1: You are listening.

0: ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്, അവരുടെ ജീവിതം തന്നെ നിശ്ചയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ഏറ്റവും നല്ല ഒരു ജോലി എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ സെറ്റിലായി എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന പലതരം ചതിക്കുഴികൾ, പ്രതീക്ഷകളുടെ ഭാരവും അല്ലെങ്കിൽ പ്രതീക്ഷകളുടെ ഒരു ഭാണ്ഡവും ഏന്തി നമ്മൾ പ്രവാസ ലോകത്തേക്ക് വന്നിറങ്ങുന്ന സമയത്ത് പോലും അത്തരത്തിലുള്ള പല വ്യാജ ജോലികളുടെയും വലിയ ചതിക്കുഴികൾ നമുക്ക് മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എല്ലായ്പ്പോഴും ഒന്ന് ബോധവാന്മാരായിരിക്കണം. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത്. ഓൾറൈറ്റ്, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് UAE അതോറിറ്റീസ് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ ഇൻഫോർമേഷനാണ്. ഫേക്കായിട്ടുള്ള പല ജോലി വാഗ്ദാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, വലിയ ചതിക്കുഴികളുണ്ട്, അതിലൊന്നും വീഴരുത് എന്നുള്ളൊരു കാര്യം കേട്ടോ. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ലോകമെമ്പാടും ഇന്ന് വലിയ തൊഴിൽ ക്രൈസിസ് ഒക്കെ നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ജോലി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ, ഒരു വിസിറ്റ് വിസയുടെയും പാസ്പോർട്ടിൻ്റെയും മാത്രം ബലത്തിൽ ഈ ഒരു നാട്ടിലേക്ക് എത്തി, ഈ ഒരു മണ്ണിലേക്ക് വിമാനം ഇറങ്ങി, സ്വന്തം അധ്വാനം കൊണ്ട് പരിചയത്തിലുള്ള എല്ലാവരോടും ജോലി അന്വേഷിച്ച് പലയിടങ്ങളിൽ കയറി CV സബ്മിറ്റ് ചെയ്ത് തന്നെയായിരിക്കും എല്ലാവരും അവരുടെ കരിയർ ആരംഭിച്ചിട്ടുണ്ടാവുക. മെജോറിറ്റി ഓഫ് ആളുകളും അത്തരത്തിൽ കരിയർ ആരംഭിച്ചിട്ടുള്ളവരായിരിക്കും. പിന്നീട് ഓരോരോ ജോലികളായി അല്ലെങ്കിൽ ഓരോരോ കമ്പനീസായിട്ട് മാറിയിട്ടാണ് നമ്മളെല്ലാവരും കരിയർ ഇലാബറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ശ്രമിക്കുന്ന സമയത്താണെങ്കിലും ഒരു കാരണവശാലും ഇത്തരം വ്യാജ ജോലി വാഗ്ദാനങ്ങളിൽ പോയി വീഴരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് UAE നിയമ വിദഗ്ധരൊക്കെ ഇപ്പോൾ നൽകുന്നത്. കാരണം പല ഇടങ്ങളിൽ നിന്നായിട്ട് UAE ജോലി അന്വേഷിക്കുന്നവരെ അവർക്ക് പലതരത്തിലുള്ള വ്യാജ ജോലി വാഗ്ദാനങ്ങൾ നൽകിയിട്ടും ആൻഡ് തട്ടിപ്പ് റിക്രൂട്ട്മെന്റ് മെസ്സേജുകൾ നൽകിയിട്ടും ഒക്കെ തന്നെ പറ്റിക്കുന്ന ഒരു വലിയ ലോബി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോ അവരെക്കുറിച്ച് എല്ലാ സമയത്തും ബോധവാന്മാരായിരിക്കുക. ജോലി ലഭിക്കുന്ന വാഗ്ദാനത്തിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒരു കാരണവശാലും പണമോ കൈമാറരുത്. അങ്ങനെ കൈമാറുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡേറ്റാസും ഡീറ്റെയിൽസും ഒക്കെ കൈമാറുന്നതിന് മുൻപേ നമ്മൾ ഒതന്റിക് ആണ് ഈ ഒരു ജോലി അവസരം, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ഡീറ്റാസോ അല്ലെങ്കിൽ ഡേറ്റാസോ ഡീറ്റെയിൽസോ ഇവന്തോ പണമോ ഫണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൈമാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവൂ എന്നുള്ളതാണ്. ആൻഡ് UAE സംബന്ധിച്ചിടത്തോളം കർശനമായിട്ടുള്ള തൊഴിൽ നിയമങ്ങളുള്ള രാജ്യമാണ്. ഒരു കാരണവശാലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ ഒരാളിൽ നിന്നും ഒരു എംപ്ലോയിൽ നിന്നും ഈടാക്കാത്ത ഒരു രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തൊഴിൽ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇന്റർനെറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് UAE തൊഴിൽ നിയമങ്ങൾ ഭംഗിയായിട്ട് നമുക്ക് മുന്നിലേക്ക് കിട്ടുന്നതാണ്. സോ വായിച്ച് മനസ്സിലാക്കി വെച്ച് കൃത്യമായിട്ട് അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് പേര് ഇവിടേക്ക് തൊഴിൽ അന്വേഷിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നാട്ടിൽ നിന്നും ഇപ്പോൾ ദുബായിൽ ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പലതരം തട്ടിപ്പുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരിടത്തും കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാതെ, വിശദമായിട്ട് മനസ്സിലാക്കാതെ ഒരു തരത്തിലുള്ള ഒരു കണക്ഷനും നിൽക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് UAE പല നിയമ വിദഗ്ധരും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഒന്ന് ജാഗ്രത പാലിക്കുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: 1. Pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Home 92.2 FM first anniversary birthday bash.
5: Joya Lucas, world's favorite jeweler.
1: Supported by akbartravels.com, Almaraya car rentals and Volcano LED solutions.
6: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലായി നമ്മൾ എല്ലാവരും മനസ്സിൽ കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ ഓർമ്മകളിൽ ഒന്നാണ് ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമപ്രദേശത്തൊക്കെ ഉണ്ടാവുന്ന, ഒരേയൊരു വീട്ടിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ടിവിയും ഒരു VCRഉം, ആൻഡ് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ VCRയിലിട്ട് പടം കാണാൻ വേണ്ടി നാട്ടിലെ പിള്ളേരെല്ലാവരും ഒരുമിച്ച് കൂടിയതും എല്ലാം തന്നെ പലരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു ടിവിയും VCRഉം വാങ്ങിയത്, അതിനുശേഷം അത് VCDയായി മാറിയത്, VCDകൾ ഓർമ്മയില്ലേ? അല്ല, അതായത് ഒരു സിനിമ കാണുന്നതിന് രണ്ട് ഡിസ്കുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാട്ട് ഇന്റർവെൽ വരെയുള്ള പാട്ട് ഒരു ഡിസ്കിലും ആ ഡിസ്ക് ഇട്ട് നമ്മളത് കണ്ടുതീർത്ത, ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടൊക്കെ നമ്മൾ കാണുന്നവരൊക്കെ ഉണ്ട്. അതായത് ഒരു ഡിസ്ക് ഇട്ട് പടത്തിൻ്റെ പകുതി കണ്ടിട്ട് അടുത്തത് നാളെ രാത്രി കാണാം എന്ന് കരുതി മാറ്റിവെക്കാനുള്ള എല്ലാ ഫ്രീഡവും കിട്ടിയിരുന്ന രണ്ട് ഡിസ്കുകൾ ചേർന്നിട്ടുള്ള സിനിമകൾ പുറത്തു വന്നിരുന്നൊരു സമയമുണ്ടല്ലോ. അതിനുശേഷം DVDകളുടെ വലിയൊരു ഇറയുണ്ടായിരുന്നു. രണ്ടും മൂന്നും നാലും സിനിമകൾ ഉൾക്കൊള്ളുന്ന DVDകൾ നമ്മുടെ എല്ലാം TVകൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ലിവിംഗ് റൂമുകൾ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പലതരത്തിലുള്ള ടെക്നോളജിക്കൽ റെവല്യൂഷനിലേക്ക് പോവുകയും ആൻഡ് OTT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയും അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ഒരു രീതി അല്ലെങ്കിൽ സിനിമ കാണുന്ന രീതി അല്ലെങ്കിൽ വീട്ടിലെ ഹോം തിയേറ്റർ പരിപാടിയൊക്കെ പലതരത്തിൽ മാറി മറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CDകളും അല്ലെങ്കിൽ വിനയൽ റെക്കോർഡുകളും ഒക്കെ തിരികെ വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ലോകത്തിന് വലിയൊരു ഞെട്ടലോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ശരിക്കും പഴയകാല സാങ്കേതിക വിദ്യകളോട് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. ഇപ്പോൾ 80സിലെയും 90സിലെയൊക്കെ തലമുറകൾക്ക് അത് ഉണ്ടാവുന്നത് സ്വാഭാവികം. പക്ഷേ ഇന്നത്തെ ഈ ജെൻസി പിള്ളേർക്ക് പോലും റെട്രോ സാധനങ്ങളോടൊരു വല്ലാത്ത ആഭിമുഖ്യം കാണിച്ചു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഗ്രാമഫോണുകളാവട്ടെ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡുകളാവട്ടെ CD പ്ലെയറുകളാവട്ടെ കാസറ്റും CD യും എല്ലാം തന്നെ ഇന്ന് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയുന്നത്. അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ വേഗത്തിലാണ് ഈ ഒരു ട്രെൻഡ് തിരികെ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. ഇപ്പോൾ CD എടുത്തിട്ട് ഒരു സിനിമ കണ്ടതൊക്കെ അതിവിദൂരമല്ലാത്ത ഒരു നൊസ്റ്റാൾജി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു 10 കൊല്ലം മുന്നേ വരെ DVDയും CD കളും എല്ലാം സർവ്വവ്യാപകമായിരുന്നു. നമ്മൾ CD കടകൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോഴും ഞാൻ ഒരിക്കൽ ഞാൻ മീറ്റ് ചെയ്ത അദ്ദേഹത്തെ ഒരുപാട് പേർക്കറിയാം. ദുബായിലുള്ള UAEയിലുള്ള മലയാളികൾക്ക് ഒരുപാട് പേർക്കറിയാം. കിസൈസിലുള്ള ഒരു ഒരു ഒരു ഒരു സ്റ്റോറുണ്ട്, ഒരു CD കട ഇപ്പോഴും അവിടെ ഉണ്ട്. മലയാളിയാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ UAE മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഐ ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ഹിം. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഈ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയും ആ സമയത്ത് ഒരേ കടയിൽ അദ്ദേഹത്തിൻ്റെ CD കളിൽ നിന്ന് അദ്ദേഹം മാത്രമാണ്. കിസൈസിലുള്ളവർക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ഷോപ്പ്. ഞാൻ ഒരിക്കൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കടയിൽ ആക്ച്വലി ഇന്ന് അദ്ദേഹം മാത്രമാണ് ഉള്ളത് CD എടുത്ത് കൊടുക്കാനും ഒക്കെ. അതിന് വരുന്ന വിതരണക്കാരും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ആവശ്യക്കാരും വളരെ കുറവാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ 5-10 എംപ്ലോയീസിന് നിർത്തി CD കൊടുക്കേണ്ടത് അത്രമാത്രം തിരക്കനുഭവിച്ച ദിവസങ്ങളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു 5-10 കൊല്ലം മുന്നേ വരെ. അപ്പോൾ ടെക്നോളജിയും കാലഘട്ടമൊക്കെ മാറിയെങ്കിലും ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങളോടുള്ളൊരു ആഭിമുഖ്യം കൊണ്ട് വീണ്ടും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ വികസനത്തോടെ നിന്ന് പോയൊരു ട്രെൻഡ് വീണ്ടും തിരികെ വരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. 2026 ആദ്യ പകുതിയിൽ CD വിൽപ്പനയിലൂടെ ഏതാണ്ട് $172 മില്യൻ വരുമാനം ലഭിച്ചുവെന്നാണ് കണക്ക് കേട്ടോ. 2025 മൊത്തം കണക്ക്, 2025 എന്ന വർഷത്തിൽ മുഴുവനായും വിറ്റ് അല്ലെങ്കിൽ ലോകമെമ്പാടുമായിട്ട് വിറ്റ് CD വിൽപ്പനയുടെ കണക്ക് $107.9 മില്യൺ പറയുന്നിടത്താണ് ഈ ഒരു വർഷത്തിന്റെ ആദ്യ പകുതി കൊണ്ട് തന്നെ അതിന്റെ ഇരട്ടിയോളം വരുന്ന വിൽപ്പന ലോകത്ത് നടന്നിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 70% വരുന്ന വർധനമാണ് ഈ ഒരു കാലയളവിൽ മാത്രം റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എത്ര തന്നെ ഇൻ്റർനെറ്റിൽ സിനിമ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സിനിമയുടെ ഫിസിക്കൽ രൂപമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു CD കാണാറുള്ളത് അല്ലെങ്കിൽ വിനയൽ റെക്കോർഡിനെ അല്ലെങ്കിൽ VCRനെ കാണാറുള്ളത് അല്ലേ. ഇപ്പം ഈ പാട്ടുകളുടെ, ഗ്രാമഫോൺ പാട്ടുകളുടെ വിനയൽ റെക്കോർഡുകൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്ന, അതിൻ്റെ വലിയ കളക്ഷൻസ് ഉള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നൊസ്റ്റാൾജിയാണ് ഈ സംഗതികളൊക്കെ. ഇനി എന്തായാലും നൊസ്റ്റാൾജിയുടെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഒരു ലീവിന് നാട്ടിലേക്ക് പോകണമെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഓണത്തിൻ്റെതായിട്ടുള്ള വിശേഷ ദിവസങ്ങൾ വന്ന സമയത്ത് പോലും നാട്ടിൽ പോകാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ടായിരിക്കും. നിങ്ങളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഉദ്യമം ഈ ഒരു ആനിവേഴ്സറി വേളയിൽ ഞങ്ങൾ ഹോം ഓഫം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റ്, കുറച്ച് ദിവസം നാട്ടിൽ പോയി നിന്ന് അടിച്ച് പൊളിച്ച് ആഘോഷം തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റ് ഞങ്ങളിതാ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സിലൂടെ നിങ്ങളിൽ കുറച്ച് പേർക്ക് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് തരുന്നതായിരിക്കും. അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ടാണ് ഹോം ഓഫം ഈ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുള്ളത്. ചെയ്യേണ്ടത് ഇത്രയുള്ളൂ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അറിയിക്കുക. എല്ലാ കോൺടസ്റ്റിനും ഒരുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റൊക്കെ ഉണ്ടല്ലോ, ഈസി ആയിട്ട് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. നിസ്സാരമാണ്, കേരളത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ കേരളം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം ഇത്രയുള്ളൂ, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാടല്ല കേട്ടോ. പാലക്കാടിനെയും പലരും നെല്ലറയെന്ന് പറയാറുണ്ട്, പക്ഷേ പാലക്കാട് ജില്ലയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പെർട്ടിക്കുലർ സ്ഥലം ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ അറിയാവുന്നവർ, ഉത്തരം മനസ്സിലായവർ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിക്കുക. അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You're tuned into Home 92.2 FM. Home is a feeling.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ മലയാള സിനിമയ്ക്ക് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, മലയാളത്തിൽ നിന്നാണ് ഏറ്റവും മികച്ച നായികമാരെ ഇന്ത്യൻ സിനിമാ ലോകത്തിന് സമ്മാനിക്കാറുള്ളത് എന്നുള്ളൊരു കാര്യം അല്ലേ. ഇപ്പോൾ നയൻതാരയാവട്ടെ, അല്ലെങ്കിൽ അസിന ആവട്ടെ, അങ്ങനെ കീർത്തി സുരേഷ് ആവട്ടെ, ഇതിന് മുൻപേയും എത്രയോ അധികം നായകമാർ, ഇപ്പോൾ ഷീലാമ ഉൾപ്പെടെയുള്ളവർ മലയാള സിനിമയിൽ നിന്നും പോയി മറ്റു ഭാഷകളിലേക്ക്, തമിഴും തെലുങ്കും കന്നഡയും കടന്ന് ഹിന്ദി വരെ തങ്ങളുടേതായിട്ടുള്ള ആ ഒരു അഭിനയ പാടവം കൊണ്ട് അത്രയും വലിയ ആരാധക സമ്പത്ത് സ്വന്തമാക്കിയിട്ടുള്ളവരാണ്. ആ ഒരു ലിസ്റ്റിലെ ഏറ്റവും പുതിയ ആഡ് ഓൺ ആണ് ആക്ച്വലി മമിത ബൈജു. മമിത ബൈജുവിൻ്റെ ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, കാരണം അത്രമാത്രം വലിയ റെക്കോർഡുകൾ, അത്രയും മികച്ച പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ടാണ് ആളിപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ 250 കോടിയും കടന്ന ചിത്രം വലിയ രീതിയിലുള്ള റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് തന്നെ ആ സിനിമയുടെ കൂടെ തന്നെ തമിഴിൽ നിന്നും വന്ന വിശ്വനാഥ് ആൻഡ് സൺസ്, ആ സിനിമയും 200 കോടിയും കടന്ന് ഇങ്ങനെ വലിയ രീതിയിൽ തമിഴ്നാട്ടിലൊക്കെ വലിയ വിജയമായിട്ട് ആ സിനിമ മാറിയിട്ടുണ്ടായിരുന്നു, സൂര്യനായകനായിട്ട് എത്തിയ സിനിമ. അപ്പോൾ ഒരു വർഷത്തിൽ 3 സിനിമകൾ 3 200 കോടി ക്ലബിൽ കയറ്റുന്ന നായിക എന്നുള്ള ആ ഒരു റെക്കോർഡ്, അതായത് ഇന്ത്യയിൽ ആലിയ ഭട്ടിനും ദീപിക പദുക്കോണിനും പിന്നാലെ ആ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ നായികയായിട്ട് മോളിവുഡിന്റെ സ്വന്തം മമിത ബൈജു മാറിയിരിക്കുകയാണ് കേട്ടോ. ഒരു വർഷത്തിൽ 200 കോടി കളക്ഷൻ നേടിയ 3 ചിത്രങ്ങളുടെ ഭാഗമാകുന്ന ഇന്ത്യൻ നടി എന്ന് പറയുന്ന റെക്കോർഡ് നേട്ടമാണ് ഇപ്പോൾ മമിത ബൈജു സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ജനനായകൻ, വിജയ് നായകനായിട്ട് എത്തിയ ജനനായകൻ ഉണ്ട്, അതിനുശേഷം വന്ന വിശ്വനാഥൻ സൺസ് ആൻഡ് ഇപ്പോ ദേ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അങ്ങനെ ഈ 3 സിനിമയും 200 കോടി ക്ലബിലേക്ക് കയറിയതോടുകൂടി തന്നെയാണ് ആലിയ ഭട്ടിനും ദീപിക പദുക്കോണിനും ശേഷം ഈ റെക്കോർഡ് അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം മമിത ബൈജുവിനും സ്വന്തമാക്കിയിട്ടുള്ളത്. മൈൽസ് ടു ഗോ. ഇനിയും ശരിക്കും ഇപ്പം വിശ്വനാഥൻ സൺസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, അതായത് 1 മില്ലി പോയിന്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ക്രിഞ്ചായി മാറിയേക്കാവുന്ന ഒരു കഥാപാത്രത്തെ അത്രമാത്രം കൈയടക്കത്തോടെ ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ മമിതയുടെ കയ്യിൽ അത്രയും വലിയൊരു പ്രതിഭ, അത്രയും വലിയൊരു ടാലന്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണത്. അത്രമാത്രം ഭംഗിയായിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ ആള് കൺസീവ് ചെയ്തിട്ടുള്ളത്. സോ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ, ഒരുപാട് കോടി ക്ലബുകൾ, ഒരുപാട് കോടികൾ ശരിക്കും മമിത ബൈജുവിനെ തേടി എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അങ്ങനെ ചാടന്ത കുതിര.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാ, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
0: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
0: അപ്പൊ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
0: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
5: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
6: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: PM Shri Padhathiyil, Kendravumayi Veendum Charchaykku Samsthana Sarkar. അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോടതി. പശ്ചിമേഷ്യ അശാന്തം, ഇറാന്റെ എണ്ണ കപ്പലുകൾ തകർത്ത US. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പുതിയ നേതൃത്വം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേരള സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകാൻ സാധ്യത. പാഠ്യപദ്ധതിയിൽ ഇടപെടരുതെന്നും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചാൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ നിബന്ധനകൾ മുന്നോട്ടുവച്ച് കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം ഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല. ഉപാധികളോടെയെങ്കിലും PM ശ്രീ നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കേരളത്തിലെ KPCC അധ്യക്ഷൻ വൈകരുതെന്ന നിലപാട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് വിവരം. തീരുമാനം വൈകില്ലെന്ന് രാഹുൽ മറുപടി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വരണമെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. മുട്ടിൽ മരമുറയുമായി ബന്ധപ്പെട്ട മരം വിൽപ്പനയിലെ വഞ്ചനാകേസിൽ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി നിലപാട് ഘടിപ്പിച്ചു. വിചാരണയ്ക്ക് തടസ്സമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. കേസിലെ 3 പ്രതികൾക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുന്നതിനായി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇവർ 3 പേരും കോടതിയിൽ ഹാജരായില്ല. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കി. കൊച്ചി അബുദാബി IX415 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനമാണ് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കിയത്. ഓഗസ്റ്റ് 31 നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത്. 1 എഞ്ചിനിലെ ഓയിലിന്റെ അളവ് അതിവേഗം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഓയിൽ മർദ്ദം അപകടകരമായ നിലയിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തതായും അധികൃതരെ ഉദ്ധരിച്ച് ANL റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭൂരിപക്ഷം കൂടിയാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ടെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ സഖ്യം വിജയം കൈവരിച്ചാൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കക്ഷികൾ ആവശ്യത്തിന് പക്വത കാണിക്കുമെന്ന MA ബേബി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ചുള്ള സമസ്ത മുഖപത്രത്തിലെ പരാമർശങ്ങളെ തള്ളി പൊന്നാനി MLA KP നൌഷാദ് അലി. മുഖപ്രസംഗത്തെ സമസ്തയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പത്രം സ്വയം ചെറുതാകുന്നതിന് തുല്യമാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ അത്ഭുതമോ പുതുമയോ ഇല്ലെന്നും ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും KP നൌഷാദ് അലി. ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് ഡൽഹിയിൽ പോകാതിരുന്നതെന്ന് രമ്യ ഹരിദാസ് MLA. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും രമ്യ ഹരിദാസ്. ഇനിയെങ്കിലും തന്നെ വെറുതെ വിട്ടുകൂടിയെന്നും സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂവെന്നും രമ്യ ഹരിദാസ്. അതേസമയം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രമ്യ ഹരിദാസ് പ്രതികരിച്ചില്ല. ചിറ്റൂർ മുൻ MLA കോൺഗ്രസ് നേതാവുമായ K അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 96 മുതൽ 2016 വരെ ഏറെക്കാലം ചിറ്റൂർ MLA ആയിരുന്നു. നിലവിലെ ചിറ്റൂർ MLA സുമേഷ് അച്യുതന്റെ പിതാവാണ്. 8 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തമിഴ്നാട്ടിലടക്കമെത്തി പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിൽ നാട്ടുകാരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി തമ്മിൽ തർക്കമുണ്ടായതായും പിന്നീട് തളിക്കുളം പത്താങ്കൽ എന്ന സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇവിടെ നിന്ന് അതിവേഗത്തിൽ വരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെക്കെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി വിജയ്. മുൻ സർക്കാരിന്റെ കാലത്ത് കരാറുകാരിൽ നിന്ന് പാർട്ടി ഫണ്ടെന്ന പേരിൽ ലോൺ ഇ എം ഐ അടയ്ക്കുന്നതുപോലെയാണ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ആരോപണങ്ങൾക്ക് തെളിവാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് വിജയ് മറുപടി നൽകിയത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപകരമായ വാക്കുകൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. തനിക്ക് ലഭിച്ച രാഷ്ട്രീയ വിജയത്തിന് പ്രധാന കാരണം സ്ത്രീകളാണെന്നും അവർക്കെതിരായ ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കില്ലെന്നും നിയമസഭയിൽ വിജയ് വ്യക്തമാക്കി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റായി കെ ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വൈ എ റഹീമും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയെയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശിനെയും തോൽപ്പിച്ചാണ് മതേതര ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. വൈസ് പ്രസിഡന്റായി പ്രദീപ് നെന്മാറയും ട്രഷററായി ജിബി ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് അൻസാർ താജ് ജോയിന്റ് ജനറൽ സെക്രട്ടറി, അനിലാൽ ജോയിന്റ് ട്രഷറർ, തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്റർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ഏതാണ്ട് ഒരു കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ചും സ്കൂൾ കാലഘട്ടമൊക്കെ പൂർത്തിയാക്കിയവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഓർമ്മകളിലുള്ള ഒരു വലിയ മെമ്മറി, നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ദിവസങ്ങളിൽ ഒന്നായിരിക്കും സ്കൂളിലേക്കോ മറ്റോ അബദ്ധത്തിൽ ഫോണൊന്നും എടുത്തിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. ആ ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ ലോകത്ത് സംഭവിക്കുന്ന സമയത്ത് എല്ലാവർക്കും കയ്യിലേക്ക് ഒരു സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൗതുകമാണ് ഫോൺ എടുത്തിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പകർത്തുന്നതിന് വേണ്ടിയിട്ട്. ഇൻഷ്യൽ ഡേയ്സിൽ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒഴിവാവാൻ പറ്റാത്ത രീതിയിലേക്ക് കുട്ടികൾ അത്രമാത്രം സോഷ്യൽ മീഡിയയുമായിട്ടൊക്കെ അഡിക്റ്റഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവർ ഇപ്പോൾ സ്നാപ്ചാറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ക്ലാസ് മുറികളിലേക്ക് പോലും വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു തെറ്റായ പ്രവണതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന നിയമ നടപടികൾ നമ്മുടെ UAE അതോറിറ്റീസ് സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. ഓൾ റൈറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിങ്ങനെ 1+2 സമയത്താണ് മറ്റാന്ന് തോന്നുന്നു, എനിക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത് കയ്യിൽ. അങ്ങനെ ഞാൻ ഫോൺ കൊണ്ടുപോയിട്ട് സ്കൂളിൽ പോയിട്ട് അത് പിടിച്ച് ആൻഡ് ആ ഫോണിൽ ഞങ്ങൾ ക്ലാസ്സിലെ കുട്ടികൾ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ്, അപ്പോൾ ഈ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ടീച്ചേഴ്സ് പറയുന്നത് ലോക്ക് ഉറക്കടാ നോക്കട്ടെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ നോക്കി നോക്കി വരുമ്പോഴത്തേക്കാണ് ഞങ്ങൾ മുൻപേ ക്ലാസ് കട്ട് ചെയ്ത് പല സിനിമയ്ക്കും പോയതിൻ്റെയും ആൻഡ് അതുപോലെ ഞങ്ങൾ കറങ്ങാൻ പോയതിൻ്റെ ഒക്കെ ഫോട്ടോസ് അതിനകത്തുള്ളത്. അതെല്ലാത്തിലും യൂണിഫോം ഇട്ടുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അന്നങ്ങനെ പിടിക്കപ്പെട്ട് ശേഷം സംഭവിച്ച സംഭവ വികാസങ്ങൾ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. അന്ന് കിട്ടിയ അടിയുടെ സുഖമാ. സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. നല്ല ചൂരലെടുത്തിട്ട് ഓർക്കുന്നില്ല, വെറുതെ എന്തിനാ അങ്ങനത്തെ ഓർമ്മകൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിന്റെ രീതികളല്ല ഇന്നത്തെ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ. ഇന്നത്തെ കുട്ടികൾ അന്ന് ഒരു കൗതുകത്തിന്റെ പുറത്ത് ഫ്രണ്ട്സിന്റെ മുന്നിൽ ആളാവാനാണ് നമ്മൾ ഫോണും കൊണ്ട് സ്കൂളിലേക്കൊക്കെ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ന് ഫോൺ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായിട്ട് മാറിയ ഒരു ജനറേഷൻ, കുട്ടികൾ പോലും സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും സോഷ്യൽ മീഡിയ അവിടെയും വ്യാപകമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ തിക്തഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ UAE അതോറിറ്റീസ് കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി കിട്ടും, ഒരു മാസം ഫോൺ പിടിച്ചു വെക്കും, നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള ശിക്ഷകളുമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കുട്ടികൾ കൊണ്ടുവരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കെതിരെ UAE കർശനമായിട്ടുള്ള നടപടികൾ ഈ ഒരു കാര്യത്തിൽ എടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യ തവണ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ തിരികെ കിട്ടില്ല, അതവിടെ പിടിച്ചു വെക്കും. അപ്പോൾ ഒരു മാസമൊക്കെ ഫോൺ കയ്യിലില്ലാത്തൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നിയമലംഘനം ആവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അക്കാഡമിക് ഇയർ അവസാനിക്കുന്നതുവരെ ഫോൺ സ്കൂൾ അധികൃതരുടെ കസ്റ്റഡിയിൽ വെക്കും, തുടരും എന്നുള്ളതാണ് കേട്ടോ. പരിശോധന നടത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രൈവസി സംരക്ഷിക്കണമെന്ന് സ്കൂൾ അധികൃതർക്കും ഇതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ചെക്കപ്പുകളും കാര്യങ്ങളുമൊക്കെ നടത്തേണ്ടത്. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ പോലും തുടരരുത് എന്നുള്ളത് ഉൾപ്പെടെ കർശനമായിട്ടുള്ള നിയമങ്ങളും ആ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ പേരൻസ് ഒക്കെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് പ്രോപ്പർലി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മക്കളെ ഒരു കാരണവശാലും എടുത്തിട്ട് പോകരുത്, പിന്നെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെക്കുക എല്ലാ സമയത്തും കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനുമൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഫോൺ കിട്ടില്ല, ഒരു കൊല്ലത്തേക്ക് കിട്ടില്ല, പിള്ളേരാണെങ്കിലൊക്കെ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും സ്കൂളിലേക്കൊന്നും ഫോൺ എടുത്തിട്ട് പോകരുത് കേട്ടോ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: HDR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: 1. Pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: You are listening to Home 92.2 FM. Home is a feeling.

0: കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോ കാണുന്നതിന് വേണ്ടി പോയിരുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷോ ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ അയ്യോ ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ എൻ്റെ വൈഫ് തൊട്ടടുത്തിരുന്നുണ്ട്, എന്നോടൊപ്പം ആ ഒരു ഷോ കാണുന്നുണ്ട്. അപ്പോൾ ഇവളെൻ്റെ തുടയിൽ ഇങ്ങനെ പിച്ചി അങ്ങ് എടുക്കുന്നത്, എനിക്കത് എനിക്ക് പെട്ടെന്ന് വേദന വന്നപ്പോഴത്തേക്ക് ഞാൻ മുഖത്തോട്ട് നോക്കിയത്. അപ്പം മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് കാരണം പിഴിയിട്ടി ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്നുള്ളത്. ഇത് ആക്ച്വലി പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാറുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോയിരുന്ന സിനിമ കാണുന്ന സമയത്താണെങ്കിലും അവർ എൻ്റെ റോ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങാൻ തുടങ്ങും. അപ്പോഴായിരിക്കും എനിക്ക് പെട്ടെന്ന് ബോധം വന്ന പോലെ എൻ്റെ തുടയിൽ ഒരു പിച്ച് വീഴുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കും, ഓക്കെ ശരിയാണല്ലോ, എന്നിട്ട് ഞാൻ അനങ്ങാതെ അടങ്ങി ഒതുങ്ങിയിരിക്കും. എന്താ കാര്യം മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്, എനിക്ക് മാത്രമല്ല നമ്മളിൽ പലർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാല് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ ചെയറിലിരുന്ന് ഇങ്ങനെ കാല് കുലുക്കിക്കൊണ്ടിരുന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അത് ചിലരുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ശീലങ്ങളിലൊന്നാണ് അല്ലേ? പക്ഷേ അതിനെ കുറ്റപ്പെടുത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ വൈഫിനെ പോലെ ഇങ്ങനെ പിച്ചി നോവിച്ചുകൊണ്ട് അതിന് ഓർമ്മപ്പെടുത്തൽ നടത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വെറുതെ കാലാട്ടുന്നതല്ല, ഇതിൻ്റെ പിറകിൽ ഒരു വലിയ എനർജി സീക്രട്ട് ഉണ്ടെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കേട്ടോ. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരിടത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് കാലാട്ടുന്നവരെ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. നമ്മളിൽ പലരും അത്തരക്കാരൊക്കെയാണ്. പക്ഷേ ഇത് മര്യാദകേടാണെന്നും അക്ഷമയുടെ ലക്ഷണമാണെന്നും ഒക്കെയാണ് പലരും കരുതാറുള്ളത്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇത് ചെയ്യുന്നതിൻ്റെ പിറകിൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു റീസൺ ഉണ്ട് എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ളൊരു കാരണമാണ്. ശരിക്കും ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുപക്ഷേ ഇങ്ങനെ കാലാട്ടുന്നവർ അല്ലെങ്കിൽ കാല് വൈബ്രേറ്റ് ചെയ്യുന്നവരൊന്നും കുറ്റം പറയത്തില്ല. നമ്മുടെ ബോഡിയിലേക്ക് അമിതമായിട്ടുള്ള ഒരു എനർജി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയൊക്കെ തന്നെ നമുക്കറിയാതെ റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രെയിൻ നടത്തുന്ന ഒരു സ്വയം നിയന്ത്രണ മാർഗമാണ് ഈ കാലാട്ടൽ എന്നാണ് പറയുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് ഫോക്കസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ആങ്സൈറ്റിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുമൊക്കെ ഇത്തരം ചെറിയ ഫിഡ്ജറ്റിംഗ് ചലനങ്ങൾ അത് സഹായിക്കുമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ കണ്ടെത്തൽ. സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം കൈകളിൽ വെച്ച് മറ്റേ ഫിഡ്ജറ്റ് സ്പിന്നർ കറക്കിക്കൊണ്ടിരുന്നൊരു ഘട്ടം ഓർമ്മയില്ലേ? അതേ സെയിം പ്രോസസ്സാണ് നമ്മളിവിടെ കാല് വെച്ചിട്ട് കാലാട്ടുന്നതിലൂടെ കാല് കുലുക്കുന്നതിലൂടെ ചെയ്യുന്നത്. പക്ഷേ ചിലരുടെയൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അത് പ്രത്യേകിച്ചും എന്നെ പോലുള്ളവരുടെ, ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടകടകടകടകടകടകടകടകാന്ന് പറഞ്ഞിട്ട് ഫോൺ വൈബ്രേറ്റ് അടിക്കുന്ന പോലെ ഇരുന്ന്, ഞാൻ പറഞ്ഞില്ലേ തിയേറ്ററിലൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ കാല് കുലുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അവർ എൻ്റെ റോ ഇരുന്ന് കുലുങ്ങും. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്ന അവസ്ഥ വരെ നമ്മൾ കുലുക്കാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒന്ന് കൺട്രോൾ ചെയ്യുക. പക്ഷേ ആരും അങ്ങനെ അധികം കുറ്റമൊന്നും പറയേണ്ട അവരെ, അത് ഈ പറഞ്ഞ പോലെ ഒരു എനർജി റെഗുലേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അതിനുള്ള ഒരു വലിയ ന്യായീകരണം. ഞാൻ പറയുന്നൊന്നുമല്ല, സൈക്കോളജിസ്റ്റുകൾ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവർ കണ്ടുപിടിച്ച കാര്യം ഇത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
7: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഒരുപാട് പേര് പലയിടത്തും സിനിമകളിലും പുസ്തകങ്ങളിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള, പല വേദികളിൽ നിന്നും പല സോഷ്യൽ മീഡിയ റീലുകളിലൂടെയും നിങ്ങൾ കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഷോ അവസാനിപ്പിച്ച് പോകുന്നതിന് മുൻപേ ഞാൻ ആ ഒരു കാര്യം കൂടി ഒന്ന് പറയാൻ കേട്ടോ. അതായത് നമുക്കുള്ളൊരു സമ്മാനമായിട്ട് തന്നെ ഇതിനെ കരുതിയാൽ മതി. ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് അനന്തമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം. ആ കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ മിൽക്കി വേ. ഈ മിൽക്കി വേയിൽ ഏതാണ്ട് 400 ബില്യണോളം വരുന്ന നക്ഷത്ര സമൂഹങ്ങളുണ്ട്, നക്ഷത്ര വ്യൂഹങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വിശാലമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ 8 ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, സൂര്യനുണ്ട്. അതിൽ 8 ഗ്രഹങ്ങളിൽ ഒരു ചെറിയ ഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലേ. ആ ഭൂമിയെ വിഭജിക്കുന്ന പലതരം ഭൂഖണ്ഡങ്ങളുണ്ട്. ആ കോണ്ടിനെന്റ്സിൽ ഒന്ന് മാത്രമാണ് ഏഷ്യ. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഓഫ് കോഴ്സ് ഏഷ്യയിൽ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്, അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഏതാണ്ട് 29 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കൊച്ചു കേരളം. ആ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് 4 കോടിയോളം വരുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങളെ വിഭജിക്കുന്ന പലതരം ജില്ലകളുണ്ട്. ആ ജില്ലകളിൽ 10,000 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ നഗരസഭകളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമത്തിൽ 10,000 വീടുകളുണ്ട്. അതിലൊരു ചെറിയ വീട്ടിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ടായിരിക്കും, 3-4 പേര് താമസിക്കുന്നുണ്ടായിരിക്കും. ആ 3-4 പേരിൽ ഒരാൾ മാത്രമാണ് നമ്മൾ. ഇപ്പോൾ മനസ്സിലായില്ല നമ്മൾ എത്ര ചെറുതാണെന്ന്. അതായത് അതിവിശാലമായുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മൾ, ഞാനിപ്പോൾ കേരളം എടുത്ത് പറഞ്ഞെങ്കിലും ദുബായ് വെച്ച് പറയാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഏഷ്യയിലെ എത്രയോ വലിയ രാജ്യങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ഏഷ്യയിലെ എത്രയോ രാജ്യങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് യു എ. യു എയിൽ 7 എമിറേറ്റുകളിൽ ഉള്ള ഒരു എമിറേറ്റാണ് ദുബായ്, അല്ലെങ്കിൽ ഷാർജ, വേറെവർ, അല്ലെങ്കിൽ അജ്മാൻ. അപ്പോൾ അതിലെ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ, ഒരു ചെറിയ പ്രദേശത്തുള്ള ഒരു ഫ്ലാറ്റിൽ, ഏതാണ്ട് 10, 30, 40 അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ഫ്ലാറ്റിലെ ഒരു സാധാരണ റൂമിൽ കഴിയുന്ന 4, 5, 6 പേരിൽ, അല്ലെങ്കിൽ 3-4 പേരിൽ ഒരാൾ മാത്രമാണ് നമ്മൾ. അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അതിവിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര ചെറുതാണോ അതുപോലെ തന്നെയാണ് നമ്മളെ അലട്ടുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളും എന്നുള്ളതാണ് കേട്ടോ. അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ന് ആർക്കുമില്ല. നമുക്കെല്ലാവർക്കും അതിജീവിക്കാനുള്ള പോസിബിളി പ്രാക്ടിക്കലായിട്ടുള്ള വഴികൾ മുന്നിൽ തെളിയുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എല്ലാം ശരിയാവും, ധൈര്യമായിട്ടിരിക്കുക. ഒരു കാരണവശാലും പ്രതീക്ഷ കൈവിടരുത്. ഇന്നിപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമുക്ക് മുന്നിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് കരുതി നാളെ നമുക്ക് മുന്നിലേക്ക് ഒരു സൊല്യൂഷൻ വന്നെത്തി ചേരില്ല എന്നുള്ളതല്ല. നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട അത്ര മാത്രമാണ്. ഇന്നിപ്പോൾ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് വഴി കടന്നൊരു ലോട്ടറി കിട്ടില്ല എന്നും ആ ലോട്ടറി അടിച്ച് നിങ്ങളൊരു കോടീശ്വരനായി മാറില്ല എന്നും ആര് കണ്ടു? അതായത് എല്ലാ സമയത്തും നമ്മൾ മുന്നിൽ ഒരു വലിയ അത്ഭുതത്തെ പ്രതീക്ഷിച്ചുകൊള്ളുക. കാരണം നമുക്ക് മുന്നിൽ ഈ പ്രപഞ്ചം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് പലതവണ പല അത്ഭുതങ്ങളിലൂടെ. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും നമുക്ക് ചില കൈത്താങ്ങ് വരുന്ന സംഗതികൾ, അല്ലെങ്കിൽ നമുക്കൊരു സഹായഹസ്തം വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ താങ്ങാൻ ഒരാൾ വരുന്നത്, നമുക്ക് ചില ഹെൽപ്പുകൾ വരുന്നത് ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഒരു അത്ഭുതം ഇനിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മിറാക്കിളുകൾ സംഭവിക്കും അച്ഛാ. അപ്പോൾ സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനത്തിൽ കിടന്നുറങ്ങുക, യാതൊരു വിധ ടെൻഷനും ഇല്ലാതെ ശാന്തിയായിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ വൈകുന്നേരത്ത് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഈസ് ആസ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ എൽഇഡി സൊല്യൂഷൻസ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
3: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
6: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
7: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
7: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
9: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
10: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
13: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
12: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻ.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alucas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.